ആകാശവാണി അനന്തപുരി എഫും 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, വൈശാഖമാസം 18, കൊല്ലവർഷം 1201, മേടം 25, 2026 മെയ് 8 വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ.
1: ഇംഗ്ലീഷിൽ പൈറിക് വിക്ടറി എന്നൊരു പ്രയോഗമുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വലിയ വില കൊടുത്ത് നിഷ്പ്രയോജനപ്രദമായി നേടുന്ന ഒരു യുദ്ധവിജയം എന്നാണ് അതിനർത്ഥം. BC 272 ഗ്രീസിലെ പൈറസ് രാജാവ് റോമക്കാർക്കെതിരെ ഹെറാക്ലിയയിൽ വെച്ച് യുദ്ധം ചെയ്ത് ജയിച്ചെങ്കിലും തന്റെ സൈന്യത്തിലെ സകലരും മരണപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടതോടെ ഉടലെടുത്തതാണ് പൈറിക്കിന്റെ വിജയം എന്ന ഈ പ്രയോഗം. ലോകത്തിലെ ആദ്യത്തെ വലിയ മഹായുദ്ധമായിരുന്ന മഹാഭാരതത്തിലെ കഥയുടെ നട്ടെല്ല് കൗരവ പാണ്ഡവ വൈരമാണ്. തനിക്ക് പ്രതികൂലമായവ മറ്റുള്ളവരോട് ചെയ്യരുത് എന്ന ഉജ്ജ്വലമായ ചിന്തയോടെ തുടങ്ങിയെങ്കിലും എല്ലാ യുദ്ധനിയമങ്ങളും ലംഘിക്കപ്പെട്ട് നടന്ന ഈ യുദ്ധം പാണ്ഡവരും കൗരവരും തമ്മിലുള്ള പിന്തുടർച്ച അവകാശ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ യുദ്ധാവസാനം ജേതാവായ യുധിഷ്ഠിരൻ നേടിയെടുത്ത സിംഹാസനം തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് ആനകളും കുതിരകളും ആളുകളും മരണപ്പെട്ടു. തലമുറകൾ നശിച്ചു. കുരുക്ഷേത്രത്തിൽ വെച്ച് 18 ദിവസം നീണ്ടുന്ന ഈ യുദ്ധത്തിനൊടുവിൽ പാണ്ഡവപക്ഷത്ത് 8 പേരും കൗരവപക്ഷത്ത് 3 പേരും മാത്രമാണ് അവശേഷിച്ചത് എന്നതിനാൽ ഇതൊരു പൈറിക് വിക്ടറി തന്നെയായിരുന്നുവെന്ന് പറയാം. യുദ്ധം എന്ന പേരിൽ ആർക്കും ആരെയും ഒരു കാരണവും കൂടാതെ ആക്രമിക്കാമെന്ന സ്ഥിതിവിശേഷം മനുഷ്യരാശിയുടെ സ്വൈര്യ ജീവിതത്തിനുമേൽ ഭയത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയതോടെ ദശലക്ഷക്കണക്കിന് നിരായുധരും നിരപരാധികളും നിർദോഷികളുമായവർ കൊല്ലപ്പെടുമെന്നും അനേകർ ചാകാതെ ചത്ത് ജീവിക്കുമെന്ന അവസ്ഥയിലായി. അന്തമില്ലാത്ത അധിനിവേശ ചിന്തകളുടെയും അത്യാഗ്രഹത്തിന്റെയും അനന്തരഫലമായി ശത്രുക്കളെ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നതിനു വേണ്ടിയാണ് ഓരോ യുദ്ധവും. ദാരുണമായ ദുരിതങ്ങളും തലമുറകളിലേക്ക് പടരുന്ന ജനിതക രോഗങ്ങളും അനാഥത്വവും സമ്പത്തിന്റെയും ജീവനോപാധികളുടെയും നാശവുമൊക്കെ അല്ലാതെ യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരം നൽകുന്നില്ല എന്ന് മഹാകവി വ്യാസഭഗവാൻ തന്റെ മഹാകാവ്യത്തിലൂടെ കാട്ടിത്തരുന്നു. ഒരിക്കലും മരണമില്ലാതെ നാടുകൾ തോറും അലയുന്ന മഹാഭാരതത്തിലെ അശ്വത്ഥാമാവ് പൈശാചികമായ പകയുടെ പ്രതിരൂപവും ആൾരൂപവുമാണ്. ഭാരതകഥയിലെ ഏറ്റവും നീചവും ഞെട്ടിപ്പിക്കുന്നതുമായ സന്ദർഭമാണ് യുദ്ധാനന്തരം അശ്വത്ഥാമാവ് കൃപരോട് ചെയ്തത്. മനുഷ്യച്ചോരയിലാണ്ട ഈ ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോട് ഒട്ടിപ്പിടിച്ച് ഒന്നായി തീർന്ന പോലെ ആയത്രേ. ഇരുളിന്റെ മറവിൽ പാണ്ഡവരുടെ കിടക്കറയിൽ കയറി പാണ്ഡവകുലത്തിലെ അനന്തരാവകാശികളാകുമായിരുന്ന എല്ലാവരെയും വാളിനിരയാക്കിയ എത്രയും നീചനായ അശ്വത്ഥാമാവ് ചിരഞ്ജീവിയായതോടെ പക എന്ന മലിനവികാരം നമ്മുടെ ഭവനങ്ങളിൽ സ്ഥായിയായി നിലകൊള്ളുന്നു. എല്ലാ കലാപങ്ങൾക്കും കാരണമാകുന്ന കാലന്റെ കോപവും പകയെന്ന വിനാശ മനോഭാവവുമുള്ള ആയുധത്തിൽ അന്തകൻ വസിക്കുന്ന ദ്രൗണിയുടെ കയ്യിൽ ഭൂമിയെ മുഴുവൻ ചാമ്പലാക്കാൻ കഴിവുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്രമുണ്ടത്രേ. ദ്രൗണിയുടെ ഈ വികാരം മനുഷ്യനുള്ള കാലത്തോളം നിലനിൽക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക എന്ന താക്കീതാണ് മഹാഭാരതം നമുക്ക് നൽകുന്നത്. വിനാശകാരിയായ പകയെ മറികടക്കാൻ മനുഷ്യന് കഴിയണം

0: എന്ന സന്ദേശവും അത് നൽകുന്നു. മനുഷ്യനിലുള്ള അധികാരവാഞ്ഛയുടെ മൂർത്തിമത്ഭാവമായ ദുര്യോധനൻ ദ്വാപരയുഗത്തിൽ മാത്രം ജീവിച്ച ഒരു വ്യക്തിയല്ല. പ്രത്യുത മനുഷ്യ സമുദായത്തിൽ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശാശ്വത സത്യത്തിന്റെ പ്രതിഫലനമാണ്. നടന്ന കഥ എന്നതിനേക്കാൾ നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ് മഹാഭാരത കഥ. ഏതെല്ലാം കർക്കശ വ്യവസ്ഥകളോടെ തുടങ്ങിയാലും യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നത് അധർമ്മത്തിലായിരിക്കുമെന്നത് കാട്ടിത്തരുന്നു. മനുഷ്യരെ കൊന്നൊടുക്കുകയും വിഭവങ്ങൾ നശിപ്പിച്ചും നേടുന്ന വിജയം ഒരു ദിവസം പോലും സന്തോഷത്തോടെ അനുഭവിക്കാനാവില്ലെന്നതാണ് പ്രാപഞ്ചിക സത്യം. എതിരാളിയുടെ കുറവുകൊണ്ടല്ല, സ്വന്തം മികവുകൊണ്ട് വേണം യുദ്ധം ജയിക്കാനെന്ന് നിയമമുണ്ടാക്കിയ ശേഷം അതെല്ലാം കാറ്റിൽ പറത്തി യുദ്ധം മുന്നേറിയതോടെ മഹാരഥന്മാർ പോലും അധർമ്മത്തിന്റെ പാതയിലൂടെ നീങ്ങി. ധർമ്മത്തിന്റെ വിളനിലമായി ഉദ്ഘോഷിക്കപ്പെടുന്ന യുധിഷ്ഠിരന് പോലും യുദ്ധവിജയത്തിന് വേണ്ടി നേശേ ബലസ്വേദി ചരേത ധർമ്മം, താൻ ബലത്തിനാളല്ല എന്ന് വന്നാൽ യുദ്ധം ചെയ്യാം എന്ന മാർക്കണ്ഡേയ വാക്യമനുസരിച്ച് അധർമ്മം ചെയ്യേണ്ടി വന്നു. പരാജിതരുടെ മേൽ തങ്ങൾക്കിഷ്ടമുള്ള ഏത് വ്യവസ്ഥയും ഏർപ്പെടുത്താൻ യുദ്ധം ജേതാക്കൾക്ക് അവകാശം നൽകുന്നു എന്ന് രണധീരനായ റോമൻ ചക്രവർത്തി ജൂലിയസ് സീസർ അവകാശപ്പെട്ടുവെങ്കിലും യുദ്ധം കാട്ടാളന്മാരുടെ പ്രവൃത്തിയാണെന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടാള മേധാവികളിൽ ഒരാൾ എന്ന പ്രശംസ നേടിയെങ്കിലും പ്രസിദ്ധമായ വാട്ടർലി യുദ്ധത്തിൽ പരാജിതനായ ഫ്രഞ്ച് ചക്രവർത്തിയും സൈനിക മേധാവിയുമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വാക്കുകളല്ലേ ഏറെ ശ്രദ്ധേയമായത്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി കേന്ദ്ര പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഡൽഹി റെയിൽ ഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൌകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം മുഖ്യമന്ത്രിയെ വൈകാതെ പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്ടിക്കഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 174 വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല മുന്നൊരുക്ക യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഡച്ച് യാത്രാക്കപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻറ്റാ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ലക്നൌവിൽ 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗളൂരുവിന് നിശ്ചിത ഓവറിൽ 203 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ.

ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇതിനെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ ആനന്ദപുരി. ഇതിൽ ഉഷമലരി, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ജീവിതം എന്ന കവിത, ആലാപനം കവിതാ സ്വരലയ, ഉദയഗീതം പ്രിയ സിസ്റ്റേഴ്സ് പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ ആനന്ദപുരി തുടരും. ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് ആരണ്യകം, ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം.

നല്ല മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുവിയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. 10:30 റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര, യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 മഴവില്ല്. 5:02 നമസ്തേ അനന്തപുരി. ഇതിൽ ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നല്ല മലയാളം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 5:45 ചലച്ചിത്രഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ഇതിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഡോക്ടർ അബ്ദുൽ ഹക്കീം VM അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 8:02 സംഗീതസുധയിൽ എസ് രുക്മിണി അവതരിപ്പിച്ച വീണക്കച്ചേരി. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 ഗസൽ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 11 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 24.5 മില്ലിമീറ്റർ. അറിയിപ്പുകൾ സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ ആനന്ദപുരിയുടെ പ്രഭാത അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഇടപ്പള്ളി രാഘവൻപിള്ള എഴുതിയ ജീവിതം എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് കവിതാ സ്വരലയ.

0: ഊഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടപ്പള്ളി രാഘവൻ പിള്ള എഴുതിയ ജീവിതം എന്ന കവിതയിലെ ഒരു ഭാഗം. പാരായണം ചെയ്തത് കവിതാ സ്വരലയ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: നമസ്തേ അനന്തപുരയിലിനി ഉദയഗീതമാണ് പ്രിയ സിസ്റ്റേഴ്സ് പാടിയത്. ആദ്യം ഓ പവനാത്മജ എന്ന് തുടങ്ങുന്നു.

0: സമയം 6:30. പ്രഭാതഭേരി ആദ്യം പത്രവൃത്താന്തം. കാലാവധി 6 മാസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് 12-ാം ശമ്പള കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് LDF സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. ആ കാലാവധി ഈ മാസം 23-ന് അവസാനിക്കാനിരിക്കെയാണ് കാലാവധി നീട്ടണമെന്ന് മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് അധ്യക്ഷനായ സമിതി ആവശ്യപ്പെട്ടത്. പശ്ചിമബംഗാളിൽ തൃണമൂൽ നേതാവ് മമതാ ബാനർജി തിരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ വിസമ്മതിച്ചതോടെ ഗവർണർ RN രവി നിയമസഭ പിരിച്ചുവിട്ട് ഉത്തരവിറക്കി. നാളെ രാവിലെ 10-ന് BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രേഷൻ എടുക്കാത്തവർക്ക് ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. ഈ മാസം 30-ന് അവസാനിക്കുന്ന രജിസ്ട്രേഷനിൽ സംസ്ഥാനത്ത് പകുതിയോളം കർഷകരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കൊലപാതകം നടത്താൻ ബോധപൂർവം ശ്രമമുണ്ടെങ്കിലേ പ്രതിക്കെതിരെ വധശ്രമ കേസ് നിലനിൽക്കൂവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇക്കാര്യം തെളിയിക്കാനായില്ലെങ്കിൽ വധശ്രമ കേസിൽ ശിക്ഷ നൽകാനാവില്ല എന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ അറിയിച്ചു. ഇറാനുമായുള്ള യുദ്ധം എത്രയും വേഗം അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ നടന്ന IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി.
1: സംസ്ഥാനത്ത് പുതിയൊരു സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഒരുപിടി പ്രതീക്ഷകളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ജനവിധി കേവലമൊരു രാഷ്ട്രീയ മാറ്റമല്ല, അത് ജനങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തമായ സന്ദേശമാണ്. നാടിന്റെ വികസനം ദ്രുതഗതിയിലാകണം, ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, വിലക്കയറ്റം നിയന്ത്രിക്കപ്പെടണം, ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ ഗുണമേന്മയുള്ളതും ഏവർക്കും പ്രാപ്യമായതുമാകണം. ഇങ്ങനെ പോകുന്നു സാധാരണക്കാരുടെ പ്രതീക്ഷകൾ. തൊഴിലില്ലായ്മയും PSE നിയമനങ്ങളിലെ അനിശ്ചിതത്വവും യുവജനങ്ങളുടെ പ്രധാന ആശങ്കയാണ്.
2: ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതാണ് ഒരു ഗവൺമെന്റ് ജോലി. PSE എക്സാംസിന് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്.
1: വിദ്യാർത്ഥിനിയായ ദേവു കൃഷ്ണ S. നാഥ്.
2: പക്ഷേ PSE ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന് നിയമനം ലഭിക്കാത്ത അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നായാലും PSEയുടെ ഭാഗത്തുനിന്നായാലും അവരുടെ എഫേർട്ട്, ടൈം, എനർജി ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടും റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് നിയമനം നടപ്പിലാകുന്നില്ല എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതുപോലെ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഫേവർ ചെയ്യുന്ന എഡ്യൂക്കേഷണൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് നിലവിലുള്ളത്. ഇതിൽ നിന്ന് മാറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. വൊക്കേഷണൽ കോഴ്സസ് അതുപോലുള്ളവ, ഇതിന്റെയൊക്കെ അഭാവത്തിൽ ഒരുപാട് കുട്ടികൾ പുറം രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ഈ ബ്രെയിൻ ഡ്രെയിൻ തടയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അവരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
3: PSE നിയമനങ്ങളുടെ ഒരു മന്ദതയാണ് പൊതുവെ, കാരണം ഇപ്പോ എക്സാമുകൾ നടത്തുന്നുണ്ട്, അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്.
1: PSE ഉദ്യോഗാർത്ഥിയായ അർജുൻ AM.
3: പക്ഷെ അതിനനുസരിച്ച് നിയമനം നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള നിയമനം നടത്തുന്നുണ്ട്. ഉദാഹരണം ഇപ്പൊ LDC ഒക്കെ ലിസ്റ്റ് കഴിഞ്ഞ 2025 August 1 വന്നതാണ്. അതിനുശേഷം അതിന് ഇപ്പൊ ഏകദേശം 9 മാസത്തോളമായിട്ട് 100 നിയമനങ്ങൾ പോലും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ജില്ല, അതായത് തിരുവനന്തപുരം, എറണാകുളം പോലുള്ള ജില്ലകളിൽ പോലും നടക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ പുതിയൊരു വിദ്യാർത്ഥി ഈ ഒരു മേഖലയായിട്ട് വരുമ്പോ അവനെ സംബന്ധിച്ച് അവൻ നോക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് എക്സാമുകളുണ്ട്, പ്രിലിംസ്, മെയിൻസ്. ഈ രണ്ട് എക്സാമുകൾ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇവന് നിയമനം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഒരു പുതിയ വിദ്യാർത്ഥി വരുമ്പോ അവന് അതിലൊരു ഒരു പ്രതീക്ഷ കാണില്ലാത്ത രീതിയിലാണ് ഒരു ഇത്. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോ ഇപ്പൊ പരമ്പരാഗത രീതിയിലുള്ള ഒരു കോഴ്സുകളാണ് ഇപ്പോഴും പിന്തുടർന്നു പോകുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു രീതിയിൽ പ്ലസ് ടു കഴിഞ്ഞ് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്തേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ഇവിടുത്തെ കോഴ്സുകൾ പലതും പഴയ രീതിയിലുള്ള കോഴ്സുകൾ തന്നെയാണ്. ഇപ്പോഴും സിലബസുകളാണെങ്കിലും ഇപ്പോഴും പഴയ രീതിയിലാണ്. അവിടെ ഒരു ആധുനികവൽക്കരണ രീതിയിലൊരു സംഭവം നടക്കുന്നില്ല. അതേ കൂട്ടി വിദേശത്ത് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് ആണ് അവൻ അവിടെ ഒരു കോഴ്സ് ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല.
4: ഇനിയുള്ള 5 വർഷത്തിൽ കേരളത്തിന് എന്ത് മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും.
1: വിദ്യാർത്ഥിനിയായ സൗപർണിക സുരേഷ്,
4: PSC റാങ്ക് ലിസ്റ്റുകളിൽ ഉള്ളവർക്ക് നിയമനം ഉറപ്പു വരുത്തുക, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പ്രത്യക്ഷമായ മാറ്റം കാണാൻ സാധിക്കുക, കുട്ടികളെ കൂടുതലായി സ്കിൽ കോഴ്സ് പഠിപ്പിക്കുക, അതായത് സയൻസ് മാത്രമല്ല ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ തുടങ്ങിയ വിഭാഗത്തിലെ കുട്ടികൾക്കും സ്കിൽ കോഴ്സുകൾ പഠിപ്പിക്കുക, അവരെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലിക്ക് പ്രാപ്തരാക്കുക എന്നുള്ളതായിരിക്കണം ഒരു സർക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യുവജനങ്ങൾക്കായി.
1: പൊതുഗതാഗത സംവിധാനത്തിലെ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു?
5: ഞാൻ സ്ഥിരമായി പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ഒരാളാണ്.
1: KSRTC യാത്രികയായ അജിത അരവിന്ദ്,
5: യാത്രാ ചിലവിന്റെ കാര്യം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. പിന്നീടുള്ളത് ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വരുന്നു ബസ്സിന് വേണ്ടിയിട്ട്. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ നമ്മള് മറ്റു സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് യാത്രാ ചിലവുകൾ കുറച്ച് സബ്സിഡി നിരക്കിൽ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ബസ്സിനകത്ത് സീറ്റ് സംവരണം, KSRTCയിൽ കയറുമ്പോൾ മിക്കവാറും എല്ലാ സീറ്റുകളും റിസർവ് ചെയ്തിട്ട് പോകുന്ന അത് കാരണം പലപ്പോഴും ദീർഘദൂര യാത്രകളിൽ മുഴുവൻ സമയവും നിന്ന് തന്നെ യാത്ര ചെയ്യേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു.
1: തീരദേശ മേഖലയിലെ സുരക്ഷയും പുനരധിവാസവും സംബന്ധിച്ച ആശങ്കകൾ ഒരു മത്സ്യത്തൊഴിലാളി പങ്കുവയ്ക്കുന്നു.
6: നമ്മുടെ തീരദേശത്ത് മൺസൂൺ കാലഘട്ടം വരുവാൻ ഇനി കുറച്ച് നാളുകളിലൂടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ.
1: ജാക്സൺ പൊള്ളയിൽ
6: ഏറെ ആശങ്കയോടുകൂടെ തന്നെയാണ് തീരദേശ സമൂഹവും മീൻപിടുത്ത സമൂഹവും കടന്നു പോകുന്നത്. കാരണം എല്ലാ കാലവും കേരളത്തിന്റെ കടൽത്തീരം കടലാക്രമണങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാകാറുണ്ട്. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സമൂഹം എല്ലാ മൺസൂൺ കാലഘട്ടങ്ങളിലും മുറവിളി കൂട്ടി തെരുവിലിറങ്ങേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലൂടെയാണ് തീരദേശ സമൂഹം കടന്നു പോകുന്നത്. കേരളത്തിലെ ഏത് ജില്ലയിലെ തീരദേശ ഗ്രാമങ്ങൾ പരിശോധിച്ചാലും കടലാക്രമണം അതിരൂക്ഷമാകുമ്പോൾ ഭവനങ്ങളും ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ട് വെറും കൈയുമായിട്ട് ഗോഡൌണിലേക്ക് മാറേണ്ട അല്ലെ സ്കൂൾ ചിന്തകളിലേക്ക് മാറേണ്ട ഒരു ജനവിഭാഗമായിട്ട് മീൻപിടുത്ത സമൂഹം ഇന്നും മാറുകയാണ്. കൂടാതെ പരിഹരിക്കപ്പെടാത്ത കേരളത്തിലെ 24 മുകളിൽ ഹാർബറുകൾ ഉണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പുഴി ഹാർബറിലെ മത്സ്യബന്ധനത്തിന് പോയിട്ട് ഓരോ വർഷവും ജീവൻ അപഹരിക്കപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളും അതുമൂലം പ്രതിസന്ധിയിലാകുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ പരിഹരിക്കപ്പെടണമെന്ന് കഴിഞ്ഞ 5 വർഷക്കാലം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അത്തരം കാര്യങ്ങളെ ചെവിക്കൊള്ളുകയോ പരിഹരിക്കുകയോ ചെയ്യാത്തതിന്റെ ദുരന്തങ്ങൾ ഞങ്ങൾ ഓരോ വർഷവും കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇവിടെ പുതിയ സർക്കാരുകൾ വരുമ്പോഴ് അവിടെ ശാസ്ത്രീയമായ ഇടപെടലാണ് അവിടെ വേണ്ടത്. ആ ശാസ്ത്രീയമായ ഇടപെടലിലൂടെ അല്ലാതെ എന്ത് നിർമ്മാണങ്ങൾ നടത്തിയാലും അവിടെ ദുരന്തഭൂമിയായി തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ മീൻപിടുത്ത സമൂഹത്തെ കേട്ടുകൊണ്ടുള്ള ഒരു ശാസ്ത്രീയ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുതലപ്പൊഴിയെ ദുരന്തഭൂമിയിൽ നിന്ന് കരകയറ്റുവാനുള്ള പുതിയ സമീപനങ്ങൾ ഈ ഗവൺമെന്റിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുകയാണ്.
1: കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും വന്യജീവി ശല്യവും കർഷകരെ എങ്ങനെ ബാധിക്കുന്നു?
7: എന്റെ പേര് R. അനിൽകുമാർ. ഞാൻ ഒരു കർഷകനാണ്. പ്രധാനമായി കാർഷിക മേഖല ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനം. ആ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി കർഷകർക്കുണ്ടാകുന്ന കൃഷിനാശം ചെറുതല്ല. അതോടൊപ്പം തന്നെ ഇതിന് വില്ലപ്പിക്കുന്ന കാര്യത്തിൽ നെൽകർഷകർക്കാണെങ്കിൽ ഇപ്പോൾ 30 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആയിട്ടുള്ള ഈ കൃഷിമുറി കൊടുക്കുമെന്നാണ് പറയുന്നത്. 30 രൂപ കിട്ടിയാൽ

0: നെൽകർഷകന് വരാറില്ല. സ്വാമിനാഥ കമ്മീഷൻ കേന്ദ്രമന്ത്രി സമർപ്പിച്ച ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിനേക്കാൾ 50% വില വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നുള്ളതായിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റൊക്കെ തത്വത്തിൽ അംഗീകരിച്ചതായിട്ടാണ് വാർത്തകൾ കണ്ടത്. പക്ഷെ അത് നടപ്പാക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ചെലവ് അധികരിക്കുകയാണ്. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വളത്തിന്റെ വില, കീടനാശിനിയുടെ വില, ഇതെല്ലാം തന്നെ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. മിക്കവാറും അതിനകത്തൊക്കെ MRP പോലും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കീടനാശിനിയുടെ കാര്യത്തിലൊക്കെ അതൊക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുകയാണ്. നെൽകർഷക മേഖലയാണെങ്കിൽ നല്ല വിത്തുകൾ ലഭ്യമാക്കപ്പെടുന്നില്ല. കർഷകർ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ്. വിത്തുകൾ വന്ന് വിതച്ചു കഴിയുമ്പോഴത്തേക്കാണ് വിത്ത് മുളയ്ക്കാതെ വരുന്ന സ്ഥിതിയുണ്ട്. സ്വാഭാവികമായി ഇതിന്റെയൊക്കെ ഒരു കാലവർഷത്തിന്റെ ഒക്കെ ഒരു കണക്ക് നോക്കിക്കൊണ്ടാണ് ഈ വിത്ത് വിധം ഉണ്ടാകുന്നത്. അത് വ്യക്തി വിതയ്ക്കാതിരുമ്പോഴത്തേക്ക് സ്വാഭാവികം വീണ്ടും വിത്തുകൾ സംഘടിപ്പിച്ച് വിതയ്ക്കേണ്ടി വരുമ്പോഴത്തേക്ക് സ്വഭാവത്ത് ആ കാലാവധി കഴിഞ്ഞു പോകും. ആ കഴിയുമ്പോഴത്തേക്ക് സ്വഭാവത്ത് ഒരു വെള്ളത്തിന്റെ ശല്യം ഉണ്ടാവും. ഇതെല്ലാം പ്രധാനപ്പെട്ട കാർഷിക നഷ്ടമായി മാറുകയാണ്.
1: ഓൺലൈൻ വിപണിയുടെ സ്വാധീനത്തിൽ ചെറുകിട വ്യാപാരികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചെറുകിട വ്യാപാരിയായ ബിനോയ് ജോസഫ്.
2: ഓരോ വ്യാപാര സ്ഥാപനത്തെയും വെച്ച് നോക്കി കഴിഞ്ഞാല് നമ്മളൊരു 5-6 വർഷം മുമ്പ് ചെയ്തിരുന്ന കച്ചവടത്തിന്റെ അതിനെക്കാട്ടിലും വളരെ ഒരു കുറവാണ് ഫീൽ ചെയ്യുന്നത്. ഒരു വ്യാപാര സ്ഥലം വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത് മുന്നോട്ട് നമുക്ക് എന്നാ സംഭവിക്കും നമുക്ക് അറിയുന്നില്ല. നമ്മളിപ്പോ മനസ്സിലാക്കുന്നിടത്തോളം കസ്റ്റമേഴ്സ് തീരെയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് വന്ന് ഇടിച്ചിട്ട് നമുക്ക് ഭയങ്കര തിരക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നേരെ മറിച്ച് നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഒരാൾ വരാൻ വേണ്ടി, ഒരു കസ്റ്റമർ വരാൻ വേണ്ടി നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ടൗണുകളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ആ ഒരു ടൗണിൽ ഒരു 2000 സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു 100 സ്ഥാപനത്തിനെ വരുമാനം ഉള്ളതുള്ളൂ. ബാക്കി 1900 സ്ഥാപനങ്ങളും വെറും ഒരു ഇരിപ്പിടം മാത്രമാണ്. പലർക്കും ഒരു ഇരിപ്പിടം മാത്രമാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ വേറെ എന്നാ ചെയ്യാനാണ്, വേറെ എന്ത് പണിക്ക് പോകാനാണ്, നമുക്ക് ആപ്പാട് അറിയാവുന്നതേ ഉള്ളൂ. പിന്നെ ചില ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് തൊട്ട് ഇരുന്ന ആളുകളായതുകൊണ്ട് കുറച്ച് പ്രായമൊക്കെ ആയി, അതുകൊണ്ട് അവരങ്ങ് ഒരു ഇരിപ്പിടം പോലെ അങ്ങിരുന്ന് പോവാ. പിന്നെ ചിലരൊക്കെ മക്കളൊക്കെ വരുമാനമായവരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ഇരിപ്പിടം, വേറെ വീട്ടിൽ എന്ത് ചെയ്യാനാന്നുള്ള അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക ടൗണുകളും നിർജീവമായ ടൗണുകളായിട്ട് മാറും. നമ്മുടെ കേരളത്തിലെ ടൗണുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ജീവിത ചെലവും സാധാരണ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നു?
3: ഞാൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാനും എന്റെ ഹസ്ബൻഡും.
1: ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഉഷാ ബാലൻ.
3: ക്ഷേമ പെൻഷൻ കൊണ്ട് വളരെ അധികം നമുക്കത് കിട്ടുന്നതിന്റെ വലിയ ഒരു സഹായമാണ്. അത് കുടിശ്ശിക കൂടാതെ എല്ലാ മാസവും കിട്ടിയ കറക്റ്റാ മരുന്നിനും എല്ലാത്തിനും അത് ഉപകാരപ്പെടും. പിന്നെ ഇനി പുതിയ സർക്കാർ കൂട്ടിത്തരും എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്നു.
1: ഒരു നല്ല ഭരണത്തിന്റെ ലക്ഷ്യം ജനങ്ങളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കുക എന്നതാണ്. അതിനായി തൊഴിൽ, കൃഷി, ആരോഗ്യരംഗം, ഗതാഗതം, സാമൂഹ്യ സുരക്ഷ എല്ലാ മേഖലകളിലും സമതുലിതമായ വികസനം അനിവാര്യമാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുകയും സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുകയും ചെയ്യുമ്പോഴാണ് ഭരണത്തോടുള്ള വിശ്വാസം ശക്തമാകുന്നത്. പരാതികളില്ലാത്ത ഒരു ഭരണ സംവിധാനമല്ല, മറിച്ച് പരാതികൾ കേൾക്കാനും അവ പരിഹരിക്കാനും സന്നദ്ധതയുള്ള ഒരു ഭരണകൂടമാണ് നമുക്ക് വേണ്ടത്. സാധാരണക്കാരുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം.

എന്താണെന്നല്ലേ? ഫോൺ എടുക്കുക 8281 4303 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റു ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്.
1: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്ടിക്കടകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടിക്കടകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. വെട്ടിക്കടകത്തിന്റെ നീക്കങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ.
3: 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. ഇന്നലെ തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേഷനിൽ നിന്ന് നിയമോപദേശം തേടി. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിട്ടുണ്ട്.
1: പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 171ാം വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് ചേരും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല സന്നാഹ യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗോഹട്ടിയിലെ ഖനാപാട വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചടങ്ങിലെ മുഖ്യാതിഥിയെന്ന് സംസ്ഥാന BJP പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തെരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമപദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതു

സുപ്രീംകോടതിയുടെ നിർണായക വിധി പ്രഖ്യാപനം. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഡൽഹി റെയിൽ ഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൌകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. 40 വർഷം മുമ്പ് ആരംഭിച്ച ഇപ്പോഴത്തെ റിസർവേഷൻ രീതി പലവട്ടം പരിഷ്കരണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. ഇവ കൂടി ഉൾപ്പെടുത്തി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായി പുതുക്കിയ റിസർവേഷനാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈയിൽ റെയിൽ വൺ എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരുന്നു. ഡച്ച് യാത്രാക്കപ്പൽ എം വി ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡാവൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച എം വി ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിലെ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമത്താവളങ്ങളിൽ സൌദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാരംഭിച്ച് കൃഷിഭവൻ, റെയിൽ ഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ Super 8 കാലിക്കറ്റ് FC വിജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. മഴ തടസ്സപ്പെടുത്തിയ മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5:00 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറിന് ടെൻഡർ നടപടി ആരംഭിക്കാൻ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർനടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റ്ഗിൽ പ്ലാന്റിന്റെ സാങ്കേതികാനുമതി ലഭ്യമാക്കാനും അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ ദേവമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു 42-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th class വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകി. വയനാട് CC മടൂർ തേക്കൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 7th class വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്. കോഴിക്കോട് തളി സംഗീതസഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം.

0: പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ അനന്തപുരി തുടരുന്നു. നമുക്കൊരു ഗാനം കേൾക്കാം. ഈപ്പുഴയും കടന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: സമയം 7 മണി. നമസ്തേ അനന്തപുരിയിലിനി, ഇന്നത്തെ ചോദ്യമാണ്: കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച മുൻ നിയമസഭാ സാമാജികൻ അടുത്തിടെ അന്തരിച്ചു, വ്യക്തി ആരാണ്? ചോദ്യം ഇതാണ്, ഒരിക്കൽ കൂടി പറയാം: കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച മുൻ നിയമസഭാ സാമാജികൻ അടുത്തിടെ അന്തരിച്ചു, വ്യക്തി ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കുമരകം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള പച്ചക്കറി വിത്തുകളും നടീൽ വസ്തുക്കളും ജൈവിക കീടരോഗ നിയന്ത്രണ ഉപാധികളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പ്ലാവ്, മാവ്, കുടംപുളി എന്നിവയുടെ ഒട്ടുതൈകൾ, കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വിവിധ ഇനം പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകൾ, നെൽവിത്ത്, പഴയച്ചക്കെണി, സ്യൂഡോമോണാസ്, ട്രൈക്കോഡെർമ, ബ്യുവേറിയ, ലെക്കാനിസീലിയം എന്നീ ബയോകൺട്രോൾ ഏജന്റ്സ്, താമരയുടെ വിത്ത്, വിവിധ അലങ്കാര ചെടികളുടെ തൈകൾ, കരിമീൻ, തിലാപ്പിയ മത്സ്യക്കുഞ്ഞുങ്ങൾ, മത്സ്യത്തീറ്റ, അലങ്കാര മത്സ്യങ്ങൾ, ടേബിൾ ടോപ്പ് അക്വേറിയം എന്നിവ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447703321. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 ചക്ക വിളവെടുപ്പനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8891540778. നമ്പർ ഒരിക്കൽ കൂടി: 8891540778. റബ്ബർ മരങ്ങൾ മഴക്കാലത്ത് റെയിൻഗാർഡ് ചെയ്ത് ടാപ്പ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം, വിവിധ തരം റെയിൻഗാർഡുകൾ, റെയിൻഗാർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ റബ്ബർ ബോർഡിന്റെ കോൾ സെന്ററുമായി ബന്ധപ്പെടുക. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ റബ്ബർ ബോർഡിലെ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് കുമാർ വി ഫോണിലൂടെ മറുപടി നൽകുന്നു. കോൾ സെന്റർ നമ്പർ 04-81-2576-622. നമ്പർ ഒരിക്കൽ കൂടി: 04-81-2576-622. കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽ പൊലിമ 26 നടത്തുന്നു. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പേട, പനീർ, പനീർ അച്ചാർ, തൈര്, ലെസ്സി, ഫ്ലേവേർഡ് മിൽക്ക്, കുക്കീസ്, നെയ്യ്, സിപ്പപ്പ് എന്നീ പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ മാസം 10 രജിസ്ട്രേഷൻ അവസാനിക്കുന്നതാണ്. ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 8086-623-621, 8547-014-842. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. പെർഡ്രോപ്പ് മോർക്രോപ്പ് പദ്ധതിക്ക് കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 60:40 അനുപാതത്തിൽ ധനസഹായം നൽകുന്ന ഈ പദ്ധതി സ്ഥാപിക്കുന്നതിന് ചെറുകിട നാമമാത്ര കർഷകർക്ക് ചെലവിന്റെ 55% മറ്റുള്ളവർക്ക് 45% സർക്കാർ സബ്സിഡി നൽകുന്നു. ഫോറസ്റ്റ് റിസർവ് ആക്ട് പട്ടയമുള്ള കർഷകർക്ക് 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക: 1800-425-2512. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഇനി ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ ദിവ്യയസ് മേനോൻ, കാവ്യ അജിത്, രാധിക എന്നിവർ പാടിയൊരു ഗാനമാണ്. ചിത്രം വിമാനം. ഗാനരചന റഫീഖ് അഹമ്മദ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇന്ന് മെയ് 8. നമുക്ക് ഈ ദിനത്തിന്റെ പ്രത്യേകതകൾ നോക്കാം.
2: ചരിത്രത്തിൽ ഇന്ന് മാനവികതയുടെയും സേവനത്തിന്റെയും പ്രതീകമായ റെഡ് ക്രോസ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഹെൻറി ഡുനാന്റിന്റെ ജന്മദിനമാണ് മെയ് 8. ദുരന്ത സമയത്തും യുദ്ധമുഖങ്ങളിലും നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കുന്നതിനായാണ് ഈ ദിനം ആചരിക്കുന്നത്. നിഷ്പക്ഷത, മാനവികത എന്നീ തത്വങ്ങളിൽ അധിഷ്ഠിതമായി ലോകമെമ്പാടും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഈ സംഘടന ഏകോപിപ്പിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വൈദ്യസഹായവും ഭക്ഷണവും എത്തിക്കുന്നതിൽ റെഡ് ക്രോസ് വലിയ പങ്കുവഹിക്കുന്നു. മനുഷ്യരാശിയെ ദശാബ്ദങ്ങളോളം ഭീതിയിലാഴ്ത്തിയ വസൂരി എന്ന മാരകരോഗം ലോകത്തുനിന്ന് പൂർണമായും തുടച്ചു നീക്കിയതായി 1980 മെയ് 8 പ്രഖ്യാപിക്കപ്പെട്ടത്. ലോകാരോഗ്യ സംഘടന നടത്തിയ കഠിനമായ പരിശ്രമങ്ങളുടെയും പ്രതിരോധ കുത്തിവയ്പ്പുകളുടെയും ഫലമായിരുന്നു ഈ വിജയം. ചരിത്രത്തിലാദ്യമായാണ് ഒരു പകർച്ചവ്യാധിയെ ലോകം ശാസ്ത്രീയമായി ഇല്ലാതാക്കുന്നത്. പൊതുജനാരോഗ്യ രംഗത്തെ ഏറ്റവും വലിയ നാഴികക്കല്ലായി ഈ നേട്ടം എന്നും വാഴ്ത്തപ്പെടുന്നു. ശാസ്ത്രത്തിന്റെ കരുത്ത് മനുഷ്യന്റെ അതിജീവനത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സംഭവം തെളിയിച്ചു. ലോകപ്രശസ്ത പാനീയമായ കൊക്കക്കോള ആദ്യമായി വിൽക്കപ്പെട്ടത് 1886 മെയ് 8 അമേരിക്കയിലെ അറ്റ്ലാന്റയിലാണ്. ഡോക്ടർ ജോൺ പെമ്പർട്ടൺ എന്ന ഫാർമസിസ്റ്റാണ് ഈ പാനീയത്തിന്റെ കൂട്ട് വികസിപ്പിച്ചെടുത്തത്. തുടക്കത്തിൽ ഒരു ഔഷധ പാനീയമായാണ് ഇത് വിപണിയിലെത്തിയതെങ്കിലും പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നായി ഇത് മാറി. അമേരിക്കയുടെ 33-ാമത് പ്രസിഡന്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ 1884 മെയ് 8 ജനിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജപ്പാനിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാൻ തീരുമാനിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിലും യുദ്ധാനന്തര ലോകത്തിന്റെ പുനർനിർമ്മാണത്തിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ശീതയുദ്ധകാലത്തെ അമേരിക്കയുടെ വിദേശ നയങ്ങൾ രൂപപ്പെടുത്തിയത് ട്രൂമാനായിരുന്നു. 1972 ഡിസംബർ 26 അദ്ദേഹം അന്തരിച്ചത്. പ്രശസ്ത ആത്മീയ ഗുരുവും ചിന്മയ മിഷൻ സ്ഥാപകനുമായ സ്വാമി ചിന്മയാനന്ദൻ 1916 മെയ് 8 ജനിച്ചത്. ഭഗവത്ഗീതയുടെയും ഉപനിഷത്തുകളുടെയും സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം ഉഴിഞ്ഞുവച്ചു. ലോകമെമ്പാടും നൂറുകണക്കിന് ചിന്മയ വിദ്യാലയങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. ബാലകൃഷ്ണ മേനോൻ എന്ന പേരിൽ പത്രപ്രവർത്തകനായി ജീവിതം തുടങ്ങിയ അദ്ദേഹം പിന്നീട് സന്യാസമാർഗം സ്വീകരിക്കുകയായിരുന്നു. ഐത്തോ ചാടനത്തിനും ഹരിജനങ്ങളുടെ ഉന്നമനത്തിനുമായി മഹാത്മാഗാന്ധി 21 ദിവസത്തെ ഉപവാസം ആരംഭിച്ചത് 1933 മെയ് 8. ജയിലിൽ കഴിയവെയാണ് അദ്ദേഹം ഈ ആത്മീയ സമരം നടത്തിയത്. സവർണ ഹിന്ദുക്കൾക്കിടയിൽ മാനസാന്തരമുണ്ടാക്കാനും സാമൂഹിക നീതി ഉറപ്പാക്കാനും ഈ ഉപവാസം വലിയ സ്വാധീനം ചെലുത്തി. ഇന്ത്യയിലെ ജാതി വിവേചനത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു സുപ്രധാന അധ്യായമാണിത്. ഗാന്ധിജിയുടെ ഈ ധീരമായ നിലപാട് ദേശീയ പ്രസ്ഥാനത്തിന് പുതിയൊരു ദിശാബോധം നൽകി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി സഖ്യകക്ഷികൾക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങിയതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് മെയ് 8. 1945 ഈ ദിവസമാണ് യൂറോപ്പിൽ ഔദ്യോഗികമായി യുദ്ധത്തിന് അന്ത്യമായത്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്ന ഭീകരമായ പോരാട്ടത്തിന്റെ അന്ത്യം ലോകമെമ്പാടും വലിയ ആഘോഷങ്ങൾക്ക് വഴിയൊരുക്കി. ഫാസിസത്തിനെതിരായ ജനാധിപത്യത്തിന്റെ വിജയമായാണ് ഈ ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമാധാനത്തിന്റെ പുതിയൊരു യുഗത്തിന് ഈ കീഴടങ്ങൾ തുടക്കം കുറിച്ചു. പ്രശസ്ത ഇന്ത്യൻ മാർക്സിസ്റ്റ് ദാർശനികനും ചരിത്രകാരനുമായിരുന്ന ദേവി പ്രസാദ് ചതോപാധ്യായ 1993 മെയ് 8 അന്തരിച്ചത്. പുരാതന ഭാരതത്തിലെ ഭൗതികവാദ ചിന്തകളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ ലോകശ്രദ്ധ നേടി. ചരിത്രത്തിൽ ഇന്ന്

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല, മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് പാക്കറ്റ് ഫുഡും ഫുഡ് ലേബലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ സുനി മേരി വർഗീസ് സംസാരിക്കുന്നു.
5: നമ്മുടെ ഭക്ഷണ സംസ്കാരം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. വേഗത്തിലുള്ള ജീവിതശൈലിയിൽ ഇന്ന് പാക്കറ്റിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാനാകാത്ത ഒന്നായി മാറിയിരിക്കുന്നു. എന്നാൽ ഇത്തരം ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. ഇവിടെയാണ് ഫുഡ് ലേബലുകളുടെ പ്രാധാന്യം പ്രകടമാകുന്നത്. ഒരു പാക്കറ്റ് ഭക്ഷണത്തിന് പിന്നിലുള്ള വിവരങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഫുഡ് ലേബലിംഗ് നിയന്ത്രിക്കുന്നത്. ഈ ലേബലുകൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ചേരുവകൾ, പോഷകമൂല്യം, കാലഹരണ തീയതി എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ ലേബലുകൾ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തെക്കുറിച്ച് അറിയുവാനും കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തുവാനും സഹായിക്കുന്നു. അലർജി വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ശ്രദ്ധിക്കാതെ വാങ്ങുന്നവർക്ക് അമിതവണ്ണം, അലർജി, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഫുഡ് ലേബലിംഗിനായി FSSAI പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പേര്, ചേരുവകളുടെ പട്ടിക, പോഷകാഹാര വിവരങ്ങൾ നിർബന്ധമായും ഫുഡ് ലേബലിംഗിൽ ഉണ്ടായിരിക്കണം. ഒരു ഭക്ഷണ പദാർത്ഥം എപ്പോൾ വരെ സുരക്ഷിതമായി ഉപയോഗിക്കാം എന്നതിന്റെ സൂചികയാണ് യൂസ് ബൈ എന്ന തീയതി. യൂസ് ബൈ ഡേറ്റ് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ബെസ്റ്റ് ബിഫോർ എന്നത് ആ തീയതി വരെ ഭക്ഷണം ഗുണനിലവാരം മികച്ചതായിരിക്കും എന്നാണ് അർത്ഥം. പോഷക വിവരങ്ങൾ, ഇതിൽ അടങ്ങിയിരിക്കുന്ന കലോറി, കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവയുടെ അളവ് പരിശോധിക്കുകയും പ്രധാനമായും ട്രാൻസ്ഫാറ്റ് 0 ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് അഥവാ ചേരുവകൾ, ഒരു ഉൽപ്പന്നത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ചേരുവകയാണ് പട്ടികയിൽ ആദ്യം നൽകിയിരിക്കുന്നത്. ഉദാഹരണത്തിന് മൈദ, പഞ്ചസാര തുടങ്ങിയവ ആദ്യത്തെ 3 ചേരുവകളിൽ ഉണ്ടെങ്കിൽ ആ ഭക്ഷണം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ്, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയുള്ളവർക്ക് ലേബലിലെ സോഡിയത്തിന്റെ അളവും പഞ്ചസാരയുടെ അളവും പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും സൂക്രോസ്, ഫ്രക്ടോസ്, കോൺ സിറപ്പ് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലാകാം പഞ്ചസാര രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേടുകൂടാതിരിക്കുവാനും ആകർഷകമാക്കുവാനും നിറം നൽകുവാനും ധാരാളം രാസവസ്തുക്കൾ പാക്കറ്റ് ഭക്ഷണങ്ങളിൽ ചേർത്തിട്ടുണ്ട്. ലേബലിൽ നൽകിയിരിക്കുന്ന ഈ നമ്പറിംഗ് സിസ്റ്റം, ഉദാഹരണത്തിന് E621 എന്നത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. ഇത്തരം കൃത്രിമ പദാർത്ഥങ്ങളെ ആണ് ഇവ സൂചിപ്പിക്കുന്നത്. ഇവ അമിതമായി ഉള്ളിൽ ചെന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭാരതീയ നിയമപ്രകാരം ഉൽപ്പന്നം സസ്യാഹാരമാണോ എന്ന് തിരിച്ചറിയാൻ പച്ച നിറത്തിലുള്ള ലോഗോയും, അതായത് ഒരു വട്ടവും അതിനു ചുറ്റും ഒരു ചതുരവും, മാംസാഹാരമാണെങ്കിൽ തൗട്ട് നിറത്തിലെ ലോഗോയും പാക്കറ്റിൽ ഉണ്ടായിരിക്കും. ഇത് ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഒരു ഉൽപ്പന്നത്തിന്റെ പരസ്യമോ ആകർഷകമായ പാക്കിങ്ങോ കണ്ടല്ല ഭക്ഷണം തിരഞ്ഞെടുക്കേണ്ടത്, മറിച്ച് അതിനു പിന്നിലെ ലേബലുകൾ വായിച്ച് അതിലെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിയാണ്. ജാഗ്രതയുള്ള ഒരു ഉപഭോക്താവാകുക എന്നത് ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള ആദ്യ പടിയാണ്. വാങ്ങുന്നതിന് മുൻപ് വായിക്കുക എന്നതൊരു ശീലമാക്കിയാൽ പാക്കറ്റ് ഭക്ഷണം മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് പാക്കറ്റ് ഫുഡും ഫുഡ് ലേബലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനി മേരി വർഗീസ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
6: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
7: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
8: പണിക്കോലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
10: നമുക്കിനി നീലത്താമര എന്ന ചിത്രത്തിന് വേണ്ടി ബൽറാം, വിജയപ്രകാശ് എന്നിവർ പാടിയൊരു ഗാനം കേൾക്കാം. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: തൊഴിൽ ദർശനം.
1: ഒഡീഷയിലെ കട്ടക്കിലുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2026 ജൂലൈ നവംബർ സെമസ്റ്ററിലേക്കാണ് നിയമനം. ലോ 6, സോഷ്യോളജി 1, എക്കണോമിക്സ് 1 എന്നിങ്ങനെയാണ് വിഷയം തിരിച്ചുള്ള ഒഴിവുകൾ. അപേക്ഷാ ഫീസ് 500 രൂപ. തപാൽ മുഖേനയാണ് അപേക്ഷ അയക്കേണ്ടത്. വിലാസം: ദി രജിസ്റ്റർ, NLU ഒഡീഷ, കത്തജോഡി ക്യാമ്പസ്, CDA സെക്ടർ 13, കട്ടക്, 7530015. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nluo.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nluo.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 11. ഉത്തർപ്രദേശിലെ കാൻപൂരിലുള്ള ആർട്ടിഫിഷ്യൽ ലിംബസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അലിംകോ, വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വകുപ്പുകളിലായി 165 ഒഴിവുണ്ട്. ഒഴിവുള്ള വകുപ്പുകൾ IT, പ്രൊഡക്ഷൻ ആൻഡ് ഡിസൈനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, പ്രോജക്ട് ആൻഡ് മെയിന്റനൻസ്, ക്വാളിറ്റി കൺട്രോൾ, മാർക്കറ്റിംഗ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. തസ്തികകളും ഒഴിവും. IT കൺസൾട്ടന്റ് 2, ലീഡ് AI എക്സ്പേർട്ട് 1, UI UX ഡെവലപ്പർ 1, AI ആക്സസിബിലിറ്റി കൺസൾട്ടന്റ് 1, യങ് പ്രൊഫഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 2, IT അസിസ്റ്റന്റ് 1, അസിസ്റ്റന്റ് മാനേജർ പ്ലാസ്റ്റിക് 1, ജൂനിയർ മാനേജർ പ്രൊഡക്ഷൻ 1, ജൂനിയർ മാനേജർ സിവിൽ 1, സേഫ്റ്റി ഓഫീസർ 1, ക്വാളിറ്റി കൺട്രോളർ ലാബ് 1, QC അസിസ്റ്റന്റ് മെക്കാനിക്കൽ 2, ജൂനിയർ മാനേജർ PNO ക്ലിനിക്കൽ 8, PNO ക്ലിനിക്കൽ 2, പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക് 30, പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക് ടെക്നീഷ്യൻ 20, ഓഡിയോളജിസ്റ്റ് 50, ഒപ്റ്റോമെട്രിസ്റ്റ് 10, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ 20, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി 15, വിഷ്വൽ ഇമ്പയർമെന്റ് 5, വെയർഹൌസ് അസിസ്റ്റന്റ് 1, സ്റ്റോർ അസിസ്റ്റന്റ് 2, പ്രോക്യൂർമെന്റ് അസിസ്റ്റന്റ് 3, മീഡിയ കൺസൾട്ടന്റ് 2, SAP HR 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.alimco.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.alimco.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 13. നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന് കീഴിൽ കോഴിക്കോട്ടുള്ള റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിൽ സയൻസ് കമ്മ്യൂണിക്കേറ്ററുടെ തസ്തികയിൽ അവസരം. 2 ഒഴിവുണ്ട്. യോഗ്യത: ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, എൻവയോൺമെന്റൽ, ബയോടെക്നോളജി ഉൾപ്പെട്ട ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദം. യോഗ്യത 2023 അതിനുശേഷമോ നേടിയതാവണം. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം May 13 രാവിലെ 9 പരീക്ഷയ്ക്ക് ഹാജരാകണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rscp.calicut.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rscp.calicut.org.in. മുംബൈയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് 4, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iimmumbai.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iimmumbai.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 13.
0: തൊഴിൽ ദർശനം.
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല, ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
4: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: രാജധാനി

0: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: നമുക്കിനി ഷഹബാസമനും സുജാതയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ചാന്ദ്പൊട്ട്, ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ ബി രഘുനാഥൻ നായർ.
1: വരമൊഴിയിലൂടെ എന്നതിനേക്കാൾ വാമൊഴിയിലൂടെയാണ് ഏതു ഭാഷയും പിൻതലമുറകളിലേക്ക് എത്തുന്നത്. തലമുറകൾ പിന്നിടുന്തോറും നിലവിലുള്ള പദങ്ങളിൽ പലതും പ്രചാരലുപ്തമായിത്തീരും. നമ്മുടെ പൂർവികരുടെ നിത്യവ്യവഹാരത്തിലുണ്ടായിരുന്ന എത്രയോ വാക്കുകൾ ഇന്നത്തെ തലമുറ കേട്ടിട്ടുപോലും ഉണ്ടായിരിക്കില്ല. പുതുതലമുറ അറിയാനിടയില്ലാത്ത ഒരു പ്രയോഗമാണ് അറമ്പാദം. അവസാനം, തീർപ്പ്, പ്രശ്നപരിഹാരം എന്നൊക്കെയാണ് അറമ്പാദത്തിൻ്റെ അർത്ഥം. രണ്ട് കൂട്ടർ തമ്മിൽ ഒരു വിഷയത്തെക്കുറിച്ച് തർക്കമുണ്ടാകുകയും ഇരു കൂട്ടരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ലല്ലോ. അപ്പോഴാണ് കാര്യത്തിന് ഒരറമ്പാദവുമില്ല എന്ന് പറയുന്നത്. തൊന്തരവ്, കൊനഷ്ട് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ പഴയ തലമുറ ഇന്നും ഉപയോഗിച്ചേക്കാമെങ്കിലും യുവതലമുറയുടെ വിനിമയത്തിൽ ഈ പദങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശല്യം, ഉപദ്രവം, കുഴപ്പം, മുഷിവ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളിലാണ് തൊന്തരവ് പ്രയോഗിച്ചു വന്നിരുന്നത്. ഗുണത്തിനു വേണ്ടി ചെയ്ത ഒരു സംഗതി ദോഷമായി ഭവിക്കുമ്പോൾ ഇതൊരു തൊന്തരവായല്ലോ എന്ന് പറയും. പൊല്ലാപ്പ് എന്ന പ്രയോഗത്തിനും ഇതേ അർത്ഥമാണുള്ളത്. ദോഷം, പരിഭവം എന്നീ അർത്ഥങ്ങളിലും പൊല്ലാപ്പ് എന്ന് പ്രയോഗിക്കാറുണ്ട്. വിഷമം, പ്രയാസം എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് കൊനഷ്ട്. വേഗം പൂർത്തിയാക്കാമെന്ന് വിചാരിച്ച ഒരു കർമ്മം ക്ലേശകരമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഇതൊരു കൊനഷ്ട് പിടിച്ച ഏർപ്പാടായി പോയല്ലോ എന്ന് പറഞ്ഞുപോകും. കുണ്ടണി, കുണ്ടാമണ്ടി എന്നതൊക്കെ ഗ്രാമ്യ ശൈലികളാണ്. അതുകൊണ്ട് തന്നെ അവ പ്രാദേശിക പ്രയോഗങ്ങളുമായിരിക്കും. കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കുസൃതികൾക്കാണ് കുണ്ടണി എന്ന് പറയുന്നത്. ഏഷണി കൂട്ടുന്നവരെ പറ്റിയും കുണ്ടണിക്കാരൻ എന്ന് പറയാറുണ്ട്. കശപിശ എന്ന പ്രയോഗം അപരിചിതമാണെന്ന് പറയാനാവില്ല. കുഴപ്പം, തിരക്ക്, ബഹളം എന്നൊക്കെയാണ് കശ എന്ന പദത്തിൻ്റെ അർത്ഥം. ചാട്ട എന്നൊരർത്ഥം കൂടിയുണ്ട് കശയ്ക്ക്. വണ്ടിയിൽ കെട്ടിയ കാളകളെ വേഗം കൂട്ടി ഉഷാറാക്കുന്നതിന് വണ്ടിക്കാരൻ കശ പ്രയോഗിക്കുകയും ഒപ്പം ചില വായ്ത്താരികൾ ഉരുവിടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ബഹളമുണ്ടാക്കുന്നതിന് കശപിശയെന്ന് പറയും. കലശൽ കൂട്ടുക എന്നതിന് ശുണ്ഠി പിടിപ്പിക്കുക, അടിപിടി ഉണ്ടാക്കുക എന്നിവയ്ക്ക് പുറമേ ആധിക്യം എന്നൊരർത്ഥവുമുണ്ട്. കലശലായ വിശപ്പ് എന്ന് പറയുമ്പോൾ അടക്കാനാവാത്ത വിശപ്പെന്ന് അർത്ഥം ഗ്രഹിക്കണം. അശട് എന്ന പ്രയോഗത്തിനും ഇക്കാലത്ത് കാര്യമായ പ്രചാരമില്ല. അനാസ്ഥ, താല്പര്യക്കുറവ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അശട് എന്ന് പ്രയോഗിക്കുന്നത്. ഭീതി, സൂക്ഷ്മക്കുറവ് എന്നീ അർത്ഥങ്ങളിലും പ്രയോഗിക്കാറുണ്ട്. മൂഢൻ, നീചൻ എന്നീ അർത്ഥങ്ങളിൽ ഒരാളെ അശടൻ എന്ന് ആക്ഷേപിക്കാറുമുണ്ട്. ഉപ്പാട്ടി എന്ന പദം ഇക്കാലത്ത് പ്രാദേശികമായി പോലും പ്രയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഭാര്യ, പരിചാരിക, തോഴി എന്നൊക്കെയുള്ള അർത്ഥങ്ങളിൽ പണ്ട് പ്രയോഗിച്ചിരുന്ന പദമാണ് ഉപ്പാട്ടി. ഉപ്പരിക്ക എന്ന പദത്തിന് ഉപ്പുമായോ അരിയുമായോ ബന്ധമില്ല. പുതുതലമുറയ്ക്ക് അതിൻ്റെ പൊരുളറിയുമോ എന്നും സംശയമാണ്. തിരുവിതാംകൂറിൻ്റെ ആദ്യകാല തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്തെയും പത്മനാഭപുരം കൊട്ടാരത്തെയും പറ്റി കേട്ടിട്ടുള്ളവർ ഉപ്പരിക്ക മാളികയെന്ന് കേട്ടിരിക്കാനിടയുണ്ട്. കൊട്ടാരക്കെട്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ആസ്ഥാനം ഉപ്പരിക്ക മാളികയായിരുന്നു. ബഹുനില മാളികയാണ് ഉപ്പരിക്ക.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് എ ബി രഘുനാഥൻ നായർ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9444134184.
6: നഗരപുരാണം.
7: മാവേലിക്കരയ്ക്കടുത്തുള്ള കണ്ടിയൂരിലായിരുന്നു പണ്ടത്തെ ഓടനാടിന്റെ ആസ്ഥാനം. ധീരരായ പോരാളികൾക്കും സുന്ദരിമാരായ നർത്തകിമാർക്കും എല്ലിൻ പാടങ്ങൾക്കും കെട്ടുകാഴ്ചകളോടുകൂടിയ ഭഗവതി ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട സ്ഥലമായിരുന്നു ഓടനാട്. ആയിരാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന വിക്രമാദിത്യ വരകുണന്റെ പിൻഗാമികളാണ് ഓടനാട് ആദ്യകാലങ്ങളിൽ ഭരിച്ചിരുന്നതെന്ന് ചരിത്രകാരന്മാർ പറയും. വേണാട്ടടികളും ഓണാട്ടടികളും ബന്ധുക്കളായിരുന്നുവെന്ന് വീരരാഘവ പട്ടയവും സൂചിപ്പിക്കുന്നു. മലനാട്ട് കണ്ടിയൂർ വേൽക്കുല സുന്ദരൻ എന്നൊരു വീരയോദ്ധാവിനെപ്പറ്റി തിരുനാമനല്ലൂരിലെ ചോഴശാസനം പറയുന്നുണ്ട്. ഓടനാടിന്റെ സ്ഥാപകൻ 9-ാം നൂറ്റാണ്ടിലെ ഈ വേൽക്കുല സുന്ദരനാണെന്ന് വരാം. ചോഴാക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ പിൽക്കാലത്ത് പാണ്ഡ്യരെ തുണച്ചവരിൽ ഓടനാട്ടിൽ നിന്നും ധീര പോരാളികളുമുണ്ടായിരുന്നു. അച്ചൻകോവിലാറിന്റെ തീരത്താണ് കണ്ടിയൂർ ഗ്രാമം. ശിവക്ഷേത്രമാണ് ഗ്രാമത്തിന്റെ കേന്ദ്രം. സഹ്യപർവ്വതത്തിൽ നിന്നാരംഭിച്ച് ഹരിപ്പാടിനടുത്തുള്ള വീയപുരത്ത് വച്ച് പലതായി പിരിയുന്ന അച്ചൻകോവിലാറിന് ആ പേര് കിട്ടാൻ കാരണം സഹ്യപർവ്വത സാനുവിനുള്ള അച്ചൻകോവിൽ എന്ന പ്രാചീന ശാസ്താക്ഷേത്രമാണ്. 9-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് കേരളം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിരുന്ന ശൈവഭക്തി പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണ് കണ്ടിയൂർ ക്ഷേത്രം. കാളകൂടം കഴിച്ച തിരുനീല കണ്ഠ സങ്കല്പത്തിലായിരുന്നു പണ്ടത്തെ ശിവലിംഗ പ്രതിഷ്ഠ. നീലകണ്ഠന്റെ ഊര് അങ്ങനെ കണ്ടിയൂരായി. ഇന്നു കാണുന്ന ഗംഭീരമായ ക്ഷേത്രം ദേവദാസിയായിരുന്ന ഉണ്ണിക്കളത്തിരത്തിന്റെ പ്രേരണയാൽ വേണാട്ടടികളായ വീരകേരളവർമ്മയുടെ നിർദ്ദേശാനുസരണം ഓണാട്ടടികളായ ഇരാമൻ കോദവർമ്മൻ കൊല്ലവർഷം 393-ാം ആണ്ട് മേടം 8-ന് പൂർത്തിയാക്കിയതാണ്. കൊല്ലവർഷം തുടങ്ങുന്നതിനു മുൻപ് പൂർത്തിയായതാണ് ആദ്യത്തെ കണ്ടിയൂർ അമ്പലം. സാക്ഷാൽ ചേരമാൻ പെരുമാളാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പിന്നിലെന്ന് സ്ഥലപുരാണവും പറയും. തഞ്ചാവൂരിലെ തിരുകണ്ടിയൂർ ശിവക്ഷേത്രത്തിന്റെ സ്മരണകളാണെന്ന് വരാം അച്ചൻകോവിലാറിന്റെ തീരത്തും ഒരു കണ്ടിയൂർ ക്ഷേത്രം ഉണ്ടാകാൻ കാരണം. കണ്ടിയൂരിലെ മഹാദേവ പ്രതിഷ്ഠയുടെ 123-ാം തളിയാണ്ട് രേഖപ്പെടുത്തുന്ന ഒരു ലിഖിതവും കണ്ടിയൂർ അമ്പലത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സ്വസ്തി ശ്രീ തിരുകണ്ടിയൂർ മാദേവർക്ക് എന്ന് തുടങ്ങുന്ന പ്രസ്തുത ലിഖിതം കണ്ടിയൂർ ക്ഷേത്രത്തിന് ലഭിച്ച വസ്തുവകകളുടെ വിവരങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നു. 14-ാം നൂറ്റാണ്ടിലെ ഉണ്ണുനീലി സന്ദേശവും ഉണ്ണിയാടി ചരിതവും ശിവവിലാസവും 17-ാം നൂറ്റാണ്ടിലെ ഹര്യക്ഷമാസ സമരോത്സവവും കണ്ടിയൂർ ക്ഷേത്രത്തെപ്പറ്റിയും ഗതകാല സാംസ്കാരിക സവിശേഷതകളെപ്പറ്റിയും പ്രശംസിക്കുന്നു. ശ്രീപർവ്വതം അങ്ങാടിയെപ്പറ്റിയാണ് ശിവവിലാസകാരന് പ്രകീർത്തിക്കാനുണ്ടായിരുന്നത്. ഇടനാട് നാരായണൻ ചന്ദ്രശേഖരനെ പോലെയുള്ള ഭൂ

0: ഊരാള സമിതിയിലെ മാവേലി ഇല്ലക്കാരുടെ സ്ഥലമെന്ന നിലയിലാണ് മാവേലിക്കരയ്ക്ക് ആ പേര് വന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ മാവേലിക്കരയ്ക്ക് മഹാബലിയുമായി ബന്ധമൊന്നുമില്ല.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
5: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഗ്രാമകേരളം.
7: മലയാളി മറന്ന പുൽപ്പായയും തഴപ്പായയും.
6: വീട്ടിലെ കിടപ്പുമുറിയിൽ അത്യാധുനിക സൗകര്യങ്ങളും ഫോം മെത്തകളും സ്പ്രിംഗ് മെത്തകളുമൊക്കെ കടന്നു വന്നതോടെയാണ് പണ്ടുകാലത്ത് ഏറെ പരിചിതമായിരുന്ന പായകൾ അണിയറയിലേക്ക് ഒതുങ്ങിയത്. ഇന്നിപ്പോൾ സിംഗിൾ ബെഡും ഡബിൾ ബെഡും ക്വീൻ സൈസ് ബെഡും കിങ് സൈസ് ബെഡും സുലഭമാണ്. എന്നാൽ മലയാളി ഒരു കാലത്ത് സുഖശയനത്തിന് അനായാസം ഉപയോഗിച്ചിരുന്ന പായകൾ വെറും കാഴ്ച വസ്തുവായിരിക്കുന്നു. മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു പായകൾ. കേരളത്തിൽ രണ്ടു തരം പായകളാണ് സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്നത്, പുൽപ്പായയും കൈതോലപ്പായയും. സ്ത്രീകളടക്കം ആയിരക്കണക്കിന് സാധാരണക്കാരായ തൊഴിലാളികളുടെ ഉപജീവന മാർഗമായിരുന്നു പായ നെയ്ത്ത്. പഴയകാലത്ത് കേരളത്തിലെ വീടുകളിൽ കിടക്കയായും അതിഥികളെ സൽക്കരിച്ചിരുത്താനും പുൽപ്പായകൾ നിർബന്ധമായിരുന്നു. കോരപ്പുല്ല് അഥവാ ഈറപ്പുല്ല് ഉണക്കി പാകപ്പെടുത്തിയാണ് പുൽപ്പായ നെയ്തെടുക്കുന്നത്. ഇത് ശരീരത്തിന് തണുപ്പ് നൽകുന്നതും ദീർഘനാൾ ഈട് നിൽക്കുന്നതുമാണ്. മിനുസമാറുന്നതും ചുവപ്പും കറുപ്പും നിറങ്ങൾ കൊണ്ട് അലങ്കരിച്ച പുൽപ്പായകൾ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള നെയ്ത്തുൽപ്പന്നങ്ങളിൽ ഒന്നാണ്. വലിപ്പവും ആകൃതിയും അനുസരിച്ച് ഇരിക്കാനും ഉറങ്ങാനും ഈ പായകൾ ഉപയോഗിച്ചിരുന്നു. അക്കാലത്ത് പലപ്പോഴും സാധാരണക്കാരാണ് പായ അധികവും ഉപയോഗിച്ചിരുന്നത്. സമൂഹത്തിലെ പ്രമുഖർ ഇട്ടിരിക്കാൻ മരപ്പലകകൾ ആണ് ഉപയോഗിച്ചിരുന്നത്. 1.5 മീറ്ററിലധികം ഉയരത്തിൽ വളരുന്ന കോരപ്പുല്ലിൽ നിന്ന് നെയ്തെടുക്കുന്ന പായകൾക്ക് വിവിധ നിറങ്ങൾ നൽകി ആകർഷകമാക്കുകയായിരുന്നു പതിവ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് കോരപ്പുല്ല് പരമാവധി ഉയരത്തിലെത്തുന്നത്. ഈ ഘട്ടത്തിലാണ് ഗ്രാമവാസികൾ അവ വൻതോതിൽ ശേഖരിച്ച് നീളത്തിൽ കനം കുറഞ്ഞ ചീളുകളായി മുറിച്ച് 3 ദിവസത്തോളം ഉണക്കുന്നത്. ചപ്പങ്ങം എന്ന മരത്തിന്റെ പുറന്തൊലി ഈ കഷണങ്ങൾക്കൊപ്പം വെള്ളത്തിലിട്ട് തിളപ്പിക്കും. അപ്പോൾ പുൽച്ചീളുകൾക്ക് നിറം കിട്ടും. സാധാരണഗതിയിൽ 183 സെന്റിമീറ്റർ നീളവും 91.5 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു പുൽപ്പായ നെയ്യാൻ 1 ദിവസം വേണ്ടിവരും. പുൽപ്പായയ്ക്ക് പുറമെ ഈ പുല്ലിൽ നിന്ന് ബാഗുകൾ, ടേബിൾ മാറ്റുകൾ, അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവയും തയ്യാറാക്കാറുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. പുൽപ്പായകളുടെ കൂട്ടത്തിൽ 2006 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കിളിമംഗലം പുൽപ്പായയെക്കുറിച്ചാണ് ഇത്. വർണ്ണാഭമായ ചിത്രപ്പണികളാണ് ഈ പുൽപ്പായയുടെ സവിശേഷത. പതിമുഖം ചേർത്ത് ചുവപ്പും വെറ്റില ചേർത്ത് പച്ചയും ചെളി ഉപയോഗിച്ച് കറുപ്പും ഇവയുടെ ചേരുവകൾ ഉപയോഗിച്ച് മറ്റു നിറങ്ങളും നൽകുന്നു. പരമ്പരാഗത രീതിയിലാണ് ഇഴകൾക്ക് നിറം നൽകുന്നത്. മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു തഴപ്പായ. ഇതും ഇപ്പോൾ അപൂർവമായേ കാണാൻ കഴിയാറുള്ളൂ. കൈതച്ചെടിയിൽ നിന്ന് എടുക്കുന്ന ഓല ഉണക്കിയാണ് തഴപ്പായ നെയ്യുന്നത്. ഉണക്കുന്നതിന് മുമ്പ് കൈതയോലയുടെ മുള്ളുകൾ നീക്കിയിരിക്കും. ഉണക്കിയെടുക്കുന്ന തഴ ചെറിയ കെട്ടുകളാക്കി മാറ്റും. ഇത് ചെറിയ വീതിയിൽ കീറിയെടുത്താണ് പായ നിർമ്മാണത്തിന് എടുക്കുന്നത്. തഴ കീറിയെടുത്ത് ഊടും പാവുമിട്ടാണ് നെയ്ത്ത്. പായയുടെ നൂലുകൾ നെയ്തെടുക്കുന്നത് ഏറെ പ്രാഗൽഭ്യം വേണ്ടുന്ന ജോലിയാണ്. കൈതയിൽ നിന്ന് ഓല മുറിച്ചെടുത്ത് മുള്ള് നീക്കി നെടുകെ പിളർന്ന് ഒരേ വീതിയിലെടുത്ത് ഫിലിം റോള് പോലെ ചുറ്റിക്കെട്ടി ഉണക്കും. ഉണങ്ങുന്ന തഴയുടെ വീതി ക്രമീകരിച്ച് വെള്ളത്തിൽ മുക്കി പദം വരുത്തി

0: ചേർത്ത ശേഷമാണ് തഴപ്പായ നെയ്യുന്നത്. ഉണങ്ങിയ തഴ ചുറ്റിക്കൊണ്ടുവരുന്ന മടി അനുസരിച്ചാണ് പായയുടെ വലിപ്പം നിർണയിക്കുന്നത്. തഴ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വീടുകളിൽ ചെന്ന് പായ നെയ്തുകൊടുക്കുന്നവരും ഉണ്ടായിരുന്നു. നെല്ലും മറ്റ് ധാന്യങ്ങളും ഉണക്കാൻ ചിക്കുപായ, പൊലിപ്പായ എന്നിവയാണ് ഉപയോഗിച്ചിരുന്നത്. തഴ കൊണ്ട് വട്ടികളും നിർമ്മിച്ചിരുന്നു. കുട്ടികളെ കിടത്താനും കുളിപ്പിക്കാനും ചെറിയ ഇഴകൾ കൊണ്ടുണ്ടാക്കിയ ഭംഗിയുള്ള കൊച്ചു പായകളും തയ്യാറാക്കിയിരുന്നു. ഇങ്ങനെ പ്രാധാന്യമേറെ ഉണ്ടെങ്കിലും ആധുനിക കിടക്കകളുടെ വരവും പുല്ലും തഴയുമൊക്കെ വേണ്ടത്ര ലഭിക്കാത്തതും അവ ശേഖരിക്കുന്നതിലെയും നെയ്യുന്നതിലെയും പ്രയാസങ്ങളുമൊക്കെ പായ നിർമ്മാണ രംഗത്തെ വെല്ലുവിളികളായി തുടരുന്നു.
1: മലയാളി മറന്ന പുൽപ്പായയും തഴപ്പായയും. രചന സുരേഷ് മുതുകുളം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
2: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
4: ശ്യാമിന്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയൊരു ഗാനം, ചിത്രം രാധ എന്ന പെൺകുട്ടി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച്

AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്ടിക്കഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈക്ക് വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈക്കോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. കോഴിക്കോട് തളി സംഗീതസഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വയനാട് CC മടൂർ തേക്കിൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ജിദ്ദയിൽ ആൺകുട്ടികളുടെ U17 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ 4 ഗോളിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഞായറാഴ്ച ഉസ്ബെക്കിസ്ഥാനുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. പ്രധാന വാർത്തകളിനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ചോദ്യം ഒന്ന് പറയാം. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച മുൻ നിയമസഭാ സാമാജികൻ അടുത്തിടെ അന്തരിച്ചു, വ്യക്തി ആരാണ്? ഇതായിരുന്നു ചോദ്യം. ശരിയുത്തരം എം മുരളി. ദീർഘകാലം മാവേലിക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഇദ്ദേഹം 20 വർഷം കൊണ്ട് 73 ബില്ലുകൾക്ക് നോട്ടീസ് നൽകുകയും സ്വകാര്യ ബില്ലുകളുടെ ചർച്ചകളിൽ ഇടപെട്ട് 254 തവണ നിയമസഭയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. മന്ത്രിയല്ലാത്ത നിയമസഭാംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ഇനിയൊരു ഗാനമാണ്, 100 ഡേയ്സ് ഓഫ് ലവ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോവിന്ദ് വസന്ത്.

നമസ്തേ അനന്തപുരയിലിനി, നമുക്ക് ചുറ്റും. കാളിപ്പാറ ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഈ മാസം 11 നെയ്യാറ്റിൻകര, കാട്ടാക്കട, ആറാലുമോട് പാറശാല സെക്ഷൻ ഓഫീസ് പരിധിയിൽ ജലവിതരണം മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവൃത്തികൾ കാരണം ശ്രീകാര്യം, ചെറുവയ്ക്കൽ, ആലത്തറ, പാങ്ങപ്പാറ, കാര്യവട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ മാസം 11 രാവിലെ 10 മുതൽ 12 രാവിലെ 10 വരെ കുടിവെള്ള വിതരണം മുടങ്ങും. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ഈ വർഷം ജൂണിൽ നടത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെന്ററുകളിൽ ഈ മാസം 11 വരെ ഫൈൻ കൂടാതെയും 15 വരെ 100 രൂപ ഫൈനോടുകൂടിയും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരീക്ഷ ടൈം ടേബിൾ മെയ് മാസം 3 പ്രസിദ്ധീകരിക്കും. രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോറം സെന്ററിൽ നിന്നും ലഭ്യമാണ്. വിശദവിവരങ്ങൾ IHRD വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് പറയാം: www.ihrd.ac.in. ചാല ഗവൺമെന്റ് ITIയിൽ ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ ഈ മാസം 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0471-2-45-9-5. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0471-2-45-9-5. നമുക്കിനി കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. രചന BR പ്രസാദ്, സംഗീതം വിദ്യാസാഗർ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: അഭിനേതാവും പാട്ടുകാരിയുമായിരുന്ന മാവേലിക്കര പൊന്നമ്മ 1927 ജനിച്ചു. പഠനകാലത്ത് തന്നെ നാടകത്തോടും സിനിമയോടും പൊന്നമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. അധ്യാപികയായി ജോലി കിട്ടിയപ്പോഴും കലയോടുള്ള അഭിനിവേശം അവർ ഉപേക്ഷിച്ചില്ല. സ്ത്രീകൾക്ക് നാടകവേദിയിലേക്ക് കടന്നു വരാൻ വിലക്കുണ്ടായിരുന്ന കാലത്താണ് പൊന്നമ്മ ഈ രംഗത്തേക്ക് എത്തുന്നത്. കേശവദേവിൻ്റെ സുഹൃത്ത് എന്ന നാടകത്തിൽ കൂടി അരങ്ങേറ്റം കുറിച്ച മാവേലിക്കര പൊന്നമ്മ തെക്കുറിശ്ശി സുകുമാരൻ നായരുടെ സ്ത്രീ എന്ന നാടകത്തിലെ പ്രകടനത്തിൽ കൂടി ശ്രദ്ധേയയായി. KPSC, കലാനിലയം തുടങ്ങിയ നാടക സംഘങ്ങളോടൊത്ത് ഏകദേശം 500 വേദികളിൽ വേഷമിട്ടു. ഉദയായുടെ കടലമ്മ എന്ന ചിത്രത്തിൽ വേഷമിട്ടുകൊണ്ട് 1963 ചലച്ചിത്ര രംഗത്തെത്തി. അതിൽ സത്യൻ്റെ നായികയായിട്ടായിരുന്നു വേഷം. ഒരു സുന്ദരിയുടെ കഥ, രുക്മിണി, ആകാശക്കോട്ടയിലെ സുൽത്താൻ, എന്നോടിഷ്ടം കൂടാമോ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. ജ്ഞാനാംബികയിൽ പാടുകയും ചെയ്ത അവർ നിരവധി റേഡിയോ നാടകങ്ങൾക്കും ശബ്ദം നൽകിയിരുന്നു. 1995 സെപ്റ്റംബർ 6 മാവേലിക്കര പൊന്നമ്മ അന്തരിച്ചു.
5: കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ നാടകത്തോട് എന്തോ ഞാൻ അറിയാതൊരു വളരെ ഇഷ്ടമാണുണ്ട്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നാടകത്തിനൊന്നും ആരും വിടവില്ല, പോവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു 7 വയസ്സ് 8 വയസ്സുള്ള സമയത്ത് ഒരിക്കൽ മാവേലിക്കര വലിയ മഠത്തിൽ നിന്ന് അവിടുത്തെ അഡ്വക്കേറ്റ് രാജാമണിയുടെ അമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരി, പിന്നെ എൻ്റെ ഒരു ടീച്ചർ, ഒരു ചേച്ചി ഉണ്ടായിരുന്നു, രാജം ചേച്ചി, ഹിന്ദി ടീച്ചറായിരുന്നു. അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ശിവരാത്രിക്ക് ഉറക്കൊഴിയാൻ വേണ്ടിയിട്ട് നാടകം. അപ്പം ഞാനും ചെന്ന് എനിക്കും വേണമല്ലോ ഒരു വേഷം. ശരി, എന്നാൽ നീ കുജാലനായിക്കോ എന്ന് പറഞ്ഞു. ശരി, കുജാലനായി. ഈ കുജേലിന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞൂട. പിന്നെ വല്ല വരികളൊക്കെ പാടാനായിട്ടൊക്കെ ഉണ്ട്, അതിൽ പാട്ടുമൊക്കെ ഉണ്ട്, പറഞ്ഞെന്ന ഉടനെ അത് പഠിക്കും. അങ്ങനെ ആദ്യമായിട്ട് ആ വലിയ വീട്ടിലത്തെ മുറ്റത്ത് കുജേലനായിട്ടാണ്.
6: അത് കഴിഞ്ഞ് പിന്നെ ഏത് നാടകത്തിലാണ് അഭിനയിച്ചിട്ടുള്ളതെന്ന്?
5: അതോടെ അതെല്ലാം തീർന്നു. പിന്നെ അങ്ങനെയുള്ളതിനൊന്നും പോയിട്ടേ ഇല്ല. അതിന് തന്നെ വീട്ടില് വലിയ വഴക്കും അമ്മ അടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞ ആദ്യമായിട്ട് നാടകത്തിന് പോകാനിടയ, അത് വലിയ സംഭവമാണ്. നാടകം കാണുന്നത് എന്താന്ന് വെച്ചാൽ, സീക്കരാജം എന്ന് പറഞ്ഞ ചേച്ചി എൻ്റെ അടുത്താണ് താമസിക്കുന്നത്, മാവേലിക്കര. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഒരു നാടകം വന്നു കായംകുളത്ത്, കൗടില്യ കുടീരം എന്ന് പറഞ്ഞു, കൊച്ചർ ശങ്കരൻകുട്ടി നായരൊക്കെ ഉണ്ടതിൽ. അവിടെ ചെന്നപ്പോ ഞാൻ ഏതോ ഒരു സ്വർഗത്തെത്തിയ മാതിരി ഫ്രണ്ടിൽ എന്നെ കൊണ്ടിരുത്തി, ശരി പോയിരുന്ന് കണ്ടു. അയ്യോ, ഈ കൊട്ടാരം പോലത്തെ കർട്ടനും ഇതെല്ലാം കൂടെ കണ്ടപ്പോ ഞാൻ അവിടെ തീരുമാനിച്ചു, മനുഷ്യരായിട്ട് ജീവിക്കുന്നെങ്കിൽ
6: നാടകം
5: ഇല്ല, പിന്നെ എന്താ ജീവിതം കൊണ്ട് പ്രയോജനം? ഏതങ്ങ് തീരുമാനിച്ചിരുന്നു. പക്ഷെ രക്ഷയില്ല, മിണ്ടിയ കൊല്ലും. പക്ഷെ എന്നെ ഇവിടെ വെച്ച് കണ്ടു ഈ ചങ്ങണി ചേട്ടൻ. ചങ്ങനേശ്വരിൽ ഈ നാടകം ഈ തുടങ്ങിയപ്പോ ഈ ചേട്ടൻ പറഞ്ഞു കൊടുത്തു, ഇതാ മാവേലിക്കര ഒരെണ്ണം ഇങ്ങനെ പാസ്സായി വന്നിട്ടുണ്ട്, അക്കാഡമിയിലൊക്കെ പാസ്സായതാ, പാട്ടൊക്കെ പാടും, അപ്പൊ അതിനെ പോയി വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവരന്വേഷിച്ച ഒരു ദിവസം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ അപ്പൊ ഞാൻ വിചാരിച്ച കച്ചേരിക്ക് വിളിക്കാന്ന്, അപ്പൊ പാട്ട് കച്ചേരിക്കല്ലയോ പോകുന്നു. അതെല്ലാം ഇങ്ങനെയാണ് നാടകമാണ്. അപ്പോഴവർ കമ്പനി തുടങ്ങിക്കഴിഞ്ഞു, നായികയെ ശരിയായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല, അതിനാണ് ഈ വന്നത്.
4: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് മാവേലിക്കര പൊന്നമ്മയുടെ ശബ്ദം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ജയചന്ദ്രനും സുജാതയും പാടിയൊരു ഗാനം, ചിത്രം രണ്ടാം ഭാവം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: കഴിഞ്ഞ് വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
3: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
2: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
5: സെയിൽസ് ആൻഡ് സർവീസസ്,
6: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
5: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
6: നോവൽ സഞ്ചാരം.
9: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ.

0: സജീവ്.
1: ഏച്ചപ്പൻ നായരുടെ അനുജൻ ഗോവിന്ദൻ നായരാകട്ടെ തീരെ വിപരീതം. 43 കഴിഞ്ഞിട്ടും ഒരൊറ്റ സംബന്ധവും ഉണ്ടായിട്ടില്ല. ഏച്ചപ്പൻ നായർ അനുജനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ അവൻ നപുംസകമാണ്, അല്ലെങ്കിൽ സന്യാസി. രണ്ടായാലും ചീത്തയാണല്ലോ. ജ്യേഷ്ഠന്റെ ഈ വിമർശനത്തെപ്പറ്റി അനുജൻ നിശബ്ദനായിരുന്നു. മേച്ചിൽ പുറത്തെ മണിക്കാളയെപ്പോലെ കട്ടികൂടിയ തന്റെ ശരീരവുമായി അയാൾ നടന്നു. ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്നാണ് ആളുകൾ അയാളെ വിളിക്കുക പതിവ്. അയാൾക്കും ആ നാട്ടുമ്പുറത്ത് ചില സാമൂഹ്യ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ഏതു വീട്ടിലും ഒരു സദ്യ വേണമെന്ന് വന്നാൽ ഗോവിന്ദൻ നായരെ മുൻകൂട്ടി വിളിക്കും. സാമാനത്തിന് ചാർത്ത് തയ്യാറാക്കുന്നതു മുതൽ വിളമ്പുകാരെ നിയന്ത്രിക്കുന്നതുവരെയുള്ള എല്ലാ കാര്യവും പിന്നെ ആ മനുഷ്യനായിക്കൊള്ളും. 15 ദിവസത്തിന് ആ വീട്ടിലെ ഏകാധിപതി ഗോവിന്ദൻ നായരാണ്. വീട്ടുടമസ്ഥന് ഒരു മണി കുരുമുളകോ ഒരു പുകയില ഞെട്ടിയോ വേണമെങ്കിൽ ഗോവിന്ദൻ നായരോട് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കും. ഒന്നാംകിട നെടുമ്പുരക്കാര്യസ്ഥൻ എന്ന സൽപ്പേര് 20 വർഷമായി അയാൾ നിലനിർത്തിക്കൊണ്ടുപോരുന്നു. ഇതിനു പുറമെ അയാൾ ഒരു മന്ത്രവാദി കൂടിയായിരുന്നു. കുട്ടികൾക്ക് ജപിച്ചൂതൽ മുതൽ ആഭിചാരങ്ങൾ ഒഴിപ്പിക്കൽ വരെയുള്ള വിവിധ കർമ്മങ്ങൾക്കും ഗോവിന്ദൻ നായർ ആവശ്യമാണ്. പ്രതിഫലത്തിന് പിശകുകയില്ല. ഒന്നും കൊടുത്തില്ലെങ്കിലും ഒന്ന് മുറുക്കി നീട്ടി വലിച്ചു തുപ്പി യാത്രയും പറഞ്ഞങ്ങ് നടക്കും. നാട്ടുകാർക്ക് അയാളെ ഇഷ്ടമായിരുന്നു. കല്ലടിക്കോട്ട് നീലി ഗോവിന്ദൻ നായരുടെ കയ്യിലാണെന്ന് അവർക്കറിയാം. എന്നിട്ടും ആ ശക്തി കൊണ്ട് ഇതേവരെ അയാൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഉപകാരമുണ്ട് താനും. ആര് വിളിച്ചാലും ചെല്ലുകയും ചെയ്യും. വേല്യമ്മാവനോട് മാത്രം ഒരിക്കൽ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. ആർക്കോ ആഭിചാരം ചെയ്യാൻ വിളിച്ചതുകൊണ്ടാണ് നിഷേധിച്ചതെന്ന് ബഹുജനം പറയുന്നു. ഗോവിന്ദൻ നായരോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആ തന്തയ്ക്ക് ഭ്രാന്താണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഗോവിന്ദൻ നായർക്കും സ്വന്തം വിനോദങ്ങളുണ്ട്. ഭദ്രകാളിപ്പാട്ട്, പാന, സർപ്പബലി ഇവയ്ക്കെല്ലാം തിരിയൊഴിച്ചിൽ നടത്തുന്നത് എപ്പോഴും ഗോവിന്ദൻ നായരാണ്. ഒന്ന് വാങ്ങിത്തൊഴുത് ചവിട്ടി തിരിച്ചൂട്ട് കയ്യിലെടുത്താൽ പിന്നെ ഗോവിന്ദൻ നായർ ആളൊന്നു മാറും. വാദ്യങ്ങളുടെ താളത്തിനൊപ്പിച്ച് പതുക്കെ തുടങ്ങുന്ന നൃത്തം കയറി കയറി വരും. പിന്നെ ആ ചൂട്ട് ആകാശത്തിൽ അനേകം കനകരേഖാചിത്രങ്ങൾ നിർമ്മിക്കുകയായി. അതൊരു കാഴ്ച തന്നെയായിരുന്നു. ഗോവിന്ദൻ നായരുടെ തിരിയൊഴിച്ചിലില്ലെങ്കിൽ ആ പാട്ടിനും പാനയ്ക്കും നിറപ്പകിട്ടില്ലെന്ന് നാട്ടുകാർ തീർച്ചപ്പെടുത്തി. ഇതിനു പുറമെ മൂപ്പർക്കുണ്ടായിരുന്ന ഒരു വിനോദം പകിടകളിയാണ്. ഓണക്കാലത്ത് ഒരു 10 തൊപ്പിക്ക് കളിക്കും. പിന്നെ അടുത്ത ഓണത്തിനെ ഒന്ന് തൊടുകയുള്ളൂ. അങ്ങനെ കുറച്ചു വാക്കും ധാരാളം ചലനവുമായി ഗോവിന്ദൻ നായർ കഴിഞ്ഞുകൂടി. പാച്ചു നായർക്ക് അനുജന്മാരോടോ അനുജന്മാർക്ക് പാച്ചു നായരോടോ വലിയ ബന്ധമൊന്നുമുള്ളതായി തോന്നിയിട്ടില്ല. അമ്മയുടെ ചാത്തം അവർ ഒന്നിച്ചിരുന്ന് ഊട്ടാറുണ്ടെന്ന് മാത്രം. ആ വീട്ടിലുള്ള സ്ത്രീകളെ ചൊല്ലിയും അവർ വളരെയൊന്നും വേവലാതിപ്പെട്ടില്ല. കിടക്കുന്നല്ലോ, അവർക്ക് തിന്നാൻ ധാരാളം എന്നൊരു മട്ടാണ് എല്ലാവർക്കും. പക്ഷേ കൂറയും ചുണ്ടലികളും വാസമുറപ്പിച്ച ഒരു കൂറ്റൻ നെൽപ്പത്തായമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്.
0: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരൈക്യത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ബാല്യകാല ഓർമ്മകളുടെ പുൽത്തകിടിയിലൂടെയുള്ള ഒരു മധുരമൂറു നടത്തമാണ് ഇന്നീ പരിപാടിയിൽ. ആദ്യം ഏകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്, രചന കൈതപ്രം. സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലടുത്തത് അഴകിയ രാവണൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ശബനവും പാടിയതാണ്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
5: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്. എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
4: വിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
1: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OPIP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
2: ഇന്നീ പരിപാടിയിൽ പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കസ് ഗോപിനാഥൻ.
3: ആധുനിക കാലത്തെ ജീവിതക്രമങ്ങൾ ചെറുപ്പക്കാരെ പോലും ജീവിതചര്യ രോഗങ്ങളിൽ കൊണ്ടെത്തിക്കും. കുടുംബത്തിലെയും കർമ്മമേഖലയിലെയും സമ്മർദ്ദങ്ങളാണ് ഇതിന് പ്രധാന കാരണം. ജീവിതചര്യ രോഗങ്ങളിൽ കൂടുതലായി സാധാരണക്കാരെ അലട്ടുന്നത് വായുകോപവും മലബന്ധവുമാണ്. മലബന്ധം ക്രമേണ അർശസ് രോഗത്തിലേക്ക് മാറും. മലം പോകാതെ കുടലിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി കുടലിൽ മാലിന്യങ്ങൾ അടിയുമ്പോൾ വൻകുടലിൽ ഗ്യാസ് നിറഞ്ഞ് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകും. സകലവിധ രോഗങ്ങളുടെയും മൂലകാരണം മലബന്ധമാണ്. അതിനാൽ ഡോക്ടർമാർ രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യുമ്പോൾ മലം ഇളക്കിക്കളഞ്ഞ് ഉദരശുദ്ധി വരുത്തുന്നതിനുള്ള മരുന്നുകൂടി കൊടുക്കാറുണ്ട്. മലബന്ധം നീണ്ടുനിന്നാൽ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് കാരണം രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതോടെ അനവധി രോഗങ്ങൾ ഒന്നൊന്നായി ബാധിക്കുന്നു. രക്തത്തിൽ ക്ഷാരാംശം കുറഞ്ഞ് അമ്ലാംശം വർദ്ധിക്കുന്നു. ഇത് കാരണം തലകറക്കം, തലവേദന, ഗ്യാസ് ട്രബിൾ, വിളർച്ച, ഉന്മേഷക്കുറവ്, ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ കർമ്മനിരതരാവാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും സാധാരണ ഉണ്ടാകാറുണ്ട്. കുടലിലും അതിനോടനുബന്ധിച്ച ഭാഗങ്ങളിലും രക്തസഞ്ചാരവും പേശിചലനങ്ങളും കുറയുമ്പോഴാണ് ഈ രോഗങ്ങൾ പിടിപെടാൻ തുടങ്ങുന്നത്. ഇരുന്ന് ജോലി ചെയ്യുന്നവർ, വ്യായാമക്കുറവുള്ളവർ, കുടവയറുള്ളവർ, ആഹാരകാര്യങ്ങളിൽ അശ്രദ്ധയുള്ളവർ, ഇവരിലാണ് ഏറിയ കൂറും മലബന്ധവും ഗ്യാസ് ട്രബിളും അർശസ്സും പിടിപെട്ട് കാണുന്നത്. ഇത്തരം അസുഖങ്ങൾക്ക് വ്യായാമങ്ങൾ വളരെ നല്ലതാണ്. എങ്കിലും ഉദരജലനം നൽകുന്ന വ്യായാമങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. കുടവയർ അനവധി രോഗങ്ങളുടെ കേന്ദ്രമാണ്. അതിനാൽ ഉദരരോഗത്തിന്റെ ആരോഗ്യ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണണം. മരുന്ന് സേവനം താൽക്കാലിക മലശോധന തരുമെങ്കിലും കുടലിന്റെ പ്രവർത്തനശേഷിയെ കുറയ്ക്കും. അതിനാണ് ഡോക്ടർമാർ ഇവർക്ക് വ്യായാമം നിർദ്ദേശിക്കുന്നത്. ഇത് വൻകുടലിനും അതിനോടനുബന്ധിച്ച രോഗമായതിനാൽ അവിടെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനശേഷിയെ വർദ്ധിപ്പിക്കാൻ പറ്റിയ യോഗാവ്യായാമങ്ങളാണ് ഏറ്റവും ആവശ്യം. ചില ലഘു പ്രാണായാമങ്ങളും പവനമുക്താസനം, വജ്രാസനം, പശ്ചിമോത്തനാസനം, മേരുദണ്ഡാസനം തുടങ്ങിയ ആസനങ്ങളും തുടർച്ചയായി പരിശീലിച്ചാൽ ഇത്തരം രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം. പവന മുക്താസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. യോഗാമാറ്റിൽ കാലുകൾ നീട്ടി മലർന്നു കിടക്കുക. വലതുകാൽ പൊക്കി മുട്ടു മടക്കി തല ഉയർത്തി മടക്കിയ കാലിനെ രണ്ട് കൈകൾ കൊണ്ടും ചുറ്റി ശ്വാസമെടുത്തുകൊണ്ട് ആ കാലിനെ നെഞ്ചോട് അമർത്തി കൊണ്ടുവരിക. തല ഉയർത്തി മുഖം മുട്ടോട് ചേർക്കുക. അല്പനേരം ആ സ്ഥിതിയിൽ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് തല പിന്നോക്കം കൊണ്ടുവരികയും കാല് മാറ്റിലേക്കും കൊണ്ടുവരിക.

0: പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
1: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ടി അറ്റ് എറണാകുളം.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
8: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
9: എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും പാടിയൊരു ഗാനം കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് ആൻഡ് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടെ നിന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നിന്ന് എടുത്ത ടിക്കറ്റിനാ.
5: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
6: ആകാശവാണി അനന്തപുരി എഫും 101.9. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്നീ പരിപാടിയിൽ 2001 മുതൽ 10 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കഥ എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് പാടിയതാണ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ഉണ്ണിമേനോനും സുജാതയും പാടിയൊരു ഗാനം. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ സൈനോജ് പാടിയ ഗാനം. ചിത്രം ഇവർ വിവാഹിതരായാൽ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കോസ്റ്റാറിക്കൻ പ്രസിഡന്റ് ലോറ വിർജീനിയ ഫെർണാണ്ടസ് ഡെൽഗാഡോയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരിറ്റ സാൻജോസിലെത്തി. ഇന്ത്യ കോസ്റ്റാറിക്ക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും.

എഫിന് ചരിത്ര വിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷമായ റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഹോർമുസ് കടലിടുക്ക് മുറിച്ചുകടക്കുന്നതിനിടെ 3 അമേരിക്കൻ ഡിസ്ട്രോയറുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെ കൂടുതൽ ശക്തമായി ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ 35-ാം വാർഷികാഘോഷം ഇന്ന്. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ് ഉദ്ഘാടനം ചെയ്തു. കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകും. ചൈനയിലെ ഷാങ്ഹായിൽ ലോകകപ്പ് അംബെയ്ത്ത് 2-ാം ഘട്ടത്തിൽ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കവർ ടീം. ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

സഞ്ചാരിയുടെയും യാത്ര വിനോദവും വിജ്ഞാനവും തേടി മാത്രമല്ല കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ അവശേഷിപ്പുകളായി നിൽക്കുന്ന ചരിത്രത്തിൽ ഇടം നേടിയ വിസ്മരിക്കാനാവാത്ത ചില സ്ഥലങ്ങളിലേക്ക് കൂടിയാണ്. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ട വീര്യത്തിന്റെ ഒക്കെ ഓർമ്മകൾ നിറയുന്ന ഒരു ചരിത്ര സ്മാരകം സന്ദർശിക്കുകയാണ് ഇന്ന് സഞ്ചാരി ടീം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങ് കോട്ടയുടെ ചരിത്ര വിശേഷങ്ങളിലേക്ക്.

0: തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 32 കിലോമീറ്ററും വർക്കലയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററും ദൂരമാണ് അഞ്ചുതെങ്ങ് കോട്ടയിലേക്ക്. തിരുവനന്തപുരത്തെ മത്സ്യബന്ധന ഗ്രാമമായ അഞ്ചുതെങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഇന്ത്യയിലെ ബ്രിട്ടീഷ് കുടിയേറ്റത്തിന്റെ ആദ്യകാല അടയാളങ്ങളിൽ ഒന്നാണ്. ഈ കോട്ടയുടെ കവാടത്തിൽ തന്നെ ഒരു ഉരുക്ക് ഫലകമുണ്ട്. ഈ കോട്ടയെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഇതിലുണ്ട്. 3 ഭാഷകളിലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പോകാൻ വെട്ടുകല്ലുകൊണ്ട് പാകിയ മനോഹരമായിട്ടുള്ള ഒരു പാതയാണ്. അതിന് ഇരുവശവും പുൽത്തകിടിയുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കോട്ടയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. പേര് പറയാമോ?
1: സതീഷ് കുമാർ. ഞാൻ ഇവിടുത്തെ MTS ആണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. 1690 വാണിജ്യ ആവശ്യത്തിന് വേണ്ടി കോട്ട പണിയാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയോട് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ കോട്ട പണിതത്. പക്ഷെ അവര് പിന്നീട് തുരങ്കം ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ ഈ കിണറുണ്ടാക്കിയത്.
0: എന്താണ് കിണറിന്റെ പ്രത്യേകത?
1: കിണറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെട്ടുകല്ലാണ്. 1.5 അടി വെള്ളമുള്ളൂ. അത് നമ്മള് എത്ര നേരം വെള്ളം ഉപയോഗിച്ചാലും അത് നിക്കില്ല, പെട്ടെന്ന് ഊറി വരും.
0: അത്രയും ഉറവയുള്ള കിണറാണല്ലേ?
1: അത്രയും ഉറവയുള്ള കിണറാണ്. അത് മാത്രമല്ല, ഉപ്പുരസം ഇതുവരെ ഇല്ല.
0: കടല് ഇതിനടുത്തുണ്ടായിട്ടും ഈ വെള്ളത്തിന് ഉപ്പുരസം ഇല്ല എന്നുള്ളതാണ് അല്ലേ?
1: ഇതിന് ഉപ്പുരസം ഇല്ല. പിന്നെ ഇവിടെ ഒരു തുരങ്കമുണ്ട്. ഈ തുരങ്കം പോകുന്നത് നേരെ കടലിലോട്ടാ. ഈ തുരങ്കം ഇപ്പൊ അടച്ചിട്ട് 45 വർഷമായി. കാരണം വെച്ചാൽ ഇത് ഗവൺമെന്റ് ഇവിടെ എടുക്കാത്ത സമയത്ത് ഇത് ഓപ്പണായിട്ട് കിടക്കായിരുന്നു. അന്നേരം ഈ പശുക്കളെല്ലാം ഇവിടെ പുല്ലി മേയാനായിട്ട് വരും. അന്നേരം 2-3 പശുക്കൾ ഉള്ളി പോയി, റിട്ടേൺ വന്നില്ല. റിട്ടേൺ വരാത്തോണ്ട് പഞ്ചായത്താണ് അത് ക്ലോസ് ചെയ്തത്. ആ മുറിക്കകത്ത് ഇറങ്ങിയിട്ട് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് അണ്ടർഗ്രൗണ്ട് വഴി നേരെ പോകുന്നത്.
0: അതൊരു പാത്താണോ?
1: ആ നേരെ കടലില്ല, സീലാ പോകുന്നത്. പറയുന്നത് കേട്ടാണ് കുറച്ചപ്പുറത്ത് ഒരാള് വീട് പണിതപ്പോഴേ അവര് വെല്ല് കുഴിച്ചു. വെല്ലെടുത്തപ്പോഴത്തേക്കും അതിന്റെ നേരെ വന്നത് ഈ പാത്തിലാണ്.
0: സഞ്ചാരികളെ ഒരുപക്ഷെ ഈ കോട്ടയിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നതും ആകർഷിക്കുന്നതും ഒക്കെ ഒരുപക്ഷെ ഈ തുരങ്കപാത തന്നെയായിരിക്കും. നമുക്കറിയാം ഈ കൊട്ടാരങ്ങളിലും കോട്ടകളിലൊക്കെ ഇതുപോലെയുള്ള തുരങ്കങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. വേറെന്തൊക്കെയാണ് ഈ കോട്ടയുടെ പ്രത്യേകത?
1: വേറെ കോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട ഈ സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കടൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അവിടെ നല്ല ചൂടെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഒരു ഇവിടെ 7 പില്ലറുണ്ട്. ആ പില്ലർ അടിമപ്പണിക്ക് ചെയ്യുന്ന ഒരു കെട്ടിയിട്ട് അടിക്കാനെന്നും പറയുന്നുണ്ട്, ഷൂട്ട് ചെയ്യാനാണെന്നും പറയുന്നുണ്ട്. അത് കൂടുതലായിട്ടുള്ള വിശദീകരണം നമുക്കറിയില്ല. പിന്നെ അവിടെ ഒരു കൊടിമരം ഉണ്ടായിരുന്നു, ലൈറ്റ് ഹൗസ്. അതിന്റെ തേക്കിന്റെ തടിയാണ്. അത് കാലക്രമേണ നശിച്ചുപോയി, അവിടെ കിടപ്പുണ്ട്.
0: ചരിത്ര പ്രാധാന്യമുള്ള ഈ അഞ്ചുതെങ്ങ് കോട്ട കാണാനായിട്ട് സഞ്ചാരികൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം എപ്പോഴാണ്?
1: രാവിലെ 9 മണി വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം. ഇതുവരെ ഫീസ് ഒന്നുമില്ല.
0: നമ്മൾ ആദ്യം ഈ കോട്ടയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ ഗാർഡൻ തന്നെയാണ്. വളരെ നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തണൽ മരങ്ങളുണ്ട്. ഏഴ് കൽത്തൂണുകളൊക്കെ കണ്ട് നമ്മൾ അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കല്ലറകൾ കാണാം. ഒരാളുടെ ശവകുടീരത്തില് എഴുതിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റും.
1: ബ്രിട്ടീഷ് കമാൻഡറും അവരുടെ വൈഫുമാണ്. ബ്രിട്ടീഷ് കമാൻഡർ ജോൺ ബാബുലും ഡിബോക്കും അവരുടെ കല്ലറയാണ് അവിടെയുള്ളത്.

0: ഈ അഞ്ചുതെങ്ങ് കോട്ട ഇരുവശത്തും പടികളുണ്ട്. ഇതിലൂടെ നമുക്ക് കോട്ടയുടെ മുകളിലെത്താം. അവിടെ നിന്ന് നോക്കിയാലോ കടൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പടിക്കെട്ടുകൾ കയറി കോട്ടയുടെ മുകളിലെത്തിയാൽ പണ്ട് പീരങ്കികൾ വെക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലവും കാണാം. ഈ കോട്ടയുടെ നാലു കോണുകളും ചതുരാകൃതിയിലാണുള്ളത്. പണ്ട് കാലത്തെ കെട്ടിടങ്ങൾ പണിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക മിശ്രിതം തന്നെയുണ്ട്. ആ മിശ്രിതത്തിൽ തന്നെയാണ് ഈ കോട്ടയും നിർമ്മിച്ചിരിക്കുന്നത്.
1: തുരങ്കം മാത്രമല്ല, ഇത് ഫുള്ളായിട്ട് അതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കാലക്രമേണ ഇടിഞ്ഞു പോകുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് അത് ആ മിശ്രിതത്തിൽ നിൽക്കുന്നില്ല. ലൈമും മണലും കൂടെ ഗ്രൈൻഡറിൽ അരയ്ക്കും. വലിയ മെഷീനുണ്ട്, അതിൽ അരച്ചിട്ട് അതിൽ ശർക്കരയും കടുക്കാ വെള്ളവും കള്ളിമുള്ളും കൂടെ ആ വെള്ളം അതിൽ ഒഴിച്ചിട്ടാണ് അത് പ്ലാസ്റ്റിങ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് അത് ആ കൂട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത്രയും സ്ട്രോങ് ഇപ്പോഴും കിട്ടുന്നില്ല. സിമന്റ് അന്നില്ലായിരുന്നു, ഇപ്പോഴും പലതും സിമന്റ് കുറച്ച് ചേർക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിൽക്കില്ല. നാല് കൊത്തളങ്ങളുണ്ട്, രണ്ടെണ്ണം കടലിന് അഭിമുഖമായിട്ടും രണ്ടെണ്ണം കായലിന് അഭിമുഖമായിട്ടാണ്. ഈ രണ്ട് കൊത്തളങ്ങളിൽ ചെറിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിന്റെ മേളിൽ ടെന്റ് ആയിരുന്നു. ടെന്റ് അടിച്ചിട്ടാണ് കിടന്നത്. കാലപ്പഴക്കം കൊണ്ട് അത് കുറെ നശിച്ചു.
0: ചരിത്രത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള ഒരു കോട്ട കാണാനും ഒക്കെ വരുന്നത്. ഏകദേശം എത്ര പേരിവിടെ വരും?
1: ഒരു 50 പേർക്കൊക്കെ വരുന്നുള്ളു. ആള് കുറവാണ്. പിന്നെ വല്ല സ്കൂൾ കുട്ടികളൊക്കെ വരുന്നതുണ്ട്. അല്ലാണ്ട് ഹോളിഡേ ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേയും കുറച്ച് കൂടുതൽ ആൾക്കാർ വരും.
0: ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോരുത്തരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അങ്ങനെ തന്നെ പെരുമാറണം അല്ലേ?
1: പിന്നെ നമുക്ക് ഇതിപ്പോ പ്രൊട്ടക്ടഡ് മോണുമെന്റ് ആണ്. അപ്പൊ ഈ സന്ദർശകർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നശീകരിക്കാനൊന്നും പാടില്ല. അതിന് അവർക്ക് എത്ര 5 വർഷം തടവിനുള്ളതും അതിന്റെ ശിക്ഷ കാലാവധി എല്ലാം അവിടെ വെളിയിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അതും കൂടെ അവര് വായിച്ചിട്ടാണ് അത് കയറുന്നത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം സഞ്ചാരി തുടർന്ന് കേൾക്കാം.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 13,995 രൂപ നിരക്കിലും പവന് 240 രൂപ കുറഞ്ഞ് 1,11,960 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സഞ്ചാരി തുടരുന്നു.
5: ഈ അഞ്ചുതെങ്ങ് കോട്ടയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു തുരങ്കത്തെ കുറിച്ച് നമ്മൾ കേട്ടു. ഈ തുരങ്കം അടച്ചിരിക്കുകയാണ്, ആർക്കും അതിന്റെ ഉള്ളിലേക്ക് കയറാനോ അനുവാദമില്ല. എന്നാൽ ഈ തുരങ്കം അടയ്ക്കുന്നതിന് മുന്നേ ഇത് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഈ അഞ്ചുതെങ്ങ്

0: കോട്ടയിൽ തന്നെ ഉണ്ട്. പേര് പറയാമോ?
1: എന്റെ പേര് നെൽസൺ. 10-40 വർഷം മുമ്പ് ആ തടങ്കം ഉണ്ടായിരുന്നു. അതുവഴിയാണ് ഈ ബ്രിട്ടീഷുകാർ തേയില കുരുമുളകൊക്കെ കടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇംഗ്ലണ്ടിലേക്ക്. കപ്പൽ മാർഗം അവർ പോകുമായിരുന്നു. കുട്ടിയായിരുന്നപ്പം കണ്ടതാ, ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും തീരെ അടിക്കുന്ന ഒച്ച കേൾക്കാമായിരുന്നു കടലിന്റെ. അത് കാരണം പേടിച്ച് ഇങ്ങോട്ടാരും പോകില്ലായിരുന്നു.
0: അപ്പൊ കുട്ടിക്കാലത്ത് ഈ തുരങ്കം കണ്ടിട്ടുണ്ട് അല്ലേ?
1: പിന്നെ ഞാൻ വന്നത് 10-40 വർഷം കഴിഞ്ഞ. അപ്പോഴത്തേക്കും ഈ തുരങ്കം അടച്ച് മുകളിലുള്ള പീരങ്കി ഒന്നും കാണാനുമില്ല. അന്ന് ഈ ശത്രുക്കളെ നേരിടാനാണ് ആയിരുന്നാണ് തോന്നുന്നത്. അവരന്നിട്ട് നമ്മുടെ തലസേന റാണി വിട്ട് ഈ ബ്രിട്ടീഷായിട്ട് ഒരു യുദ്ധം ഇതിനകത്തുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബ്രിട്ടീഷുകാർ മരിക്കുകയും കുറച്ചുപേർ അതുവഴി കൂടി രക്ഷപ്പെടുകയും ചെയ്തു. അവർ രണ്ടുപേര് ഇവിടെ തന്നെ അടക്കിയിരിക്കുകയും.
0: കുട്ടിക്കാലത്ത് ഈ കോട്ടയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ?
1: പഠിക്കുന്ന സമയത്ത് ഈ അഞ്ചേങ്ങ് കോട്ടയെ കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെ കുറിച്ചൊക്കെ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു.
0: ചെറിയ പ്രായത്തിലൊക്കെ ഈ കോട്ട കാണാനൊക്കെ അന്ന് അവസരം ഉണ്ടായിരുന്നോ?
1: കോട്ട എങ്ങനെയാ, അന്ന് സ്കൂൾ കുട്ടികളെ കാണാൻ അനുവാദം ഉണ്ടായിരുന്നു. 10 വയസ്സിലേ ഉള്ള അപ്പോഴും ഇതിനെപ്പറ്റി ഒന്നും ഓർമ്മയില്ല.
0: അഞ്ചുതെങ്ങിനെ കുറിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം?
1: പണ്ട് ബ്രിട്ടീഷുകാർ പണിതയാണ് നമ്മുടെ കടയ്ക്കാർ റെയിൽവേ സ്റ്റേഷൻ. അവിടുത്തെ ഈ ഉരുക്ക് ടാങ്കും എല്ലാം ബ്രിട്ടീഷുകാർ പണിതായിരുന്നു. അതേപോലെ അവിടെ ഒരു പാലമുണ്ട്, വീരാങ്കട പാലം. അതിന്റെ താഴത്തെ പാലം ബ്രിട്ടീഷുകാർ പണിത. അന്ന് കുതിര സവാരിക്ക് വേണ്ടി പാലം പണിത റാണിയെ കാണാൻ പോവാൻ. ഇപ്പം അതിപ്പം ആ ബോട്ട് സർവീസ് നടത്താൻ വേണ്ടി പൊളിക്കാൻ നോക്കിയിട്ട് അതൊന്നും പൊളിക്കാൻ കഴിയുന്നില്ല. ഒരാത് പിന്നെ വേണ്ടെന്ന് വെച്ചു.

0: ഏ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
4: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
7: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
10: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
11: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് DBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
10: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
12: ഈ അഞ്ചുതെങ്ങ് കോട്ടെ കണ്ടിറങ്ങിയ ഒരു ഫാമിലി ഉണ്ട്, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? പേരൊന്ന് പറയാമോ?
13: എന്റെ പേര് ആതിര.
14: സുഭാഷ്.
12: മോന്റെ പേരോ?
15: ആദിത്.
12: എവിടുന്നാ വരുന്നത് നിങ്ങള്?
13: ഞങ്ങള് ട്രിവാൻഡ്രത്ത് നിന്നാണ്, PMG.
12: ഈ അഞ്ചുതെങ്ങ് കോട്ട കാണാനായിട്ട് മാത്രം വന്നതാണോ അതോ?
13: ഞങ്ങള് വർക്കല വരെ പോയപ്പോ തിരിച്ചു പോകുന്ന വഴി കേറിയതാണ്.
16: ആവശ്യമായിട്ട് പോയതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ കോട്ട ഇത്രയും വർഷമായിട്ടും കാണാൻ പറ്റിയിട്ടില്ല, അങ്ങനെ കേറിയത്. അതിന്റെ ഒരു കൗതുകം അറിയാനായിട്ട് എന്താണ് കോട്ടയെന്നും ഈ ലൈറ്റ് ഹൗസ് എന്താണെന്നും കാണാനായി. ലൈറ്റ് ഹൗസ് വേറെ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ഇരിക്കില്ല, നമ്മുടെ കുറച്ചു ദൂരമല്ലേ ഉള്ളൂ വീടിന്റെ അടുത്ത്. അതുകൊണ്ട് ഇത്രയും വർഷം ഇതുവഴി യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊന്നും ഇത് കണ്ടിട്ട് പോകുന്നതല്ലാതെ ഇതിന്റെ അകത്ത് കയറി ഒന്ന് കാണണം എന്നുള്ളത് ആഗ്രഹമേ ഉള്ളൂ. ഇപ്പൊ സമയം കിട്ടി കയറി.
12: ഇതിനു മുന്നേ കോട്ടകൾ കണ്ടിട്ടുണ്ടോ?
16: നേരത്തെ വേറെ കോട്ട കണ്ടിട്ടുണ്ട്. അപ്പം ഈ കോട്ടയെ കുറിച്ച് അങ്ങനെ അത്രയും എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിലും ഇതില് മനസ്സിലായിട്ടുണ്ട്, ഇത് അത്ര വലിയ നമുക്ക് കാണാൻ പറ്റിയ കൗതുകം ഉണ്ടെന്നുള്ളത് തോന്നിയില്ല. പക്ഷെ കോട്ടയുടെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പഴമയുടെ ഒരു ഇതുണ്ടല്ലോ, അത് ഒന്ന് ഫീൽ ചെയ്യാം.
12: മോൻ എത്രയല്ലേ പഠിക്കുന്നേ?
15: 2nd class.
12: ഏത് സ്കൂളിലാ?
15: സർവോദയ.
12: കോട്ടയം ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടല്ലേ.
16: അവിടെ നിന്ന് മുകളിൽ നിന്ന് പറയുന്നു.
12: അപ്പൊ പരിചയപ്പെട്ടതിന് സന്തോഷം.
16: ഓക്കേ.

ചരിത്ര സിനിമ കണ്ടിറങ്ങിയ അനുഭവമാണ് ഞങ്ങൾക്ക്. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഓർമ്മകൾ പേറി നിൽക്കുന്ന അഞ്ചുതെങ്ങ് കോട്ട. ഓരോ സഞ്ചാരിക്കും ചരിത്രത്തിന്റെ വഴിയിലൂടെ ആ പഴയകാലത്തിലേക്ക് നടക്കാൻ അവസരമൊരുക്കുന്നു. തൊട്ടടുത്ത് തല ഉയർത്തി നിൽക്കുന്ന ലൈറ്റ് ഹൗസ്, അജ്ഞാതവും അത്ഭുതവും നിറയുന്ന കഥകൾ ഉള്ളിലൊളിപ്പിച്ച് എല്ലാത്തിനും സാക്ഷിയായി കടൽ.

0: സഞ്ചാരി ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
2: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 54 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: പ്രിയ ശ്രോതാക്കളെ, നമുക്കിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എം ജി ശ്രീകുമാർ പാടിയതാണ് ചിത്രം കാക്കക്കുയിൽ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിൽ പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: വിജയ് യേശുദാസും സുജാതയും പാടിയ ഒരു ഗാനം, ചിത്രം ഫിഡിൽ, ഗാനരചന പ്രഭാകരൻ മുത്താന, സംഗീതം SJN.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. 1951 ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദ് പുനഃസ്ഥാപിച്ച ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന്റെ 75 വാർഷികാഘോഷത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. നാസിക് ടിസിഎസിലെ ലൈംഗിക പീഡനം, മതപരിവർത്തനം തുടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന HR മാനേജർ നിദ ഖാൻ അറസ്റ്റിൽ. കേസ് രജിസ്റ്റർ ചെയ്ത് 40 ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ്. ആകാശവാണി 90 വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽ ഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിച്ചു. പിണറായി ഗവൺമെന്റിന് തെറ്റുപറ്റിയെന്ന് മുതിർന്ന CPI നേതാവ് പ്രകാശ് ബാബു. ഗവൺമെന്റിന് നയവ്യതിയാനമുണ്ടായെന്നും ആശാസമരം, PM ശ്രീ പദ്ധതി എന്നിവയിലും പിഴവ് പറ്റിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു.

സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം.

പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. ആദ്യം സുദീപ് കുമാറും രാജലക്ഷ്മിയും ചേർന്ന് ആലപിച്ചൊരു ഗാനമിതാ. ചിത്രം ഇന്നാണ് കല്യാണം. ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മയും സംഗീത സംവിധായകൻ ബിജു ബാലുവാണ് ഈ ഗാനത്തിന്റെ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ടലി അറ്റ് എറണാകുളം.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
9: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക് കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
12: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
13: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
14: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
15: കെ ജയകുമാറിന്റെ വരികൾക്ക് എ ജെ ജോസഫിന്റെ സംഗീതം. ചിത്രയും സംഘവും പാടിയ ഗാനമിതാ. ചിത്രം എന്റെ കാണാക്കുയിൽ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
0: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടെ നിന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നിന്ന് എടുത്ത ടിക്കറ്റിനാ.
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ONV കുറിപ്പിന്റെ തൂലികയ്ക്ക് രവീന്ദ്രൻ ഈണം നൽകിയ പാട്ടാണ് യേശുദാസും ഉഷയും പാടിയത്. ചിത്രം ചൈതന്യം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 32 സെക്കൻഡും. തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. തിരൈപ്പൂക്കളിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനമാണ് വൈരമുത്തുവിന്റെ വരികൾ. ചിത്രം തുള്ളാത മനവും തുള്ളും.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: തിരയിപ്പുകളിൽ അടുത്ത പാട്ട് ഹരിഹരനും ചിത്രയും പാടിയതാണ്. ചിത്രം നിലാവേവാ.

0: ഇന്നത്തെ തിരയിപ്പുകളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ നിയന്ത്രിത പ്രക്ഷേപണായുധം താര വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്ത് വച്ച് DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താര എന്ന ആയുധത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒറ്റക്കെട്ടാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുടിയേറ്റക്കാരുടെ സംരക്ഷണം, അവരുടെ ജീവിതചക്രത്തിലുടനീളം ശക്തമായ അന്താരാഷ്ട്ര സഹകരണം എന്നീ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിയതാണ് ഇന്ത്യയുടെ കുടിയേറ്റ നയമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തിലെ പ്രതിനിധി സംഘത്തലവന്മാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ പണം ഇടപാട് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, വഞ്ചന കേസുകളിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. 3 സ്ഥാപകർ അറസ്റ്റിലായി. പെരിയാർ കടുവ സങ്കേതത്തിൽ വനം വകുപ്പിന്റെ പ്രത്യേക സംരക്ഷണയിലായിരുന്ന പെൺകടുവ മംഗളയെ തൃശൂരിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാത്രിയാണ് പ്രത്യേക കൂട്ടിനുള്ളിലാക്കി വാഹനത്തിൽ കാഴ്ച പരിമിതി നേടുന്ന കടുവയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോയത്. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് 35 വർഷം പൂർത്തിയാവുന്നു. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയും സമഗ്ര വാർത്താ പ്രക്ഷേപണത്തിലൂടെയും ശ്രോതാക്കളുടെ ഇഷ്ടനിലയമാണ് കണ്ണൂർ നിലയം. കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FCയെ നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്. ശ്രോതാക്കളെ, ഇപ്പോൾ നവമാധുരി പുതിയ പാട്ടുകൾ. 2020 മുതൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നവമാധുരിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ആദ്യം നമുക്ക് മധു ബാലകൃഷ്ണൻ പാടിയ പാട്ട് തന്നെ കേൾക്കാം. ചിത്രം നിശബ്ദം ആണ്. ഗാനരചയിതാവ് ഹരിനാരായണൻ, സംഗീത സംവിധാനം ഭാസ്കർ ഭാട്ടിയ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
8: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
9: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
10: ശ്രീഹരി കെ നായരുടെ സംഗീതത്തിൽ ഹരിശങ്കർ പാടിയ ഗാനമാണ് നവമാധുരിയിൽ ഇനി. ഗാനരചയിതാവ് ഹരിനാരായണനാണ്. ചിത്രം മണിയറയിലെ അശോകൻ.

0: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
1: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എസികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
4: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
3: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
5: മാത്തുക്കുട്ടിയുടെ വഴികൾ. ഈ ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും രശ്മി കെ ആറും പാടിയ പാട്ട്. ഭാസ്കരൻ ബത്തേരിയുടെ വരികൾക്ക് എം സുനിലിന്റെ സംഗീതം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലരും തുറന്നു പറയാൻ മടിക്കുന്ന, എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിനെ കുറിച്ചാണ്. മൂത്രച്ചോർച്ച അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ്. എന്താണ് മൂത്രച്ചോർച്ച എന്ന് നമുക്ക് നോക്കാം. മൂത്രം നാം ഉദ്ദേശിക്കാത്ത സ്ഥലത്തോ അതോ സമയത്തോ നാം അറിയാതെ ഒന്നോ രണ്ടോ തുള്ളിയായോ അതോ അതിൽ കൂടുതലായോ പോകുന്നതിനെയാണ് മൂത്രച്ചോർച്ച എന്ന് പറയുന്നത്. ഇത് ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണ്. അന്താരാഷ്ട്ര യൂറോളജിക്കൽ ജേർണലുകളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏകദേശം 60% പേർ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട്. പുരുഷന്മാരിലും ഇത് ഗണ്യമായ രീതിയിൽ കണ്ടുവരുന്നു. ഇത് കേവലം പ്രായമാകുന്നതിന്റെ സ്വാഭാവിക ഫലമല്ല, മറിച്ച് കൃത്യമായി ചികിത്സയിലൂടെ പരിഹരിക്കാവുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. മൂത്രച്ചോർച്ചയുടെ തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ നിലത്ത് നിന്നും എഴുന്നേൽക്കുമ്പോഴോ

പോഴോ ചെറിയ തോതിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയാണിത്. അടിവയറ്റിലെ മർദ്ദം വർദ്ധിക്കുമ്പോൾ മൂത്രസഞ്ചിയെ താങ്ങി നിർത്തുന്ന പേശികൾക്ക്, അതായത് പെൽവിക് ഫ്ലോർ മസിൽസിന് ബലക്കുറവ് സംഭവിക്കുന്നതാണ് ഇതിന്റെ കാരണം. ഇത് കൂടുതലായി കാണുന്നത് സ്ത്രീകളിലാണ്. രണ്ടാമതായി ഉള്ളത് ഏർജ് ഇൻകോണ്ടിനൻസ്. ശക്തമായ മൂത്രശങ്ക ഉണ്ടാവുകയും ടോയ്ലറ്റിൽ എത്തുന്നതിന് മുൻപേ മൂത്രം ഒഴുകിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. മൂത്രസഞ്ചിയുടെ പേശികൾ അനാവശ്യമായി സങ്കോചിക്കുന്നതാണ് ഇതിനുള്ള കാരണം. നാഡീ സംബന്ധമായ അസുഖങ്ങൾ മൂലവും മൂത്രത്തിലുള്ള അണുബാധ മൂലവും ഇത് സംഭവിക്കാം. മൂന്നാമതായി ഉള്ളത് മിക്സ്ഡ് ഇൻകോണ്ടിനൻസ് ആണ്. മുൻപറഞ്ഞ രണ്ട് ലക്ഷണങ്ങളും ഒരേ വ്യക്തിയിൽ തന്നെ കാണപ്പെടുന്ന അവസ്ഥയാണിത്. നാലാമതായിട്ടുള്ളത് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. മൂത്രസഞ്ചി പൂർണ്ണമായി ഒഴിയാത്തതുകൊണ്ട് തുടർച്ചയായി ചെറിയ രീതിയിൽ മൂത്രച്ചോർച്ച ഉണ്ടാകുന്നു. ഇതിന് കാരണമായി കാണുന്നത് മൂത്രവാഹിനി തടസ്സം, നാഡീ പ്രശ്നങ്ങൾ, ബ്ലാഡർ മസിൽ ദുർബലത എന്നിവയാണ്. ഇത് കൂടുതലായി കാണുന്നത് പുരുഷന്മാരിലാണ്. കാരണം ഇത് കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കവുമായിട്ടാണ്. ഇതിനു പുറമെ മുഴകളോ മൂത്രസഞ്ചിയിലെ കല്ലുകളോ അല്ലെങ്കിൽ സ്ത്രീകളിൽ ഉള്ള സിവിയർ യൂട്രൈൻ പ്രൊലാപ്സോ, ഇതിനു പുറമെ ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ മൂത്രസഞ്ചി കൺട്രാക്ട് ചെയ്യുന്നതിനെ തടയുന്നതിനാലും ഇത് സംഭവിക്കും. അഞ്ചാമതായിട്ടുള്ളത് ഫംഗ്ഷണൽ ഇൻകോണ്ടിനൻസ്. മൂത്രം പോകാനുള്ള സിസ്റ്റം നോർമൽ ആയിരുന്നാൽ പോലും ടോയ്ലറ്റിൽ എത്താൻ കഴിയാത്ത അവസ്ഥയാണിത്. അതായത് വയോജനങ്ങളിൽ, കിടപ്പ് രോഗികളിലാണ് ഇതൊക്കെ കണ്ടുവരുന്നത്. അടുത്തതായി കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതശൈലിയും ആരോഗ്യസ്ഥിതിയും മൂത്രച്ചോർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. താൽക്കാലിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഉള്ളത് മൂത്രത്തിലുള്ള അണുബാധ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മലബന്ധം, ചില മരുന്നുകൾ അതായത് ഡയൂറിറ്റിക്സോ സെഡേറ്റീവ്സോ പോലുള്ളവ, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം, മദ്യപാനം. സ്ഥിരമായുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സ്ത്രീകളിലുള്ള കാരണങ്ങൾ അഥവാ പെൽവിക് കാരണങ്ങൾ, ഗർഭധാരണം, ഒന്നിലധികം സുഖപ്രസവം എന്നിവ മൂലം താഴ്ഭാഗത്തുള്ള മസിലുകളും മൂത്രസഞ്ചിയുടെ മസിലുകളും വീക്കാകുന്നു. ഇതിനു പുറമെ പെൽവിക് ഓർഗൻ പ്രൊലാപ്സ്, ആർത്തവവിരാമം കഴിയുമ്പോൾ ഈസ്ട്രജൻ കുറയുന്നത് മൂലമുള്ള മസിൽ വീക്ക്നെസ്സും ഇതിന്റെ കാരണമായി കാണപ്പെടുന്നു. പെൽവിക് സർജറികൾ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ പോലുള്ള അവസ്ഥയ്ക്കെടുക്കുന്ന റേഡിയേഷൻ കാരണവും ഇത് വരുന്നു. നാഡീ സംബന്ധമായ കാരണങ്ങളാണ് അടുത്തതായി ഉള്ളത്. സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഡിസീസ്, സ്പൈനൽ കോർഡ് ഇഞ്ചറി, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നിവയാണ് ഉദാഹരണങ്ങൾ. മൂന്നാമതായി കാണുന്നത് തടസ്സ കാരണങ്ങൾ. പുരുഷന്മാരിൽ ആണെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളിൽ ആണെങ്കിൽ ഇത് പെൽവിക് ഓർഗൻ പ്രലാപ്സ് എന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ ട്യൂമർ, മൂത്രാശയ കല്ലുകൾ എന്നിവയും തടസ്സത്തിന്റെ കാരണങ്ങളായി പറയുന്നു. നാലാമതായി ഉള്ളത് ജീവിതശൈലി കാരണങ്ങളാണ്. അതായത് അമിതഭാരം, ഉള്ളിലേക്കുണ്ടാകുന്ന പ്രഷർ പെട്ടെന്ന് കൂടുകയും മസിൽ വീക്കാവുകയും ചെയ്യുന്നതിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രായം കൂടുമ്പോൾ പേശികളുടെ ശക്തി കുറയുന്നു. അപ്പോൾ പ്രായം കൂടുന്നതും ഒരു റിസ്ക് ഫാക്ടറായി നമ്മൾ കണക്കാക്കുന്നു. ദീർഘകാല ചുമയോ ഭാരമുള്ള ജോലിയോ ചെയ്യുന്നവരിലും മൂത്രച്ചോർച്ച കാണപ്പെടുന്നു. പരിഹാര മാർഗങ്ങൾ. ആധുനിക വൈദ്യശാസ്ത്രം മൂത്രച്ചോർച്ചയ്ക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ അഥവാ കീഗൽ എക്സസൈസസ്. ഇത് ചെയ്യുന്നതിലൂടെ കാലക്രമേണ മാംസപേശികൾക്ക് ശക്തി കൂടുന്നു. മൂത്രച്ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മൂത്രം പോകാതെ പിടിച്ചുവെക്കാനുള്ള കപ്പാസിറ്റി മാംസപേശികൾക്ക് വരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കസേരയിൽ ദൃഢമായിരുന്ന് മുന്നോട്ടാഞ്ഞ് മൂത്രനാളിയുടെ ഭാഗം ഒന്ന് ചുരുക്കി പിടിക്കുക. മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള പേശികളെ അകത്തേക്കകത്തേക്ക് ചുരുക്കി പിടിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. കീഴ്വായു പോകാൻ തോന്നുന്ന അവസ്ഥയിൽ ചുരുക്കി പിടിക്കുന്നത് പോലെ 3 സെക്കൻഡ് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്കാക്കുക. 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. മുൻപ് വിവരിച്ചതുപോലെ യോനി ഭാഗം ഇതുപോലെ ഒന്ന് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാക്കുക. ഇതും 10 പ്രാവശ്യം ആവർത്തിക്കുക. ബ്ലാഡർ ഡ്രെയിനിംഗ്. നിശ്ചിത സമയക്രമത്തിൽ മൂത്രമൊഴിക്കാൻ ശീലിക്കുന്നത് വഴി മൂത്രസഞ്ചിയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്തതായി പറയുന്നത് ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലി മാറ്റവും. അമിതവണ്ണം കുറയ്ക്കുക, പുകവലി ഉപേക്ഷിക്കുക, മലബന്ധം ഒഴിവാക്കുക, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, വ്യായാമം ചെയ്യുക എന്നിവയാണത്. ചികിത്സയിലേക്ക് നമുക്ക് പോകാം. ഓരോരുത്തരുടെയും രോഗാവസ്ഥ അനുസരിച്ച് ചികിത്സാ രീതിയിൽ മാറ്റം വരാം. ഓരോ മൂത്രച്ചോർച്ചയ്ക്കും വേണ്ടത് ഓരോ രീതിയിലുള്ള ചികിത്സയാണ്. അത് കൃത്യമായി കണ്ടെത്തിയില്ലെങ്കിൽ ഒരെണ്ണത്തിന് ചെയ്യുന്ന ചികിത്സ കൊണ്ട് മറ്റേതിന് മോശമായി പോകാൻ സാധ്യതയുണ്ട്.
രോഗാവസ്ഥ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല.

0: അല്ലെങ്കിൽ രോഗം മൂർജിക്കാൻ സാധ്യതയുള്ളതിനാൽ വിദഗ്ധ വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടുന്നതാണ് നല്ലത്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന അവസ്ഥയുടെ ചികിത്സ എന്തെന്ന് നോക്കാം. ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കീഗിൾസ് എക്സസൈസ് ആണ് ഉള്ളത്. ഇതിനു പുറമെ ആർത്തവവിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ടോപ്പിക്കലായിട്ടുള്ള ഈസ്ട്രജൻ ഓയിന്റ്മെന്റുകളും കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൊണ്ടും മാറുന്നില്ലെങ്കിൽ സർജറിയിലേക്ക് പോകേണ്ടി വരും. സ്ലിംഗ് ഓപ്പറേഷൻസ് എന്നാണ് ഇതിന് പറയുന്നത്. TVT അഥവാ TOT എന്ന പ്രൊസീജിയറുകളാണുള്ളത്. ഇതൊരു ഡേ കെയർ സർജറിയാണ്. വളരെ ചെറിയ മുറിവ് മാത്രമുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ഈ സർജറിയിൽ മൂത്രനാളിക്ക് താഴെയായി ഒരു മെഷ് വെച്ച് താങ്ങ് നൽകുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നത് മൂലം ചോർച്ച ഇല്ലാതാകുന്നു. ഏകദേശം 90% വിജയസാധ്യതയുള്ള സർജറിയാണിത്. ഏർജ് ഇൻകോണ്ടിനൻസിന് ചികിത്സ എന്താണെന്ന് നോക്കാം. ആദ്യപടി മരുന്നുകളാണ്. മരുന്നുകൾ മൂത്രസഞ്ചിയിലെ പേശികളെ റിലാക്സ് ചെയ്യുന്നു. ബോട്ടിലിനും ടോക്സിൻ ഇഞ്ചക്ഷൻ ആണ് അടുത്ത ചികിത്സാ രീതി. എൻഡോസ്കോപ്പി വഴി ഇഞ്ചക്ഷൻ മൂത്രാശയ പേശികളിലേക്ക് കുത്തിവെക്കുന്നു. ഇതിലൂടെ പേശികൾ റിലാക്സ് ആകുന്നു. ഇതിനു പുറമെ ഇന്റർസിം പോലുള്ള ഡിവൈസസ് ഉണ്ട്. ഇത് സ്പൈനൽ കോഡിന് താഴ്ഭാഗത്തുള്ള ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന ഡിവൈസാണ്. സേക്രൽ ന്യൂറോ മോഡുലേറ്റർ എന്ന് പറയും. മൂത്രസഞ്ചിയുടെ കൺട്രോൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഓവർഫ്ലോ ഇൻകോണ്ടിനൻസിന്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായ മൂത്ര തടസ്സം മാറ്റുക എന്നതാണ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മൂലമുള്ള തടസ്സം ആണെങ്കിൽ അത് ഒന്നെങ്കിൽ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ സർജറി കൊണ്ടോ ചികിത്സിക്കാം. സ്ത്രീകളിൽ കാണുന്ന ഗർഭാശയമുഖ മുഴകളോ പെൽവിക് ട്യൂമറുകളോ ആണെങ്കിൽ അതിന്റേതായ ചികിത്സ എടുക്കുക. ഇതിനു പുറമെ മൂത്രസഞ്ചി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂറിൻ പോകാനുള്ള ട്യൂബ് അഥവാ കത്തീട്രൈസേഷനും ചെയ്യാവുന്നതാണ്. മൂത്രച്ചോർച്ച എന്നത് ലജ്ജിച്ച് മറച്ചു വെക്കേണ്ട ഒന്നല്ല. ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കണ്ട് കൃത്യമായ ഉപദേശം തേടുക. ശരിയായ ചികിത്സ വഴി ഈ പ്രശ്നത്തെ അതിജീവിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും.
1: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നീതു ഫ്രാൻസിസ്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം നമുക്ക്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് അനന്തപുരി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം.

തിമിത്താം തതിങ്കിണത്തും തകതി തരിത്തണച്ചൊണുത്തിമിത്താം തതിങ്കിണത്തും തത്തി തരിത്തണച്ചൊണുത്തിമി തകതി തരിത്തണച്ചൊണുത്തിമി തതിങ്കിണത്തും തത്താങ് തതിങ്കിണത്തും തതിങ്കിണത്തും തത്താങ് തതിങ്കിണത്തും തതിങ്കിണത്തും തതി

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയുക്ത MLA മാരുടെ അഭിപ്രായം തേടിയ AICC നിരീക്ഷകർ ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അല്പം മുൻപ് റിപ്പോർട്ട് സമർപ്പിച്ചു. മുകുൾ വാസ്നിക്കും അജയ് മാക്കനും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈമാറിയത്. LDFനെതിരെ ചില മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചെന്ന് CPIM നേതാവ് EP ജയരാജൻ. LDFിനുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്നും കേരളത്തിൽ ഇങ്ങനെയൊരു ജനവിധി പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ വർഷം മാർച്ച് വരെ ലഭിച്ച കണക്കനുസരിച്ച് ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേർന്നവരുടെ എണ്ണം 2,17,00,000 ഉയർന്നു. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പദ്ധതി വിരമിക്കലിന് ശേഷം പൌരന്മാർക്ക് ദീർഘകാല സാമ്പത്തിക സുരക്ഷ പ്രദാനം ചെയ്യും. പത്തനംതിട്ടയിലെ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന ചടങ്ങായ ചെമ്പെടുപ്രാസ ഇന്ന് നടത്തി. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് സ്വദേശി നൌഷിജ എന്ന യുവതിയാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. KCF ഭിന്നശേഷി സൌഹൃദ സംഗമം മറ്റന്നാൾ വെള്ളിമാടുകുന്ന് JDTയിൽ. സാംസ്കാരിക സമ്മേളനം, ഭിന്നശേഷി കലോത്സവം, എക്സിബിഷൻ, മെഡിക്കൽ ക്യാമ്പ്, ഭിന്നശേഷിക്കാരുടെ ഉൽപ്പന്ന വിപണന മേള എന്നിവ സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

ഒരു മനുഷ്യജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ലോലമായ വികാരം പ്രണയം. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് പ്രണയഗാനങ്ങൾ ഒട്ടനവധി. എന്റെ എല്ലാമെല്ലാമല്ലേ എന്ന് പറയുന്ന എത്രയോ ഗാനങ്ങൾ നമുക്കിന്ന് കേട്ടാലോ. കുറെ നല്ല പ്രണയഗാനങ്ങൾ പരിപാടി ആരംഭിക്കുന്നു. പ്രണയഗീതങ്ങൾ. ആദ്യം മീശമാധവൻ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ഒരുക്കിയ പാട്ട് കേട്ടോളൂ.

തിര തീരത്തെ തേടുന്നത് പോലെ പ്രണയദാഹത്തിൽ വിവശമാകുന്ന ഹൃദയങ്ങൾ, മനസ്സിൽ ശൃംഗാരത്തിൻ്റെ വർണ്ണമഴ പെയ്യിക്കുന്ന സുഖതമായ അനുഭൂതി. ഇതാ അടുത്ത പ്രണയഗാനം. ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ ഇണമിട്ട്, വന്ദനം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ചത്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
7: അല്ല, ഇത് എവിടെ സംഭവം?
6: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
7: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
8: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
10: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
9: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
11: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
12: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
13: കൊല്ലം സുപ്രീം.
14: പ്രണയഗീതങ്ങൾ തുടരുന്നു. അന്ന് നമ്മൾ കണ്ടതിൽ പിന്നെയാണ് അനുരാഗത്തിന്റെ രാഗവീണ ഹൃദയതന്ത്രികളാൽ നമ്മൾ മീട്ടിത്തുടങ്ങിയത്. പ്രിയനെ, ഓർമ്മയില്ലേ അന്ന് ആ ആദ്യ രാവിൽ നമ്മൾ ഒരുമിച്ച് കണ്ടതും കിനാവുകൾ നെയ്തതും ഇതുപോലെ? ഓർമ്മയില്ലേ? സത്യനന്ദിക്കാടിൻ്റെ വരികൾക്ക് ശ്യാം ഈണം നൽകിയ പാട്ട് P. ജയചന്ദ്രനും മല്ലികയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ചിത്രം 'സരിത'.

പ്രണയത്തിന്റെ സൗരഭ്യം നിറയുന്ന യൗവനകാലം, കുളിരുള്ള ചൂടിന് ചുംബനമെന്ന് പേരിടുന്ന, കാണുന്നതെല്ലാം മായാജാലമാകുന്ന ചൂടുള്ള തനുവിന് യൗവനമെന്ന് വിളിക്കുന്ന പ്രായം അക്കാലം. നീ എന്റേതെന്നും ഞാൻ നിന്റേതെന്നും പറയാതെ പറയുന്ന, അറിയാതെ അറിയുന്ന പ്രണയകാലം ഇതാ ഈ ഗാനത്തിലൂടെ കേൾക്കാം. എസ് രമേശൻ നായർ എഴുതി അവസിപ്പിച്ച ഇണമിട്ട് സന്തോഷ് കേശവും ചിത്രയും പാടിയ ഗാനമാണിത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്.

ഇരു ഹൃദയങ്ങളും ഒന്നാകുന്ന പ്രണയചകോരങ്ങൾ കൊക്കുരുമ്മുന്ന അകലങ്ങൾ പോലും അരികെയാവുന്ന ഹൃദയത്തിൻ്റെ നീലവിരിയിട്ട ജാലകത്തിൻ്റെ മറയിൽ പ്രണയം പൂത്തുവിടർന്നു നിൽക്കുന്നത് കാണുന്നില്ലേ? ഇതാ ഒരു മെയ് മാസ പുലരിയിൽ എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്ര സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം, ഗാനരചയിതാവ് പി ഭാസ്കരൻ.

പ്രണയത്തിൽ ഇണക്കവും പിണക്കവും വാശിയും സ്നേഹത്തിരയിൽ ഒഴുകി നിറയാറുണ്ട്. കാലത്തിൻ്റെ ഏറ്റവും വർണ്ണാഭമായ ജീവിതചക്രമാണ് പ്രണയം. അതിൻ്റെ തേരോട്ടത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹൃദയം മൃദുലവികാരത്തിൽ മയങ്ങുന്ന കവിളണകൾ, നാണം കൊണ്ട് ചുവക്കുന്ന കണ്ണുകൾ, നക്ഷത്രങ്ങളാവുന്ന വാക്കുകൾ, തേൻ പൊഴിക്കുന്ന ഉന്മാദക്കാലം. വന്ദനം എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇനി ശ്രോതാക്കൾക്കായി പ്രണയഗീതത്തിലൂടെ ശിബു ചക്രവർത്തിയുടെ വരികളാണ് ഔസേപ്പച്ചൻ്റെ സംഗീതവും എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്.

ഭാരതത്തിന്റെ പൈതൃക പാരമ്പര്യം പ്രണയത്തിൽ ചാലിച്ച ശില്പചാരുത താജ്മഹൽ, മുംതാസിന്റെയും ഷാജഹാന്റെയും പ്രണയത്തിന്റെ രാഗശില്പം. പ്രണയിനിയെക്കുറിച്ച് പാടുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ താജ്മഹലിൽ എന്നല്ലാതെ ഒരു കാമുകൻ എങ്ങനെയാണ് ഉള്ളിലുള്ള പൂർണ്ണതയെ പ്രകടമാക്കുന്നത്? ഇതിലും നല്ല ഉപമയുണ്ടോ? ചെമ്പട എന്ന ചിത്രത്തിനു വേണ്ടി റോബിൻ തിരുമല എഴുതിയ മുസാ

പ്രണയം മനസ്സിൽ വേരോടുമ്പോൾ കാണാതെ തമ്മിൽ തമ്മിൽ കാണാതെ അസ്വസ്ഥമാകുന്ന വിരഹവേദന ഒപ്പമുണ്ട്. നീയില്ലാതെ എനിക്കൊന്നിനുമാവില്ല. നിന്നെ ആരായി ഞാൻ കാണണം? ഞാനായി തന്നെയോ, അതോ എന്നെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതായോ? കരളിൽ കൊത്തിവെച്ച പ്രണയശില്പമേ, നിന്നെ ഇങ്ങനെ കൈക്കൊമ്പിളിൽ ചേർത്ത് പിടിക്കാനാണ് എനിക്കിഷ്ടം. കൈതപ്രത്തിൻ്റെ വരികളാണിത്. സംഗീതവും അദ്ദേഹം തന്നെയാണ് നൽകിയിരിക്കുന്നത്. വിധുപ്രതാപ് പാടിയ പാട്ട്, ചിത്രം രാമരാവണൻ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
3: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ശ്രോതാക്കളെ, പ്രണയഗീതങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. സമുദ്രം എന്ന പ്രതിഭാസം തിരയെയും തീരത്തെയും ഉദാത്ത മാതൃകയാക്കി, ഉണ്മയാക്കി, കവിതാക്കളുടെ മുന്നിൽ ഉപമയാക്കി വെച്ച് കാത്തിരിക്കുകയാണ്. കടലിൽ ആ രാഗദേവനും നാദകന്യയും പ്രണയത്തിന്റെ പൂന്തിരകളിൽ മുങ്ങിത്തപ്പുകയാണ്. എന്തിനാണെന്നല്ലേ, അവരുടെ പരസ്പര സ്നേഹത്തിന്റെ ഏറ്റവും വിശുദ്ധമായ അടയാളത്തെ കണ്ടെത്തി പരസ്പരം നൽകാൻ. ഈ പാട്ടിലൂടെ നമുക്ക് ആസ്വദിക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട് MG ശ്രീകുമാറും ചിത്രയും പാടിയ പാട്ടാണിത്. ചിത്രം ചമയം.

നീ ഉറങ്ങുവോളം ഞാൻ ഉറങ്ങുകയില്ല, നീ ഉണരുമ്പോൾ ഞാൻ നിനക്കായി കണിയായി കാത്തിരിക്കുന്നു. ആയിരം കണ്ണുകളാൽ ആ മുഖം കണ്ടാലും ആയിരം കൈകൾ കൊണ്ട് മെയ്യോട് ചേർത്ത് പിടിച്ചാലും മതിയാവില്ല. നിന്റെ ഇണയായി തുണയായി എന്നും അരികിലുണ്ടാവണം. ഈ വരികൾ എഴുതിയത് കൈതപ്രമാണ്. അൽഫോൺസിൻ്റെ സംഗീതവും ഹരിഹരനും ചിത്രയും പാടിയ പാട്ട്, ചിത്രം വെള്ളിത്തിര.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്.
1: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
2: യുഗങ്ങൾക്കും കാലത്തിനും പുരാണത്തിനുമൊക്കെ അപ്പുറം പ്രണയം. ഇനിയും ജന്മമുണ്ടെങ്കിൽ അവിടെയും, ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും സീതയായും പാഞ്ചാലിയായും അതിനുശേഷവും നീ തന്നെ വേണം എന്നോടൊപ്പം. നിനക്കുറങ്ങാൻ അമ്മയെപ്പോലെ താരാട്ടുപാടി ഞാൻ കൂട്ടിരിക്കാം. ഉണ്ണാതെ ഉറങ്ങാതെ ഇടനെഞ്ചിൽ മിടിക്കുന്ന ഹൃദയത്തെ ചിലമ്പ് പോലെ സൂക്ഷിച്ചുകൊണ്ട് നിന്നെ ഒറ്റപ്പെടുത്താതെ ഞാൻ തോൽവികൾ ഏറ്റെടുത്ത് നിന്നോടൊപ്പം നിൽക്കാം. ഏറ്റവും വലിയ ഡെഡിക്കേഷൻ പ്രണയത്തിലല്ലാതെ ജീവിതത്തിൽ എന്തിനോടാണ് അല്ലേ? കണ്ണകി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. കൈതപ്പുറം എഴുതി, കൈതപ്പുറം വിശ്വനാഥൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണിത്.

0: നിന്റെ മിഴി നിറഞ്ഞാൽ നിറയുന്നത് എന്റെ മിഴികളാണ്. നിന്റെ വാക്കുകളുടെ ഇടർച്ചയിൽ ഞാനും പതറുകയാണ്. നിന്റെ വഴികളിൽ കാവലായി ഞാനുണ്ട്, ഒപ്പം നടക്കാൻ, ഒപ്പം ചേരാൻ. വാക്കുകളും വാഗ്ദാനങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും സ്വപ്നവും കാത്തിരിപ്പും പ്രതീക്ഷയും ഒക്കെയായി പ്രണയം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു മനുഷ്യനുള്ള കാലം വരെ. ഈ പ്രണയഗീതങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത് സ്മിത സുരേഷ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യൻ നാഗരികതയുടെ കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗനിർഭരമായ ക്ഷേത്രചരിത്രത്തിന്റെ സ്മരണയ്ക്ക് അടുത്ത 1000 ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചല ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. IMF കണക്കനുസരിച്ച് 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം സുരിനാമിൽ പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ സംരക്ഷണ സംഘങ്ങളുടെ സംയോജിത പരിശീലനം കേന്ദ്രമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരിൽ ആത്മവിശ്വാസവും ജനസൌഹൃദപരമായ സേവനത്തിന് അവരെ പ്രാപ്തരാക്കാനാണ് പരിശീലനം ലക്ഷ്യമിടുന്നത്. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ച് അന്തിമ റിപ്പോർട്ട് 1 മാസത്തിനകം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. അന്വേഷണം അവസാനഘട്ടത്തിലാണെന്നും പൂർണ്ണ സുതാര്യതയോടെയാണ് നടപടിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് MP ഡോക്ടർ ശശി തരൂരിനെ കൃത്രിമമായി ചിത്രീകരിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോകളും AI നിർമ്മിത ഉള്ളടക്കങ്ങളും നീക്കം ചെയ്യണമെന്ന ഹർജിയിൽ ഡോക്ടർ തരൂരിന്റെ വ്യക്തിത്വ പ്രതിഭാവകാശങ്ങൾ സംരക്ഷിച്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി. 4 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. VD സതീശന് പിന്തുണയുമായി INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. കോൺഗ്രസിന് പാരമ്പര്യം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്നതാണെന്ന് ചന്ദ്രശേഖരൻ കൊല്ലത്ത് പറഞ്ഞു. അഖിലേന്ത്യാ സർവേകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആർത്രൈറ്റിസ് ആഘാതത്തെക്കുറിച്ച് കോഴിക്കോട്ട് ചർച്ച സംഘടിപ്പിക്കുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ റൂമറ്റോളജി വിഭാഗങ്ങളും പൂനെ സെന്റർ ഫോർ റൂമാറ്റിക് ഡിസീസസും സംയുക്തമായാണ് വൈകിട്ട് പരിപാടി സംഘടിപ്പിക്കുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന് ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്ന്?
2: റസീന.
1: സ്ഥലം?
2: ട്രിവാൻഡ്രം.
1: എവിടെയാണ്?
2: ആര്യനാട്.
1: ഇന്നിങ്ങനെ കൂട്ടുകാരോടൊപ്പം മീശത്ത് ചുറ്റിക്കറങ്ങാനൊക്കെ ഇറങ്ങിയതാണോ?
2: അല്ല, ഞങ്ങള് ഇന്റേൺഷിപ്പ് ചെയ്യണം ഇവിടെ. അപ്പൊ കുറച്ച് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഇറങ്ങിയതാണ്.
1: ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്?
2: ഞങ്ങൾ ബി എ ഹിസ്റ്ററി, സെക്കൻഡ് ഇയർ.
1: ബി എ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു വന്നപ്പോ എങ്ങനെയുണ്ട്?
2: കൊള്ളാം.
1: ഇഷ്ടപ്പെട്ടു?
2: ഇഷ്ടപ്പെട്ടോ ചോദിച്ചാ കുഴപ്പമില്ല.
1: പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ

0: ഹിസ്റ്ററി തന്നെ എടുക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം.
1: പ്ലസ് ടുവിൽ കയറാൻ വേണ്ടിയിട്ട്, അതായത് പ്ലസ് വണ് തുടങ്ങുമ്പോൾ ഹിസ്റ്ററി കണ്ടിന്യൂസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പ്ലസ് ടു ആയപ്പോൾ എനിക്ക് സൈക്കോളജി പഠിക്കണമെന്നുണ്ടായിരുന്നു. അഡ്മിഷന് കൊടുത്തിട്ട് കിട്ടിയില്ല. പിന്നെ നമുക്ക് എഫ് ഐ യു ജി പി ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈനറായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സൈക്കോളജി അങ്ങനെ പഠിച്ചു.
0: എവിടെയാണ് പഠിക്കുന്നത്?
1: വുമൻസ് കോളേജ് വഴുതക്കാട്.
0: ഇപ്പോൾ നിങ്ങൾക്ക് കോളേജ് അവധിയാണോ?
1: ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവധി. 20-ാം തീയതി എക്സാം തുടങ്ങും.
0: അപ്പോൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു?
1: ഒന്നും ആയിട്ടില്ല, കാരണം ഇതൊക്കെ ഇവിടെ വരണോണ്ട് തന്നെ അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല.
0: കമ്പൈൻ സ്റ്റഡി ഒന്നുമല്ല,
1: വീട്ടില് നമ്മള് നോട്ട്സ് ഒക്കെ എടുത്ത് കുറച്ച് സമയൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ
0: അവരൊരു വീട്ടിലിരുന്ന് പഠിക്കും.
1: വീട്ടിലിരുന്ന് പഠിക്കും.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഉമ്മ, പാപ്പ, എനിക്കൊരു അനിയത്തി, പിന്നെ ഞാനും.
0: അനിയത്തി എത്രാം ക്ലാസ്സിലാണ്?
1: അവള് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന.
0: ഏത് വിഷയമാണ്?
1: PHSC കൊമേഴ്സ്.
0: ഇപ്പൊ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ എന്തൊക്കെയാണ് ഇപ്പൊ ആക്ടിവിറ്റീസ് ഒക്കെ?
1: ഫ്രീ ടൈം കിട്ടുമ്പം പാട്ട് കേൾക്കും, പിന്നെ എന്താ എന്തെങ്കിലും സീരീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണും. അതൊക്കെ തന്നെ.
0: പാടുന്ന ആളാണോ?
1: അല്ല, പാടൂല.
0: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
1: ആ, പാട്ടുകളൊക്കെ ഇഷ്ടമാണോ?
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ലയൺ സിനിമയിലെ ചിരിമണിമുല്ല എന്ന് പറയുന്ന പാട്ട്.
0: അപ്പൊ എന്തായാലും നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു. ഓക്കെ.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ധനലക്ഷ്മി.
0: നല്ല പേരാണ്. സ്ഥലം?
1: സ്ഥലം നെയ്യാറ്റിങ്ങര.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഞാൻ ഐ ടി ഫീൽഡാണ്.
0: എവിടെയാണ്?
1: ബാംഗ്ലൂർ.
0: ഇപ്പോ നാട്ടില് ലീവിന് വന്നാണോ?
1: ആ, ഞാൻ ഇപ്പൊ ലീവിനായിട്ട് വന്നത്.
0: എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതമൊക്കെ?
1: ബാംഗ്ലൂർ ഞാൻ ഇപ്പൊ പോയിട്ട് 2-3 മാസം ആവുന്നതേ ഉള്ളൂ. ഇപ്പോ പോയിട്ട് ഫസ്റ്റ് ലീവിനായിട്ട് വന്നത്. കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്.
0: അവിടെ എങ്ങനെയാണ് ജീവിത രീതിയൊക്കെ?
1: ഞങ്ങളവിടെ ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരായിട്ട് ഗേൾസ് മൊത്തത്തിൽ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റലിൽ അവരെ തന്നെ എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്. വേറെ സ്റ്റേയുടെ കാര്യങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഫുഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അവിടുത്തെ ജോലിയും വർക്കൊക്കെ എല്ലാം ഞങ്ങൾക്ക് ഓക്കെയാണ്.
0: ഫുഡ് എങ്ങനെ, നിങ്ങൾ തന്നെ പാചകം ചെയ്യുമോ അതോ അവിടെ?
1: ഞങ്ങൾക്ക് ഹോസ്റ്റലിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കയറുന്ന അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ഫുഡും കഴിക്കുന്നുണ്ട്. രണ്ടും മിക്സഡ് ആണ്.
0: അപ്പോൾ ഇപ്പോൾ പാചകം ചെയ്യുമ്പോൾ എളുപ്പം എന്തൊക്കെയാണ്?
1: ഞങ്ങളവിടെ പെട്ടെന്ന്
0: ഉണ്ടാക്കുന്നത്.
1: ഇല്ല, ഞങ്ങളവിടെ പെട്ടെന്ന് ഒരു പയറുകഞ്ഞി ഉണ്ടാക്കും.
0: അടിപൊളി. സാർ
1: നല്ലതാ. അച്ചാറുണ്ട്, അച്ചാറും പയറുകഞ്ഞി. അത് മതി
0: മലയാളികൾക്ക്. അത് മതി,
1: അത് മതി, അത് മതി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും.
0: അവിടെ കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടോ? അതൊക്കെ പരീക്ഷിച്ചോ?
1: അവിടെ സത്യം പറഞ്ഞാൽ ഈ പൊങ്കൽ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണ് കൂടുതലുള്ള ആ ഒരു ഏരിയയിൽ.
0: പക്ഷെ ഇപ്പോൾ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും?
1: ബിരിയാണി ഉണ്ട്. ഞങ്ങൾ പിന്നെ അത്രയും തുടങ്ങിയിട്ടില്ല. ഇവിടത്തോട്ട് ഇങ്ങനെ കറങ്ങാനായിട്ട്
0: ശ്രമത്തിലാണ്.
1: ശ്രമത്തിലാണ്, ഇതൊരു കണ്ട് ഇറങ്ങി തുടങ്ങിയിട്ടില്ല.
0: അവിടെ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയോ?
1: ആ, ഞങ്ങൾ ഇലക്ട്രോണിക് സിറ്റി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മലയിൽ പോയി വാഴ മൂവി കണ്ടിട്ടൊക്കെ വന്നു. ഞങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ടൈം ഇറങ്ങിയ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി.
0: വേറെ എവിടെയും പോയില്ല?
1: വേറെ എവിടെയും അങ്ങനെ പോയിട്ടില്ല. പോണം.
0: ഇന്നിനി എന്തൊക്കെയാണ് പരിപാടികളൊക്കെ?
1: ഇന്നിനി വരുന്നില്ല. ഇന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് ഫ്രണ്ട്സായിട്ട് ഒന്ന് കണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ.
0: അനിയനൊക്കെ എത്ര?
1: 2 എക്സാം എഴുതിയേക്ക.
0: പാടുന്ന ആളാണോ?
1: അല്ലല്ല.
0: ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ?
1: ഏയ്, ഇല്ലല്ല, പാടുന്ന ആളല്ല. പക്ഷെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
0: മെലഡിയാണോ, അടിച്ചുപൊളിയാണോ?
1: എല്ലാ ടൈപ്പും മെലഡീസ്. അങ്ങനെ പിന്നെ കൂടുതൽ തമിഴ് പാട്ട്, മലയാളം പാട്ട്, അങ്ങനെ മിക്സഡ് ആണ്.
0: ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ചോദിച്ചാൽ?
1: പാട്ടുകാരി ചിത്രാമ്മ ഇഷ്ടം.
0: ഗായകനാണെങ്കിൽ?
1: പഴയതിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ യേശുദാസ്. പുതുതാണെങ്കിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ആശാൻ മൂലുള്ള കുഞ്ഞിക്കവൾ മേഘമേ ആ പാട്ടും.
0: സൂര്യ സന്തോഷ് പാടിയ ഒരു ഹിറ്റ് ഗാനമാണല്ലേ? ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
1: നൗഫിയ.
0: സ്ഥലം?
1: ട്രിവാൻഡ്രം തന്നെ, ആര്യനാട്.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: പഠിക്ക, ഡിഗ്രി ബിഎ ഹിസ്റ്ററി.
0: ഇപ്പോ വെക്കേഷൻ ആണോ?
1: വെക്കേഷൻ അല്ല, ഇന്റേൺഷിപ്പാ.
0: ഇപ്പോ വേനൽക്കാലത്ത് എവിടെയെങ്കിലും യാത്രയൊക്കെ പോയായിരുന്നോ?
1: ഇല്ല ഇല്ല, ഇപ്പോൾ ബിസി ആയിരുന്നു.
0: അപ്പോ ഫ്രണ്ട്സിനോടൊപ്പം അങ്ങനെ യാത്രകളൊന്നും ചെയ്യാറില്ല?
1: ഇവിടെ വന്നത് തന്നെ.
0: തിരുവനന്തപുരത്ത് ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്?
1: ഒട്ടുമിക്ക എല്ലായിടത്തും പോയിട്ടുണ്ട്.
0: അപ്പൊ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചോദിച്ചാ? പോയതിൽ വെച്ച്
1: വേളി.
0: എന്താണ് വേളി ഇഷ്ടപ്പെടാനുള്ള കാരണം?
1: അല്ലെ, അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അതുകൊണ്ട്
0: ബീച്ചൊക്കെ ഇഷ്ടമാണല്ലേ. ഡ്രീം പ്ലേസ് ഒക്കെ ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം?
1: ലക്ഷദ്വീപ് പോകണം, വലിയ ആഗ്രഹം.
0: വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഇപ്പൊ ഞാനും അമ്മയും അപ്പായും മാത്രം.
0: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
1: പാട്ട് കേൾക്കും, അത് തന്നെ അല്ലാതെ വേറെ.
0: വേറെ ഇപ്പോ എഴുത്തോ അങ്ങനെ എന്തെങ്കിലും?
1: അങ്ങനെയൊന്നുമില്ല.
0: പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ?
1: ഇടയ്ക്കൊക്കെ ഫോണില്.
0: ഫോണ് തന്നെ? മൊബൈൽ ഫോണിന്റെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണല്ലേ.
1: അതെ.
0: അപ്പൊ റീൽസ് ഒക്കെ ചെയ്യാറില്ലല്ലോ?
1: ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: എങ്ങനെ പോകുന്നു പഠനമൊക്കെ?
1: കുഴപ്പമില്ല.
0: കോളേജിലൊരു വൈബൊക്കെ എങ്ങനെയാണ്?
1: കൊള്ളാം.
0: കോളേജിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ?
1: ഞാനങ്ങനെ വലുതായിട്ട് ഒന്നും.
0: കോളേജിൽ ഇപ്പോൾ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ആണോ? അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: ഇല്ല.
0: അതിലൊക്കെ പങ്കെടുക്കണം? പാടുന്ന ആളാണോ?
1: അല്ല.
0: നമുക്ക് രണ്ടുപേരും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ?
1: വേണ്ട.
0: ചിലപ്പോൾ അറിയാതെ പാട്ട് വന്നാലും?
1: ഇല്ല ഇല്ല, വരില്ല.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ഓ.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാലേ ഇത് പറയാം?
1: വാഴ മൂവിയിൽ.
0: അപ്പൊ നമുക്ക് വാഴ മൂവിയിലെ ഒരു ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: എന്റെ പേര് അപർണ എന്നാണ്.
0: സ്ഥലം?
1: ഇവിടെ അടുത്താണ്, മുട്ടത്ര. ഞാൻ ഇപ്പൊ പി എസ് സി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: എങ്ങനെ, കമ്പൈൻ സ്റ്റഡി ആണോ?
1: ഓൺലൈൻ ആയിട്ടാണ്.
0: ഇന്ന് മ്യൂസിയത്തിൽ ഇവിടെ എങ്ങനെ പഠിക്കാനായിട്ട് വന്നാണോ?
1: ജസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ വന്ന.
0: സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇവിടെ വരാറുണ്ടോ?
1: ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്.
0: ഇവിടെ മ്യൂസിയത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണ്?
1: മ്യൂസിയത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗാർഡൻ, അതൊക്കെ തന്നെ.
0: ഇവിടെ ഇങ്ങനെ നടക്കാറൊക്കെ ഉണ്ടോ വന്നിട്ട്?
1: ചില സമയത്ത് നടക്കാറുണ്ട്.
0: പി എസ് സി ഇപ്പോ എത്ര നാളായി പഠനം തുടങ്ങിയിട്ട്?
1: പി എസ് സി തുടങ്ങിയിട്ട് ഇപ്പൊ 1 ഇയർ ആയി. ഇത്ര നാളും ഞാൻ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യായിരുന്നു, ഒരു ബ്രേക്ക് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു.
0: ഏതിന്റെ ഭാഗമായിട്ട് ഉള്ള ഇന്റേൺഷിപ്പ് ആയിരുന്നു?
1: ഇന്റേൺഷിപ്പ് സാമൂഹ്യ നീതി വകുപ്പിലായിരുന്നു, സ്കീം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു.
0: ഏത് കോഴ്സൊക്കെയാണ് കഴിഞ്ഞതൊക്കെ?
1: ഞാൻ എം എ സോഷ്യോളജി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ പാർട്ടായിട്ടുള്ള പി എസ് സി ആണ് എക്സാംസ് നോക്കുന്നത്.
0: അല്ലാതെ ഇപ്പോൾ ജനറൽ ആയിട്ട് വരുന്ന പി എസ് സി എല്ലാം എഴുതാറുണ്ടോ?
1: അത് എഴുതാറുണ്ട്, പക്ഷെ ഫോക്കസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിന്റെ പാർട്ടായിട്ടുള്ള എക്സാംസ് ആണ്.
0: ഈ ഓൺലൈൻ പി എസ് സി ക്ലാസ്സിന് ശേഷം ബാക്കി പി എസ് സി പഠനമൊക്കെ എങ്ങനെയാണ്? അതിന്റെ ഒരു ക്രമീകരണം ഒക്കെ എങ്ങനെയാണ്?
1: ക്ലാസ് കേൾക്കും, ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സമയം ടൈം ടേബിൾ വെച്ചിട്ടാണ് പഠിക്കുന്നത്.
0: ഒരു ദിവസം എത്ര സമയമൊക്കെ പഠിക്കാറുണ്ട്?
1: ഞാനിപ്പോൾ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കോഴ്സ് ചെയ്തത്, ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെയാണ് സാധാരണ പഠിക്കുന്നത്.
0: ഈ 4 മണിക്കൂറിനിടയ്ക്ക് ഇപ്പോൾ ബോറടിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: പാട്ട് കേൾക്കാറുണ്ട്, ബസ്സിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്.
0: പാടുന്ന ആളാണോ?
1: അല്ല, പാടാറില്ല.
0: യാത്രകളൊക്കെ പോകാറുണ്ട്?
1: ആ, പോകാറുണ്ട്. ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്കൊക്കെ പുറത്ത് പോകാറുണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്.
0: അനിയനൊക്കെ എത്ര പേരാണ്?
1: അനിയൻ ഇപ്പം ITI കഴിഞ്ഞ് നിൽക്കുകയാണ്, അടുത്ത ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയാണ്.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ഞാൻ കൂടുതൽ കേൾക്കുന്ന പഴയ പാട്ടുകളായിരിക്കും. മലയാളം പാട്ടും കേൾക്കാറുണ്ട്, തമിഴ് പാട്ടുകളും കേൾക്കാറുണ്ട്.
0: എന്താണ് ഇപ്പോൾ പഴയ പാട്ടുകളോടൊരു ഇഷ്ടം തോന്നുന്നത്?
1: എന്തോ അത് കേൾക്കുമ്പോൾ ഒരു നല്ലൊരു വൈബായിരിക്കും. ഇപ്പം നമ്മൾ ബസ്സിൽ പോകുമ്പോഴായാലും ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി പഴയ പാട്ടുകൾക്ക് സാധിക്കാറുണ്ടെന്ന് തോന്നാറുണ്ട്.
0: അപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: സിനിമയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, തങ്കത്തിങ്കൾ കിളിയായി കുറുകാ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമയിലെ പാട്ടാണ്,
1: ഓക്കെ.
0: ഒരു ഹിറ്റ് ഗാനമാണ് അല്ലേ?
1: അതെ.
0: ഗാനം കേൾക്കാം, വളരെ നന്ദി.
1: താങ്ക് യു.

0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണിത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഗ്രേഷ്യസിന്റെ സംഗീതം.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: രാജാമണിയുടെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനമാണിത്. ഗാനരചന പൂവച്ചൽ ഖാദർ. ചിത്രം താളവട്ടം.

0: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം എഴുതി ജയചന്ദ്രൻ ഈണമിട്ട്, മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയത്. ചിത്രം പെരുമഴക്കാലം.

പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി. ഹലോ സന്ദേശഗാനം.

0: എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും അരികിലാണെന്ന് ഒന്നറിയിക്കാൻ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രിയ കൂട്ടുകാരെ മറന്നിട്ടില്ലെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ. കാലങ്ങളും കാലങ്ങളും ഏറെ കഴിഞ്ഞാലും ഓർമ്മകൾ അത്രമേൽ ഹൃദ്യവും മധുരവും എന്നോതുവാൻ. ഇതാ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളും പ്രിയഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം. ഹലോ, ഞാൻ സ്നേഹ. May 10 എന്റെ അമ്മയുടെ പിറന്നാളാണ്. എല്ലാവരുടെയും പിറന്നാൾ ഓർത്ത് ആശംസകൾ നേരുന്ന വ്യക്തിയാണ് എന്റെ അമ്മ. ഉറപ്പായും അമ്മയ്ക്കിതൊരു സർപ്രൈസ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കാമോ? ഇഷ്ടമുള്ള പാട്ടും ചോദിക്കണം. എന്റെ അമ്മയുടെ പേര് ശാന്തകുമാരി, വീട് പാളയം. ഹലോ.
1: ഹലോ,
0: ശാന്തകുമാരി അമ്മയല്ലേ? ശാന്തകുമാരി അമ്മ, എന്താണ് വിശേഷം? ആരാണെങ്കിലും എല്ലാവരുടെയും പിറന്നാളുകൾ ഓർത്തിരുന്ന് വിഷ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാനൊരു പിറന്നാൾ ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. ആ, ഞാൻ ഇച്ചിരി നേരത്തെ പറയാന്ന് വിചാരിച്ചു. ഈ വർഷത്തെ ആദ്യത്തെ പിറന്നാൾ ആശംസകൾ ആരെന്ന് പറയാൻ സൗകര്യമില്ല. പിറന്നാൾ ആശംസ എടുക്കാൻ പറ്റൂല്ലേ? വേറൊന്നും അല്ലല്ലോ പറഞ്ഞത്, പിറന്നാൾ ആശംസയല്ലേ. ആരെന്ന് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞൂടാ. ഇങ്ങനെ എടുത്തടിച്ച് ഇങ്ങനെ പറയുകയാണോ ചെയ്യുന്നത്? പിറന്നാൾ ആശംസകൾ പറഞ്ഞ ഒരാളോട്
1: ആരാണെങ്കിലും ആള് പറഞ്ഞ പിറന്നാൾ ആശംസകൾ പറയണം, നമ്മൾ സ്വീകരിക്കും. ഇല്ലെങ്കിൽ ആളറിയാതെ നമ്മളൊന്നും സ്വീകരിക്കണതല്ല.
0: ആണാ, ഈ ആശംസ അയച്ചത് ആരെന്ന് അറിഞ്ഞാലേ സ്വീകരിക്കൂ. ഈ ആശംസ അയച്ചത് സ്നേഹ എന്ന് പറഞ്ഞ ഒരാളാ. അതല്ലേ ഞാൻ തുടക്കം മുതലേ പറഞ്ഞോണ്ടിരിക്കണം. ഞാൻ ഇച്ചിരി നേരത്തെ വിളിച്ചു. ആളാരൊക്കെയാവും? സ്നേഹ ആരുടെ പറഞ്ഞു വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്? പക്ഷെ ആരുടെ പറഞ്ഞു വിളിപ്പിക്കൂലെങ്കിൽ എല്ലാവരുടെയും ബർത്ത്ഡേ ഓർത്ത് വെച്ച് സ്വന്തമായിട്ട് തന്നെ ആശംസിക്കുമല്ലോ. അമ്മ അമ്മ എല്ലാവരുടെയും ബർത്ത്ഡേ ഓർത്ത് വെച്ച് ആശംസിക്കൂലേ അവർക്ക്?
1: എന്റെ മക്കളെയും മരുമക്കളെയും ബർത്ത്ഡേ ആശംസിക്കുന്നു.
0: ആ, അതുപോലെ അമ്മയുടെ ബർത്ത്ഡേ ഞാൻ ആശംസിക്കുന്നു.
1: ആരെന്ന് പറയാം? ആദ്യം
0: ഞാൻ പറഞ്ഞില്ലേ സ്നേഹ പറഞ്ഞിട്ടാ വിളിക്കുന്നെന്ന്? വെച്ചിട്ട് പോവല്ലേ. ഇത്രയും സ്നേഹത്തോടെ സ്നേഹ പറഞ്ഞിട്ട് വിളിക്കുന്ന എന്നോട് സ്നേഹമില്ലാതെ കട്ട് ചെയ്ത് പോവാതെ.
1: ഇപ്പൊ സ്നേഹം ഉണ്ടോ ഇല്ല അതൊന്നും അല്ല പ്രശ്നം. സ്നേഹം
0: സ്നേഹയോട് ചോദിക്കാതെ ഞാൻ പറഞ്ഞാ പറ്റൂലേ? സ്നേഹ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. എന്തോ അയ്യടാ. പിന്നെ സ്നേഹ പ്രത്യേകം പറഞ്ഞായിരുന്നു അമ്മയോട് ഇതൊന്നും പറയാതെ വേണം സംസാരിക്കാനാണ്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. സ്നേഹ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്നെ അമ്മ ഫോണിൽ കൂടി ഇടിച്ച് ഇഞ്ചപ്പരു ആക്കുന്നത് കേൾക്കാൻ വേണ്ടിട്ടല്ലേ? പരിചയമില്ലാത്ത ആള് ബർത്ത്ഡേ വിഷല്ലേ പറഞ്ഞത്? അയ്യോ, സോറി ഇടേന്ന് ആവശ്യമില്ല. സന്തോഷായോ? അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഏത് പാട്ടാ വെക്കേണ്ടത്? മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഏത് തിരുമുറ്റത്താണ് പോവാൻ ഉദ്ദേശിക്കുന്നത്?
1: ഒരു തിരുമുറ്റത്തല്ല, എന്റെ മക്കളെ.
0: മക്കളെല്ലാരും കൂടി ഓടി ഈ തിരുമുറ്റത്ത് വന്നെങ്കിൽ അല്ലേ? അപ്പോ എല്ലാവരും ഈ പിറന്നാളിന് May 10 എല്ലാവരും ആ തിരുമുറ്റത്ത് വരട്ടെ. നമുക്ക് ഈ പാട്ട് കേൾക്കാം. ചില്ല് എന്ന ചിത്രത്തിന് വേണ്ടി ONV യുടെ വരികൾക്ക് MB ശ്രീനിവാസൻ ഇണം നൽകി യേശുദാസ് പാടിയ പാട്ട് കേൾക്കാം.

ഹലോ സന്ദേശഗാനത്തിലേക്ക്. ഞാൻ രേഖ രാജീവൻ, ഹരിപ്പാട്, ആലപ്പുഴ. ഞാൻ ആകാശവാണിയുടെ ആരാധികയാണ്. എനിക്ക് രണ്ട് പെൺമക്കളാണ്, പാറു, പവിത്ര. പവിത്ര നന്നായി മിമിക്രി ചെയ്യും. കൂടുതലും പക്ഷികൾ, മൃഗങ്ങൾ, അതിൽ

0: കുയിൽ കാക്ക എല്ലാം നന്നായി ചെയ്യും. വീട്ടിലെല്ലാ കാര്യങ്ങൾക്കും പവി വേണം. ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാമിൻ്റെ തിരക്കിലാണ്. സന്ദേശഗാനത്തിൽ അവളെ വിളിക്കണം. മെയ് 9 ബർത്ത്ഡേ ആണ്. സന്ദേശഗാനത്തിൽ അവളെ ഉൾപ്പെടുത്തി മിമിക്രി ചെയ്യിക്കണേ. കോളേജിലും സ്കൂളിലും ഒക്കെ മിമിക്രിക്ക് പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പാറു അല്ലേ?
1: പാറു അല്ല,
0: പവിത്രയാണോ?
1: അതെ,
0: പവിത്രയാണ് ആക്ച്വലി വിളിച്ചത്, പക്ഷെ പെട്ടെന്ന് പാറുവിനെ ഓർമ്മ വന്നു. പവിത്ര, പവിത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് പറയാൻ വേണ്ടി വിളിച്ചതാ. പവിത്രയുടെ ബർത്ത്ഡേ വരുന്നല്ലേ ഉള്ളൂ,
1: അതെ,
0: അതിലൊരു വിഷു പറഞ്ഞാടോ.
1: ആ ഓക്കേ, താങ്ക്സ്. ആരത്?
0: അത് ശരി, ആ താങ്ക് യു മുഴുവൻ അങ്ങ് പറ.
1: താങ്ക് യു.
0: ആ അപ്പൊ ഈ ബർത്ത്ഡേ വിഷ് വിളിച്ചു പറഞ്ഞതിന് ഒരു ദുരുദ്ദേശമുണ്ട്.
1: എന്താണ്?
0: ആ ഞാനിങ്ങനെ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എനിക്ക് കാക്കയുടെയും കുയിലിന്റെയും അങ്ങനെ പല പല മെമിക്രികൾ കേൾക്കാം എന്നൊരു വിചാരിച്ച് വിളിച്ചതാണ്. ആ അപ്പൊ കാക്കയും കിളിയും കുയിലും ഒക്കെ പറന്നു വരട്ടെ. അതൊക്കെ പറയാം, ആദ്യം കാക്കയും കിളിയൊക്കെ വരട്ടെന്നേ. പേരൊക്കെ പറഞ്ഞുതരാം. ആ അത് പറയാം, സത്യമായിട്ടും പറയും. രേഖാ രാജീവനാണ് സത്യം, പേര് പറയും. അമ്മാമ്മേ, ഞാൻ ഇന്ന് എന്നെ ഇങ്ങോട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഷ്ടമല്ലേ, മോശമല്ലേ? ഒന്നുമല്ലെങ്കിലും ഞാൻ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്ത ആളല്ലേ, അത് ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ് എന്റെ അല്ലേ. ആ എന്നിട്ടാണോ എന്നെ ഇങ്ങനെ തുരിതുരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ പരിചയപ്പെട്ടില്ലേ നമ്മള്? ആ ഇപ്പൊ നമ്മള് പരിചയപ്പെട്ടില്ലേ? എന്നാലും ഇങ്ങനെ സ്കൂളിലും കോളേജിലും ഒക്കെ മിമിക്രിക്കൊക്കെ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ജാട പാടില്ല കേട്ടോ.
1: അത് വലിയ രീതിയിൽ ഞാൻ ചെയ്യത്തൊന്നുമില്ല, ചെറുതായിട്ട്.
0: അങ്ങനെ ചെറുതായിട്ട് ചെയ്യും, പക്ഷെ ആൾക്കാരെന്തോ എനിക്ക് സമ്മാനം തരുമെന്ന്. എങ്ങനെയാണോ? പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ മിമിക്രിക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ?
1: ആ സ്കൂളിലൊക്കെ കിട്ടുന്നുണ്ട്.
0: ആ എന്നിട്ടാണ്?
1: ആ സമയത്ത് നമുക്ക് വേറൊരാളും കൂടെ വേണ്ടേ മിമിക്രിക്ക് കേറാനായിട്ട്. ഗേൾസ് സാറിൽ ഞാൻ മാത്രം സ്കൂളിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അങ്ങനെ കിട്ടും. ജില്ലയിലും ജില്ലയിലൊക്കെ പോകുമ്പോൾ സെക്കൻഡ് തേർഡ് അങ്ങനെ അങ്ങനെ.
0: ആ അത് കിട്ടിയില്ലേ?
1: കിട്ടി.
0: ആ ആ കിട്ടിയ ഒരു ഐറ്റം പോരട്ടെ.
1: ഓക്കെ, സന്ധി ചെയ്യാം. ഇനി പട്ടിക്ക് കല്ലേറ് കൊള്ളും ഒരു സൗണ്ട് ഉണ്ടല്ലോ. ആ അത് ചെയ്യാം. പിന്നെ ആടില്ലേ, ആട്, ആടിന്റെ കഴുത്തില് കയറ് കുരുങ്ങുമ്പോ ഒരു സൗണ്ട് ഉണ്ട്, അതും കൂടി ചെയ്യാം. ഞാനിവിടെ ആക്ച്വലി പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്.
0: അത് ഞാൻ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു, അവിടെ നിന്ന് ഒരു ചിരി ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അത് ആരാന്ന്?
1: അത് എന്റെ ട്യൂഷൻ കുട്ടി, വെക്കേഷൻ ആയതുകൊണ്ട് പഠിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാരും വെക്കേഷന് അമ്മമാരെ വീട്ടിൽ പോയിരിക്കും, അപ്പം ഇദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ഇപ്പം ഇനി UKGയിലോട്ടാണ്, അപ്പോ ഇങ്ങനെ അക്ഷരങ്ങള് ഒന്നും തറവായിട്ടില്ല, അപ്പൊ അതിനു വേണ്ടി വന്നേക്കുക.
0: ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ പരീക്ഷകളൊക്കെ എന്തായി?
1: എന്റേത് ഇനി ലാബ് എക്സാമും കൂടി ഉള്ളൂ, തീരും.
0: അത് കഴിഞ്ഞ് എന്താ പരിപാടി?
1: അത് കഴിഞ്ഞ് വീട് നോക്കാനാണ് ആഗ്രഹം.
0: അപ്പോ ആ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന ഒരു വർഷമാവട്ടെ, അല്ലെങ്കിൽ വരുന്ന വർഷങ്ങൾ ആ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന വർഷങ്ങളാവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു, പിറന്നാൾ ആശംസകൾ. ഇത് ആരാന്നറിയണ്ടേ? ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടി എന്ന് വിളിച്ചതാ. അതെങ്ങനെയാ ഡൗട്ട് വരുന്നത്?
1: അമ്മ നേരത്തെ ആകാശവാണി വിളിച്ചിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ ഞാനും വിളിച്ചിട്ടുണ്ട് ഒരു തവണ, ആകാശവാണി വിളിച്ചിട്ടുണ്ട്, അന്ന് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
0: ഇന്നിപ്പോ ഏത് പാട്ടാ പറയുന്നേ?
1: ഏതെങ്കിലും.
0: ആരാ ഇഷ്ടപ്പെട്ട പാട്ടുകാരി?
1: എനിക്ക് ശ്രേയാ ഘോഷാലിന്റെ ഇഷ്ടം.
0: അപ്പൊ ശ്രേയാ ഘോഷാലിന്റെ ഒരു പാട്ട് വെച്ചാലോ, ഏത് പാട്ട് വെക്കും?
1: ഹിന്ദി ഏതെങ്കിലും.
0: ഓക്കെ, ഹിന്ദിയിൽ ഏത് പാട്ട്?
1: കലങ്ക് എന്ന സിനിമ ഉണ്ട്, അതിനകത്ത് ഖർമോരേ പരദേശിയ ഒരു പാട്ടുണ്ടല്ലോ, ആലിയ ഭട്ടും വരുൺ ധവാനും.
0: ഖർമോരേ പരദേശിയ,
1: അത് തന്നെ.
0: അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾക്ക് പ്രീതം ചക്രവർത്തി ഇണം നൽകി. ശ്രേയാ ഘോഷാലും വൈശാലിയും പാടിയ പാട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: അപ്പൊ പിറന്നാളും വരും വർഷങ്ങളും ഗംഭീരമാവട്ടെ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി ഹലോ സന്ദേശഗാനത്തിലേക്ക്. ഞാൻ ജലജ നാരായണൻ, തിരുവാർപ്പ്. എന്റെ മകൻ ഗൗതമന്റെ വിവാഹമാണ് ഈ വരുന്ന 10-ാം തീയതി. വധു കൃഷ്ണകൃപ കരമന തിരുവനന്തപുരം. ഈ പ്രോഗ്രാമിലൂടെ കൃപയെ വിളിക്കണം. കൃപ സാമാന്യം നല്ലൊരു പാട്ടുകാരിയാണ്. പറ്റുമെങ്കിൽ ഒരു പാട്ട് 4 വരിയെങ്കിലും പാടിക്കണം. ഇപ്പോൾ കാലടി ശങ്കര കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ്. സ്നേഹത്തോടെ, ജലജ നാരായണൻ. വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, കൃഷ്ണകൃപയാണോ? കൃഷ്ണകൃപ, ആദ്യം തന്നെ വിവാഹ മംഗളാശംസകൾ. പേടിച്ച് പേടിച്ച് കേൾക്കുന്നു. വിവാഹ മംഗളാശംസകൾ എന്ന് പറഞ്ഞപ്പോ 10-ാം തീയതിയേ വരുന്നുള്ളൂ. 10-ാം തീയതി വരാൻ പറ്റില്ല, അതുകൊണ്ട് ഫോണിൽ വിളിച്ചറിയിച്ചതാണ്. ആരാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പാട്ട് പാടണം. കൃപ ഒരു ഗംഭീര പാട്ടുകാരിയാണെന്ന് അറിയാലോ. പാട്ടുകാരിയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ പാട്ട് പാടണം. അപ്പൊ കാലടി ശങ്കര കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എവിടെ കയറി? ആണോ? ഞാൻ വിചാരിച്ചു ഈ ആഴ്ച ലീവൊക്കെ എടുത്ത് വീട്ടിലായിരിക്കും. 10-ാം തീയതി അല്ലേ കല്യാണം? അപ്പൊ എന്ന് മുതലാ ലീവ്? ആ, ഒരു ജലജ നാരായണനെ അറിയാമോ? തിരുവാർപ്പുള്ള. ആരാ? ആ ജലജ നാരായണൻ ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. എന്റെ മോള് ഒരു പാട്ടുകാരിയാണ്, മോളെ വിളിച്ച് പാട്ട് പാടിക്കണം, വിവാഹ മംഗളാശംസ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ്. ഗൗതമിന്റെ അമ്മ സന്ദേശം അയച്ചു എന്ന് ആകാശവാണിക്ക്. ഇതിപ്പോ ഉള്ളതാണോ ഇല്ലാത്തതാണോ? കരമനയിന്ന് വഴുതക്കാട് വരെ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. ആ, വഴുതക്കാടാണല്ലോ ആകാശവാണി ഇരിക്കുന്നത്. വെറുതെ ഒന്ന് ഇത് വഴി ഒന്ന് കയറി പോയാ മതിയല്ലോ, ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയാൻ. ഓഫീസിലായതുകൊണ്ട് ഞാൻ പാടണമെന്ന് നിർബന്ധിക്കുന്നില്ല, പക്ഷെ ഇതൊരു പാട്ട് പരിപാടിയാണ്. അപ്പൊ ഇഷ്ടമുള്ള ഒരു പാട്ട് വെക്കാൻ പറഞ്ഞാൽ ഏത് പാട്ട് വെക്കും? ആരുടെ? അതൊന്നും പിടികിട്ടാൻ പാടില്ലല്ലോ, പിടികിട്ട പുള്ളിയല്ലേ. ഇതിപ്പോ ഓഫീസിലാണെങ്കിലും രണ്ടുപേരി പാടുവോ? അപ്പൊ പിന്നെ പാട്ട് കേൾപ്പിക്കാൻ ഏത് പാട്ട് കേൾപ്പിക്കും? അങ്ങനെ പറഞ്ഞുകൂടാ, പാട്ട് പാടിത്തന്നില്ല, അപ്പൊ പാട്ട് പറയുമെങ്കിലും വേണം. അല്ലെങ്കിൽ ഈ പാട്ടുകാരെല്ലാം എങ്ങനെ ഒരു പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര പാട്ട് മനസ്സിലുണ്ടെങ്കിലും ഒരെണ്ണം പോലും ആ സമയത്ത് ഓർമ്മ വരൂല. ഗൗതമൻ ഇപ്പൊ പാടിക്കൊടുത്തോണ്ടിരിക്കുന്ന പാട്ടേതാ? അത് ഞാൻ വിശ്വസിച്ചില്ല. എന്നാലും പോട്ടെ, വേറൊരു പാട്ട് പറഞ്ഞോ. ആണോ? അത് ശരി. അപ്പൊ അത് കൗണ്ടർ ഇങ്ങോട്ട് ഒരെണ്ണം ഇടുമ്പോ അങ്ങോട്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കണ്ടേ? കൃപ കൃപ പോയാ. ആ, ഏത് പാട്ടാണ് ഈ അടുത്ത കാലത്തായിട്ടായി മോളിൽ നടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പാടിത്തന്ന ഒരു പാട്ട്? ദേവകന്യക സൂര്യതമ്പുരു നീട്ടുന്നു, സൂര്യഗോകുലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു അല്ലേ? മഞ്ഞളാടുന്ന പൊൺവയിൽ മഞ്ഞുകോടിയൊടുക്കുന്നു, ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി, യേശുദാസ് പാടിയ പാട്ട്. അപ്പൊ ഒന്നുകൂടി ആശംസകൾ.
1: താങ്ക് യു.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
4: പ്രിയപ്പെട്ട ആകാശവാണി, എന്റെ പേര് പിങ്കി. ഞാൻ താമസിക്കുന്നത് ശ്രീകാര്യം. ഞാൻ ഈ സന്ദേശം അയക്കുന്നത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്കാണ്. ആകാശവാണി ഈ മെസ്സേജ് ഒരു ഗിഫ്റ്റായി എന്റെ അച്ഛനെ വിളിച്ചറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അച്ഛന് ഇഷ്ടമുള്ള പാട്ടും വെച്ചു കൊടുക്കണം. അച്ഛന്റെ പേര് മോഹനചന്ദ്രൻ നായർ. നമുക്ക് പിങ്കിയുടെ അച്ഛനെ വിളിച്ചു നോക്കാം. ഹലോ, ആ മോഹനേന്ദ്രൻ നായർ അല്ലേ? തിരക്കിലാണോ? തിരക്കിലല്ല എങ്കിൽ ഒരു വിവാഹ വാർഷികാശംസകൾ. ഞാൻ ഇച്ചിരി നേരത്തെ പറഞ്ഞേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ എടുക്കൂല.
5: മെയ് 10
4: അല്ലേ? മെയ് 10 എന്താണ് ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? പിങ്കിയും അമ്മയും അച്ഛനും അല്ലാതെ വേറെ എന്തൊക്കെയാണ്? എല്ലാവരും കൂടി ഒരു ആഘോഷം ഉണ്ടാവോ മെയ് 10?
5: ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല.
4: ആ, എന്നാ പിങ്കി പ്ലാൻ ചെയ്തിട്ടുണ്ടോ
5: കേട്ടോ?
4: ആ, പിങ്കി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. അങ്ങനെ ആകാശവാണിന്ന് വിളിച്ചതാ ഇത്. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഏത് പാട്ടാ ഞങ്ങള് വെക്കേണ്ടേ? എന്നാലും ഒരു പാട്ട്. വിവാഹ വാർഷികമൊക്കെ അല്ലേ? അയ്യോ, അത് എന്താണ്, പിരിഞ്ഞു പോകുമ്പോ ഉള്ള പാട്ടല്ലേ? എന്നാലും സാധാരണ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞ് ആദ്യം കാണാൻ പോയ സിനിമ ഏതാന്ന് ചോദിക്കാറുണ്ട്. ആ, അമ്മയെ കാണാൻ എന്ന് പറയുന്ന സിനിമയിൽ ഏത് പാട്ട് വെക്കണം?
5: അതൊന്നും ഇപ്പൊ ഓർമ്മയില്ല സാർ, 83-ലെ കാര്യമല്ലേ. ആണെന്ന് ഇഷ്ടപ്പെട്ട ഒരു കുഴപ്പമില്ല.
4: ഏത് തിയേറ്ററിലായിരുന്നു പോയത്? ജനതാ തിയേറ്ററിലാണോ?
5: ജനതാ
4: തിയേറ്റർ ഇപ്പൊ ഇല്ലല്ലോ.
5: ഇല്ല, അന്ന് ഞാൻ 83-ലെ കാര്യമാണ് പറഞ്ഞത്. ഇതിലൊന്നും എനിക്ക്, ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ CRPFലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പടം കാണാനും ബാക്കിയുള്ള കാര്യത്തൊന്നും വലിയ താല്പര്യമില്ല.
4: അങ്ങനെ അപ്പോ അമ്മയെ കാണാൻ എന്ന സിനിമയിലെ മധുര 17 എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ആ പാട്ട് വെക്കാം.
5: ഓക്കെ.
4: പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
5: ആ

0: ഹലോ ആകാശവാണി, ഞാൻ ഷാജിദ എ ആർ, പത്തനംതിട്ട ജില്ലയിലെ തട്ടയിൽ താമസിക്കുന്നു. ആകാശവാണി എൻ്റെ ജീവശ്വാസമാണ്, അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഞാൻ നിന്നെ സമീപിക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹവുമായിട്ടാണ്. എൻ്റെ അനിയത്തി ആശാലത എന്ന ആശ ടീച്ചറെ ഹലോ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്താമോ? തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കുടുംബസമേതം സ്ഥിരതാമസമാക്കിയ അവർ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നിന്നും സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ഇപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ്. കുടുംബജീവിതത്തോടൊപ്പം ഔദ്യോഗിക ജീവിതവും കലാജീവിതവും ഒരുപോലെ ആസ്വദിക്കുന്ന അവർ MBS യൂത്ത് ക്വയറിൽ അംഗമാണ്. ഒരു നല്ല ഗായിക കൂടിയായ അവളെ രണ്ടുവരി പാടിക്കണം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ആശാലത ടീച്ചറാണോ? അതൊക്കെ പറയാം. ഞാൻ ഈ സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയ ആള് ഹിന്ദി ടീച്ചറായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാട്ടൊക്കെ മറന്നുപോയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ഇപ്പൊ ഈ പാട്ടൊക്കെ കൈവശം ഉണ്ടോ അതോ മറന്നുപോയോ? അങ്ങനെ പറഞ്ഞു. എന്നാലും യൂത്ത് കെയറിലൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ, അതോ ഇപ്പോഴും ഉണ്ടോ? യൂത്ത് കെയറിൽ ഉണ്ടായിരുന്ന ആളൊന്നുമല്ല, പക്ഷെ പാട്ടൊക്കെ കേൾക്കുന്ന ആളാ. അപ്പോ പാട്ട് ഇപ്പൊ പോയിട്ടില്ല എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഒരു രണ്ടു വരി കേട്ടാലോ? അതൊക്കെ
1: പറഞ്ഞുതരാം.
0: ഇങ്ങനെ ഗസ് അടിച്ചോണ്ടിരിക്കാതെ ഒരു പാട്ടങ്ങ് പാടിക്കഴിഞ്ഞാ എപ്പോ ഞാൻ പറയൂലേ ഇതാരാന്ന്. ഉള്ളതാവട്ടെ, കുട്ടികളടുത്തേക്ക് കിടന്ന് വിളിച്ച് വിളിച്ച് സ്വന്തം പിച്ചൊക്കെ മാറിയല്ലേ. അതെ, എനിക്കറിയാം. അപ്പൊ ഹിന്ദി ടീച്ചറായതുകൊണ്ട് ഹിന്ദി പാട്ടാണോ പാടാൻ
1: പോകുന്നത്?
0: അതോ ഇനി വിമൻസ് കോളേജിൽ പഠിച്ച ഏതെങ്കിലും കീർത്തനമാണോ പാടാൻ പോകുന്നത്? ഞാൻ പറഞ്ഞുതരും, സത്യമായിട്ടും പറഞ്ഞുതരും.
1: മോഹം കൊണ്ട് ഞാൻ പാടാം.
0: അടിപൊളി.

0: ജോഗില് കുറച്ചുകൂടി നേരെ ജോഗി എന്ന് വിചാരിച്ചെന്ന്. അല്ല, അതിന്റെ കേൾക്കാൻ കുറച്ചുകൂടി ആസ്വാദ്യമായ ഭാഗം ചരണമല്ലേ, തുടർന്ന് അതും കൂടി പാടുമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാനുള്ള മോഹവും കൊണ്ടുവന്ന എന്റെ അടുത്ത് മോഹം കൊണ്ട് ഞാൻ എന്നുള്ള പാട്ട് എന്നെ പാടിത്തന്നതിൽ വലിയ സന്തോഷം. ഒരു ഷാജിദയെ അറിയാവോ? ഷാജിദ AR. ആ ചേച്ചി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു. എന്റെ അനിയത്തി ഇപ്പോ പാട്ടൊന്നും പാടാതെ ഇങ്ങനെ കറങ്ങി നടക്കാണ്, അയാളെ പിടിച്ചു നിർത്തി പാടിക്കണമെന്ന്.
1: ആ ചേച്ചി ഇങ്ങനെ ഭയങ്കര ആരാധികയാണ്. AR-ന്റെ പിന്നെ AR ഞാനും ഡിഗ്രിയുടെ ആർട്ടിസ്റ്റ് ആയിരുന്നു.
0: പിന്നെ
1: പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോയില്ല, വിഹൈക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പോവാൻ പറ്റിയില്ല. ആ സമയത്ത് ജോലിയൊക്കെ ആയി, പിന്നെ അങ്ങ്
0: അത് തുടരാൻ പറ്റിയില്ല,
1: പോവാൻ പറ്റിയില്ല.
0: അപ്പൊ എന്തായാലും പാട്ട് കൈവിട്ട് പോയിട്ടില്ല, കൈമോശം വന്നിട്ടില്ല, അപ്പൊ അത് വിടാതെ കൊണ്ടുപോകണം.
1: അതെ,
0: പാട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമല്ലോ. അപ്പൊ കിട്ടുന്ന ആൾക്കാരിങ്ങനെ പാടാതിരുന്ന മോശമല്ലേ. ആഹാ ചേച്ചി, നമുക്ക് പാടിക്കാം. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, അപ്പൊ ഏത് പാട്ടാ ഇന്ന് വെക്കേണ്ടേ?
1: മാതളപ്പൂ പോലെ. മനസ്സെന്നോ കണ്ടു ആരും കാണാതെ പൂച്ചൂടി ഞാനിന്നു പാടി സാരികേ സാരികേ. മുൻപ് അറിഞ്ഞപ്പം പെട്ടെന്ന് ഇതായി കേട്ടോ, ഞാൻ വിചാരിച്ചത് ഫ്രണ്ടായിരിക്കും.
0: ഇത് ഫ്രണ്ടാണ്, ആകാശവാണി ആരുടെയാണ് സുഹൃത്തല്ലാത്തത്?
1: AR-ന്റെ ഫ്രണ്ടാണ്.
0: ഈ തിടുക്കത്തിനിടയിലും ഈ സാധക കുറവിനിടയിലും ഞങ്ങൾക്ക് പാടിത്തരാൻ അങ്ങനെ ഒരു എഫേർട്ട് എടുത്തതിൽ സന്തോഷം. അപ്പൊ നമ്മള് ഈ പാട്ട് വെക്കാം. സ്വപ്നം എന്ന സിനിമയിലെ പാട്ടാണിത്. ONV-യുടെ വരികൾക്ക് സലിൽ ചൗധരി ഈണം നൽകി ജാനകി പാടിയ പാട്ട്.
1: ചേച്ചിക്ക് വേണ്ടി ആയിക്കോട്ടെ, എന്റെ സായി ചേച്ചിക്ക് വേണ്ടി
0: ആയിക്കോട്ടെ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായറാഴ്ച.

0: ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഇന്ന് വൈകുന്നേരമുള്ള വയലും വീടും പരിപാടി, ഇതിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ അബ്ദുൽ ഹക്കീം വിഎമ്മുമായി അഭിമുഖം കേൾക്കാം ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3:00 കഴിഞ്ഞ് 45 മിനിറ്റ്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 8, ലോക തലസീമിയ ദിനം. എന്താണ് തലസീമിയ എന്ന രോഗാവസ്ഥ? ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അജിത് കുമാർ VT. ഒപ്പം ചേരുന്നു നിത്യ സനി.
2: സ്വാഗതം ഡോക്ടർ.
3: നമസ്കാരം.
2: ആദ്യമായി തന്നെ ചോദിക്കാനുള്ളത് ഡോക്ടർ, ഈ തലാസീമിയ എന്ന രോഗാവസ്ഥ എന്താണ്?
3: ഇന്ന് മെയ് 8 തലസീമിയ ഡേ ആചരിച്ചു വരുന്നത്. തലസീമിയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു ജനിതക രോഗമാണ്. രക്തത്തിൽ ഉണ്ടാകുന്ന ഒരു പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ. അതിൽ ഹീമോഗ്ലോബിൻ തന്നെ ഹീമും ഗ്ലോബിനും കൂടി ചേർന്നതാണ്. അതിൽ ഗ്ലോബിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്, ഒരു ജനിതക രോഗമാണ് തലസീമിയ. അപ്പൊ തലസീമിയയില് ബേസിക്കലി അപ്പൊ രക്തക്കുറവാണ് അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇന്ത്യയിലും പല എസ്പെഷ്യലി കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഈ തലസീമിയക്ക് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കുന്ന സെന്റേഴ്സാണ്. തലസീമിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് നമുക്കതിനെ തരംതിരിക്കാം. തലസീമിയ 2 തരമുണ്ട്, ആൽഫ തലസീമിയ ആൻഡ് ബീറ്റ തലസീമിയ. പക്ഷെ നമ്മൾക്ക് കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയ. എന്നാൽ ഗ്ലോബിൻ ചെയിൻ 2 ഗ്ലോബിൻ ചെയിനാണ്, ആൽഫ ഗ്ലോബിനും ബീറ്റ ഗ്ലോബിനും. അപ്പോൾ ഏതെങ്കിലും ആൽഫ ഗ്ലോബിൻ്റെ അഭാവം കൊണ്ട് ആൽഫ തലസീമിയ ഉണ്ടാവുന്നു, ബീറ്റ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ട് ബീറ്റ തലസീമിയ. നമ്മളിവിടെ കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയാണ്. അത് തന്നെ 3 തരമായിട്ട് തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് തരംതിരിക്കാം. ഏറ്റവും തീവ്രത കുറഞ്ഞ തലസീമിയ മൈനർ അല്ലെ ട്രെയ്റ്റ്, ഏറ്റവും കൂടുതൽ തീവ്രത ഉള്ളത് തലസീമിയ മേജർ എന്ന് പറയും. ഇതിൻ്റെ ഇടയിലുള്ള ഇത് അവസ്ഥയാണ് തലസീമിയ ഇന്റർമീഡിയറ്റ് എന്ന് പറയും. തലസീമിയ മേജർ കൂടുതൽ പുറത്തേക്ക് കാണപ്പെടുന്നതും അവരുടെ ലക്ഷണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നതും ജനിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് രക്തക്കുറവൊക്കെ ആയിട്ട് കാണപ്പെടുക. രക്തക്കുറവ്, ക്ഷീണം, തളർച്ച, വെയിറ്റ് കൂടാത്ത അവസ്ഥ, ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരാം. അപ്പം അങ്ങനെ തലസീമിയ മേജർ, അത് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം തന്നെ. അവർ രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. തലസീമിയ മൈനർ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ചെറിയ തോതിലുള്ള രക്തക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ. ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി എനീമിയ പോലെ അത് കാണപ്പെടും. അപ്പോൾ യൂഷ്വലി തലസീമിയ ട്രെയ്റ്റോ തലസീമിയ മൈനർ അവർക്ക് ഒരു സിംപ്റ്റംസ് ഉണ്ടാവില്ല, അവർക്ക് ഒരു ലക്ഷണങ്ങളും ആകെ കുറച്ച് ചെറിയൊരു രക്തക്കുറവ് മാത്രമേ ഉണ്ടാവും. പക്ഷേ തലസീമിയ മേജർ അങ്ങനെയല്ല, അവർ തീവ്രത കൂടിയൊരു അസുഖമാണ് അത്. അവരെന്തായാലും 6 മാസം 7 മാസത്തിനുള്ളിൽ 1 വയസ്സിനുള്ളിൽ എന്തായാലും അവർ ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഈ രക്തക്കുറവും ശ്വാസം മുട്ടും വളർച്ചയും വളർച്ച മുരടിപ്പും അതെല്ലാം കാണപ്പെടും. അപ്പം അത് ജീവന് ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് കറക്റ്റായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഹീമോഗ്ലോബിനിൽ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് തലസീമിയ. രക്തക്കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
2: ഡോക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലോ, ഈ രോഗം നമുക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ പറ്റുക?
3: ആദ്യം ഇതിന്റെ ലക്ഷണങ്ങളും 6 മാസം കഴിഞ്ഞാൽ കുട്ടികൾ

0: അവർക്ക് ഇങ്ങനത്തെ രക്തക്കുറവ് കാണുകയാണെങ്കിൽ, അവർക്ക് വളർച്ച മുരടിപ്പ് കാണുകയാണെങ്കിൽ, അവർക്ക് ഓരോ അവയവങ്ങളെ ബാധിച്ച് ഇപ്പോൾ ശ്വാസം മുട്ടോ അങ്ങനെ എന്തൊക്കെയുണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ, വളരെ തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അത് തലസീമ മേജർ ആവാം. ഇപ്പോൾ തലസീമ ട്രെയ്റ്റ് എന്ന സാധാരണ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് അസുഖത്തിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് രക്തക്കുറവ് കാണാം, അല്ലെങ്കിൽ ഗർഭിണികൾ അവർ സാധാരണ ഒരു ഗർഭ ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണപ്പെടുന്നതാണ്. അവർക്ക് ലക്ഷണങ്ങളും ഉണ്ടാവില്ല. 2 വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് രക്തക്കുറവ് കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്റർമീഡിയറ്റ് എന്ന്. മേജർ ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടും 1 വയസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് രക്തക്കുറവും എല്ലാ അസുഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കാണപ്പെടും. പൊതുവെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അത് സമഗ്രമായിട്ടുള്ള ബ്ലഡ് കൗണ്ട് അത് ഏത് ലാബിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റാണ്. നമുക്ക് ഹീമോഗ്ലോബിനും അതിൻ്റെ വേറെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തലസീമയുടെ ഒരു ലക്ഷണങ്ങളെന്ന് അതിൽ സൂചന നൽകിക്കും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്ന ടെസ്റ്റ് ഉണ്ട്, പിന്നെ ജനിതകമായിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ 2 ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രോഗനിർണയം നമുക്ക് പറ്റും. അത് ഇപ്പോൾ പല മെഡിക്കൽ കോളേജിലും ഈ ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ്. രോഗികൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ തന്നെ അതിന്റെ കറക്റ്റായിട്ടുള്ള ചികിത്സയും നൽകാവുന്നതാണ്.
1: ഈ തലാസീമിയ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ആണ് പോവാൻ സാധ്യതയുള്ളത്?
0: ഇപ്പോൾ തലസീമിയ രോഗം ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തക്കുറവ് തന്നെയാണ്. വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് തലസീമിയ മേജർ എന്നാണ്. രക്തക്കുറവ് നന്നായിട്ടുണ്ടാവും, അവർക്ക് രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് രക്തം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മരണത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഒരു 6 മാസം അവരെ 7 മാസം നമ്മൾ സാധാരണ കുട്ടികളെ ചോറൂണ സമയത്താണ് യൂഷ്വലി പുറത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വരുന്നത്. ആ സമയത്താണ് കൂടുതൽ ഈ ഇവരെ തലസീമിയ മേജർ എന്ന അസുഖത്തിന് നമ്മൾക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവർ വളർച്ചയാണോ അല്ലെങ്കിൽ വെളുത്ത നിറമാണോ എന്ന്. ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് മനസ്സിലായി കുട്ടി വെയിറ്റ് കൂടുന്നില്ലല്ലോ അല്ലെങ്കിൽ രക്തക്കുറവാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് രോഗനിർണയം കണ്ടിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. പക്ഷേ ചികിത്സിച്ചില്ലെങ്കിൽ അവർക്ക് ഹാർട്ടിനെ ബാധിക്കാം, പല അവയവങ്ങളെ ബാധിക്കാം. പിന്നെ അതുകൂടാതെ തലസീമിയ മേജർ ആയിട്ടുള്ള രോഗികൾക്ക് നിർബന്ധമായിട്ട് രക്തം സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് പുറമേ നിന്ന് രക്തം സ്വീകരിക്കേണ്ടി വരും. ബിക്കോസ് അവരെ മജ്ജ നല്ല ബോൺ മാരോ രക്തം ഉണ്ടാക്കുന്നില്ല, ഹീമോഗ്ലോബിൻ ഇല്ല, ശരിക്കുള്ള നല്ല ഹീമോഗ്ലോബിൻ ഇല്ലാത്ത കാരണം സിവിയറായിട്ടുള്ള വളർച്ച വരുന്നുണ്ട്. അപ്പം അതിന് രക്തക്കുറവ് ഉള്ള കാരണം അവർ രക്തം സ്വീകരിച്ചേ പറ്റൂ അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പോൾ അത് രക്തം 2-3 ആഴ്ച കൂടുമ്പോൾ രക്തം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓരോ അവയവങ്ങളിലും രക്തം സ്വീകരിക്കുമ്പോൾ നമ്മൾ അയണിൻ്റെ അംശം കൂടി വരും. അയൺ കൂടിക്കഴിഞ്ഞാൽ കരളിനെയും ഹാർട്ടിനെയൊക്കെ ബാധിക്കാം, പല അവയവങ്ങളെയും, എൻഡോക്രൈൻ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചികിത്സ കൊണ്ടും ഈ അസുഖത്തിൻ്റെ കാരണം കൊണ്ടും നമുക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് അസുഖത്തിൻ്റെ തീവ്രത കൊണ്ട് പ്രോബ്ലംസ് വരാം, പിന്നെ ചികിത്സ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ അയൺ അംശം കൂടുമ്പോഴുള്ള ഒരു ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഹാർട്ടിനെയും കരളിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അയൺ നീക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഒരു ആദ്യത്തെ ഒരു 10 ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങേണ്ടതാണ്. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ ഈ അയണിൻ്റെ അംശം കൂടും. ഇതൊരു ബ്ലഡിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, പല അവയവങ്ങളെയും ബാധിക്കാം, മൾട്ടി ഓർഗൻ ഡിസീസാണ് വേണമെങ്കിൽ പല അങ്ങനെ വേണമെങ്കിൽ പറയാം, മൾട്ടി സിസ്റ്റം ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. പല അവയവങ്ങളെയും ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, കരളിനെ ബാധിക്കാം, പല എൻഡോക്രൈൻ ഓർഗൻസിനെ ബാധിക്കാം, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രനൽസ്, അങ്ങനെ പല പല പാൻക്രിയാസ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് സ്വീകരിക്കുന്നതോടെ ബ്ലഡ് ഇൻഫെക്ഷൻസും അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാം 3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ they are prone for infections. അപ്പോൾ ബ്ലഡിൽ കൂടെ ഇൻഫെക്ഷൻസ് വരാം.
1: സർ, ഇതൊരു സങ്കീർണമായൊരു രോഗം അവസ്ഥ തന്നെയാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും?
0: അത് നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. ചില രാജ്യങ്ങളിൽ പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്. അവര് പോപ്പുലേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തലസീമിയ ട്രെയ്റ്റ്, ഇപ്പം 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 25% സാധ്യതയുണ്ട് അവർ തലസീമിയ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ജനിക്കാൻ. അപ്പോൾ ഒരു സമൂഹത്തിൽ നമുക്ക് ട്രെയ്റ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഉള്ള മാർഗങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. അത് വളരെ ചെറിയ ടെസ്റ്റാണ്, വലിയൊരു വില പിടിച്ച ടെസ്റ്റുകളൊന്നുമല്ല. പക്ഷേ പോപ്പുലേഷൻ സ്ക്രീനിങ് നമ്മൾക്ക് ഇവിടെ ഇല്ല, നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. പല ചില മെഡിറ്ററേനിയൻ കൺട്രീസിലും പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്, മൊത്തം പോപ്പുലേഷനെ സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു കുടുംബത്തിൽ ഒരു രോഗിക്ക് തലസീമിയ ട്രെയ്റ്റോ അല്ലെ തലസീമിയ മേജറോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ, അവർ ആ ജീൻ വാഹകരാണോ, ഈ തലസീമിയ ജീൻ വാഹകരാണോ. അപ്പോൾ ഈ ജീൻ വാഹകരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം

0: ഗർഭസ്ഥാവസ്ഥയിൽ രണ്ടാൾക്കാർ ട്രെയ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടിക്ക് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ കോറിയോണസ് വില്ല സാമ്പിളിംഗ് കുറയും. പ്ലാസൻ്റയിൽ സാമ്പിൾ എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗർഭസ്ഥ ശിശു തലസീമിയ ബാധിതരായുള്ളൊരു കുട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ പാരൻസ് രണ്ടാളും ട്രെയ്റ്റ് ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവാൻ കുട്ടി ഗർഭിണി ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് സ്കൂളിലും സോഷ്യൽ മീഡിയയിലും പിന്നെ ടി വിയിലൊക്കെ ഇത് ബോധവൽക്കരണം കൊടുക്കുക. ഇപ്പോൾ പ്രിവെൻഷൻ തലസീമിയ ബാധിതയായ ഒരു കുട്ടി ജനിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ രണ്ട് ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. രണ്ട് ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ കുട്ടിയെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഡോക്ടർ, ഇപ്പോൾ തലാസീമിയ രോഗികളെ കൂടുതൽ എങ്ങനെ സൃഷ്ടിക്കാതിരിക്കാം എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ തലാസീമിയ രോഗം ബാധിച്ചവർ, ഓൾറെഡി രോഗികളായിട്ടുള്ളവർ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: തലസീമിയ ട്രെയ്റ്റ് ആണെങ്കിൽ ഏറ്റവും തീവ്രത വളരെ കുറവുള്ള കാര്യമായിട്ട് പ്രത്യേകിച്ച് അവർക്ക് സാധാരണ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവർക്ക് ചെയ്യേണ്ടതന്നെ അവർ വേറെ തലസീമിയ ട്രെയ്റ്റിനെ കല്യാണം കഴിക്കാതിരിക്കാനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസീമിയ മേജർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ സമയത്തുള്ളത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരെ രോഗം പൂർണ്ണമായും മാറ്റാൻ പറ്റാവുന്നതാണ്. ഇങ്ങനെ ആദ്യത്തെ 1-2 വയസ്സിനുള്ളിൽ അവർക്ക് പൂർണ്ണമായിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ട് മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾക്കും നമുക്കിവിടെ മലബാർ മേഖലയിലുള്ള ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ പല ഗവൺമെൻറ് തലത്തിലുണ്ട്, പ്രൈവറ്റ് തലത്തിലുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ നമുക്ക് മാച്ചിങ് ഡോണർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തന്നെ ബ്ലഡ് സ്വീകരിക്കുക, ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക. പിന്നെ ഈ ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ വരുന്ന അയണിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ 6-7 മാസം തൊട്ട് തുടങ്ങണം. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും. ഈ അയണിൻ്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ അവരെ സാമൂഹികമായിട്ടും അവരുടെ സോഷ്യൽ അവരുടെ ഇമോഷണൽ നീഡ്സും അവരുടെ സോഷ്യൽ നീഡ്സൊക്കെയാണ്. കാരണം ഇവരെല്ലാം 2-3 ആഴ്ച കൂടുമ്പോൾ ബ്ലഡ് കയറ്റാൻ ഹോസ്പിറ്റലിൽ വരണം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും ഇതെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടി വരും. സോഷ്യൽ എക്കണോമിക് അവരെ ഒരു തലസീമിയ കുട്ടി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ ആ വീടിനെ മൊത്തം ബാധിക്കും. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. അപ്പോൾ സമൂഹം അവരെ ഐക്യപ്പെടുത്തുക. ഞാനിപ്പോൾ കോഴിക്കോട്ടിലായിരുന്നു. അപ്പോൾ അവിടെ തലസീമിയ രോഗികൾ കുറച്ച് കൂടുതലുണ്ട്. അവിടെ ഇപ്പോൾ നന്നായിട്ട് ചികിത്സ കൊടുത്ത കാരണം പല കുട്ടികളും എൻജിനീയേഴ്സ് ഉണ്ട്, അവിടെ തന്നെ ഡോക്ടറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലാണ് ഇപ്പോഴത്തെ നമുക്ക് ചികിത്സാക്രമം. അവർ ഡോക്ടേഴ്സ് ആവാം. പിന്നെ അവർ കല്യാണം കഴിക്കുമ്പോൾ അവർ വേറെ തലസീമിയ ട്രീറ്റ്മെൻറ് കല്യാണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ അവർ രക്തമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല.
1: അപ്പോൾ ഈ അവസരത്തിൽ ഡോക്ടർക്ക് സമൂഹത്തോട് എന്ത് സന്ദേശമാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട്?
0: സമൂഹം അവർക്ക് മുൻഗണന നൽകുക. സമൂഹത്തിന് ഇവരെ ചേർത്ത് പിടിക്കാനുള്ള സമൂഹത്തിന് ഒരു മനസാക്ഷി വേണം. എന്നാൽ അവർക്ക് ഒറ്റപ്പെടുത്തല്ല, പക്ഷെ ചേർത്ത് പിടിച്ചിട്ട് ഇവരെ മുന്നോട്ട് പോകണം. എന്നാൽ ഇവർക്കും ഒരു ലൈഫുണ്ട്. ഇപ്പം ഇത് അവരുടെ മാനസികാവസ്ഥ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോഷ്യൽ എക്കണോമിക് കാര്യങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ സമൂഹം തലസീമിയ രോഗികളെ ഏറ്റെടുക്കുന്നതാണ്. പിന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. കഴിഞ്ഞതും തലസീമിയ കുട്ടി ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ആ ഫാമിലിയിലത്തെ എല്ലാവരെയും എക്സ്റ്റെൻഡ് ഫാമിലി ആണെങ്കിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. എന്നാൽ അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ ഇല്ലയോ, അവർ ജീൻ വാഹകരാണോ ഇല്ലയോ എന്ന് നിർബന്ധമായിട്ടും അവർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മജ്ജ മാറ്റിയൊക്കെയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർക്ക് അത് അപ്രാപ്യമാണ് കുറച്ചൊരു അങ്ങനെ ഒരു 10-15 ലക്ഷം വേണ്ടി വരും. അപ്പം അതിന് ഗവൺമെൻറ് കുറച്ചുകൂടെ കൂടുതൽ മുന്നോട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
1: വളരെ നന്ദി ഡോക്ടർ. ഈ തലാസീമിയ എന്ന രോഗത്തെ കുറിച്ച് നമ്മളിപ്പോൾ സമൂഹം അറിയേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സാറ് വിശദീകരിച്ചു. വളരെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്.

0: ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി അനന്തപുരി FM 101.9.

വർണ്ണവൈവിധ്യമാർന്ന ആകാശത്തിലെ മാരവില്ല് പോലെ അനന്തപുരി FM ശ്രോതാക്കൾക്കായി ഒരുക്കുന്നു ഗാനവൈവിധ്യങ്ങൾ നിറഞ്ഞ മഴവില്ല്. ഇന്നത്തെ മഴവില്ലിൽ ആദ്യം AR റഹ്മാൻ സംഗീതം പകർന്ന ഉദിത് നാരായണനും മഹാലക്ഷ്മിയും പാടിയ പാട്ടാണ് ചിത്രം ദിൽ സേ.

ഇനിയൊരു മലയാള ആൽബം ഗാനമാണ് വസന്തഗീതങ്ങൾ എന്ന ആൽബത്തിൽ നിന്ന്. യേശുദാസ് പാടിയതാണ് ഈ പാട്ട്. പിച്ചു തിരുമലയും രവീന്ദ്രനും ഒരുക്കിയ ഗാനം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: മഴവില്ലിലിനിയൊരു തമിഴ് പാട്ടാണ് എസ് വി ബാലസുബ്രഹ്മണ്യവും സുജാതയും പാടിയത്. ചിത്രം ജെന്റിൽമാൻ.

ശ്രീകുമാരൻ തമ്പിയുടെ തോലികയ്ക്ക് രവീന്ദ്ര സംഗീതം, യശുദാസ് ആലപിച്ച ഗാനമാണ് മഴവില്ലിൽ ഇനി പൊന്നോണ തരംഗിണി എന്ന ആൽബത്തിൽ നിന്നും.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: മണിക്കോലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: റിട്ടേൺ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മഴവില്ലിൽ ഇനി രവീന്ദ്രൻ ഈണമിട്ട് മറ്റൊരു പാട്ടാണ്. വസന്തഗീതങ്ങൾ എന്ന ആൽബത്തിൽ നിന്ന് യേശുദാസ് ആലപിച്ചത്. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല.

വിവിധ ഭാഷാഗാനങ്ങൾ ഉൾപ്പെട്ട മഴവില്ലിൽ ഒരു ഹിന്ദി പാട്ടുകൂടി നമുക്ക് കേൾക്കാം. അൽക്കായാഗ്നിക് പാടിയതാണ് ഈ ഗാനം. ചിത്രം സാജൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ

രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി ടി വി കെ. റെയിൽവേ സുരക്ഷയും ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് ഉത്തരേന്ത്യൻ റെയിൽപാതകളിൽ തദ്ദേശീയമായി വികസിപ്പിച്ച കവച് എന്ന ഓട്ടോമാറ്റിക് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കാൻ ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നു. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് കാർഗോ മേഖലയിൽ സുശക്തമായ വളർച്ച കൈവരിച്ചു. 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി KSWMP ഭാഗമായി കൊണ്ടോട്ടി നഗരസഭയ്ക്കായി വാങ്ങിയ 2 വാഹനങ്ങൾ നഗരസഭാധ്യക്ഷൻ UK മമ്മദിഷ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 1,11,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 6 മണിക്ക്.

0: നമസ്തേ അനന്തപുരിയുടെ സായാഹ്ന അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നാദ്യം ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ സവിശേഷതകളുമായി.
1: മാനവികതയുടെയും സേവനത്തിന്റെയും പ്രതീകമായ റെഡ്ക്രോസ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഹെൻറി ഡുനാന്റിന്റെ ജന്മദിനമാണ് മെയ്8. ദുരന്ത സമയത്തും യുദ്ധമുഖങ്ങളിലും നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കുന്നതിനായാണ് ഈ ദിനം ആചരിക്കുന്നത്. നിഷ്പക്ഷത, മാനവികത എന്നീ തത്വങ്ങളിൽ അധിഷ്ഠിതമായി ലോകമെമ്പാടും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഈ സംഘടന ഏകോപിപ്പിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വൈദ്യസഹായവും ഭക്ഷണവും എത്തിക്കുന്നതിൽ റെഡ്ക്രോസ് വലിയ പങ്കുവഹിക്കുന്നു. മനുഷ്യരാശിയെ ദശാബ്ദങ്ങളോളം ഭീതിയിലാഴ്ത്തിയ ബസൂരി എന്ന മാരകരോഗം ലോകത്തുനിന്ന് പൂർണമായും തുടച്ചു നീക്കിയതായി 1980 മെയ് 8 പ്രഖ്യാപിക്കപ്പെട്ടത്. ലോകാരോഗ്യ സംഘടന നടത്തിയ കഠിനമായ പരിശ്രമങ്ങളുടെയും പ്രതിരോധ കുത്തിവയ്പ്പുകളുടെയും ഫലമായിരുന്നു ഈ വിജയം. ചരിത്രത്തിലാദ്യമായാണ് ഒരു പകർച്ചവ്യാധിയെ ലോകം ശാസ്ത്രീയമായി ഇല്ലാതാക്കുന്നത്. പൊതുജനാരോഗ്യരംഗത്തെ ഏറ്റവും വലിയ നാഴികക്കല്ലായി ഈ നേട്ടം എന്നും വാഴ്ത്തപ്പെടുന്നു. ശാസ്ത്രത്തിന്റെ കരുത്ത് മനുഷ്യന്റെ അതിജീവനത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സംഭവം തെളിയിച്ചു. ലോകപ്രശസ്ത പാനീയമായ കൊക്കക്കോള ആദ്യമായി വിൽക്കപ്പെട്ടത് 1886 മെയ് 8 അമേരിക്കയിലെ അറ്റ്ലാന്റയിലാണ്. ഡോക്ടർ ജോൺ പെമ്പർട്ടൺ എന്ന ഫാർമസിസ്റ്റാണ് ഈ പാനീയത്തിന്റെ കൂട്ട് വികസിപ്പിച്ചെടുത്തത്. തുടക്കത്തിൽ ഒരു ഔഷധ പാനീയമായാണ് ഇത് വിപണിയിലെത്തിയതെങ്കിലും പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നായി ഇത് മാറി. അമേരിക്കയുടെ 33-ാമത് പ്രസിഡന്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ 1800

0: 1884 May 8 ജനിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജപ്പാനിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാൻ തീരുമാനിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിലും യുദ്ധാനന്തര ലോകത്തിന്റെ പുനർനിർമ്മാണത്തിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ശീതയുദ്ധകാലത്തെ അമേരിക്കയുടെ വിദേശ നയങ്ങൾ രൂപപ്പെടുത്തിയത് ട്രൂമാനായിരുന്നു. 1972 December 26 അദ്ദേഹം അന്തരിച്ചത്. പ്രശസ്ത ആത്മീയ ഗുരുവും ചിന്മയ മിഷൻ സ്ഥാപകനുമായ സ്വാമി ചിന്മയാനന്ദൻ 1916 May 8 ജനിച്ചത്. ഭഗവത്ഗീതയുടെയും ഉപനിഷത്തുകളുടെയും സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചു. ലോകമെമ്പാടും നൂറുകണക്കിന് ചിന്മയ വിദ്യാലയങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. ബാലകൃഷ്ണ മേനോൻ എന്ന പേരിൽ പത്രപ്രവർത്തകനായി ജീവിതം തുടങ്ങിയ അദ്ദേഹം പിന്നീട് സന്യാസമാർഗം സ്വീകരിക്കുകയായിരുന്നു. ഐത്തോ ചാടനത്തിനും ഹരിജനങ്ങളുടെ ഉന്നമനത്തിനുമായി മഹാത്മാഗാന്ധി 21 ഉപവാസം ആരംഭിച്ചത് 1933 May 8 ജയിലിൽ കഴിയവെയാണ് അദ്ദേഹം ഈ ആത്മീയ സമരം നടത്തിയത്. സവർണ ഹിന്ദുക്കൾക്കിടയിൽ മാനസാന്തരമുണ്ടാക്കാനും സാമൂഹിക നീതി ഉറപ്പാക്കാനും ഈ ഉപവാസം വലിയ സ്വാധീനം ചെലുത്തി. ഇന്ത്യയിലെ ജാതി വിവേചനത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു സുപ്രധാന അധ്യായമാണിത്. ഗാന്ധിജിയുടെ ഈ ധീരമായ നിലപാട് ദേശീയ പ്രസ്ഥാനത്തിന് പുതിയൊരു ദിശാബോധം നൽകി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി സഖ്യകക്ഷികൾക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങിയതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് May 8. 1945 ഈ ദിവസമാണ് യൂറോപ്പിൽ ഔദ്യോഗികമായി യുദ്ധത്തിന് അന്ത്യമായത്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്ന ഭീകരമായ പോരാട്ടത്തിന്റെ അന്ത്യം ലോകമെമ്പാടും വലിയ ആഘോഷങ്ങൾക്ക് വഴിയൊരുക്കി. ഫാസിസത്തിനെതിരായ ജനാധിപത്യത്തിന്റെ വിജയമായാണ് ഈ ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമാധാനത്തിന്റെ പുതിയൊരു യുഗത്തിന് ഈ കീഴടങ്ങൾ തുടക്കം കുറിച്ചു. പ്രശസ്ത ഇന്ത്യൻ മാർക്സിസ്റ്റ് ദാർശനികനും ചരിത്രകാരനുമായിരുന്ന ദേവി പ്രസാദ് ചതോപാധ്യായ 1993 May 8 അന്തരിച്ചത്. പുരാതന ഭാരതത്തിലെ ഭൗതികവാദ ചിന്തകളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ ലോകശ്രദ്ധ നേടി.
1: പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ് പഴങ്ങാടി തിരുവനന്തപുരം 4246971.
3: ഇനി ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിൽ നിന്ന് പാക്കറ്റ് ഫുഡും ഫുഡ് ലേബലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതേക്കുറിച്ച് ഡോക്ടർ സുനി മേരി വർഗീസ് സംസാരിക്കുന്നു.
4: നമ്മുടെ ഭക്ഷണ സംസ്കാരം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. വേഗത്തിലുള്ള ജീവിതശൈലിയിൽ ഇന്ന് പാക്കറ്റിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാനാകാത്ത ഒന്നായി മാറിയിരിക്കുന്നു. എന്നാൽ ഇത്തരം ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. ഇവിടെയാണ് ഫുഡ് ലേബലുകളുടെ പ്രാധാന്യം പ്രകടമാകുന്നത്. ഒരു പാക്കറ്റ് ഭക്ഷണത്തിന് പിന്നിലുള്ള വിവരങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഫുഡ് ലേബലിംഗ് നിയന്ത്രിക്കുന്നത്. ഈ ലേബലുകൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ചേരുവകൾ, പോഷകമൂല്യം, കാലഹരണ തീയതി എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ ലേബലുകൾ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തെക്കുറിച്ച് അറിയുവാനും കൃത്യമായ തിരഞ്ഞെടുപ്പ് നടത്തുവാനും സഹായിക്കുന്നു. അലർജി വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ശ്രദ്ധിക്കാതെ വാങ്ങുന്നവർക്ക് അമിതവണ്ണം, അലർജി, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഫുഡ് ലേബലിംഗിനായി FSSAI പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പേര്, ചേരുവകളുടെ പട്ടിക, പോഷകാഹാര വിവരങ്ങൾ നിർബന്ധമായും ഫുഡ് ലേബലിംഗിൽ ഉണ്ടായിരിക്കണം. ഒരു ഭക്ഷണ പദാർത്ഥം എപ്പോൾ വരെ സുരക്ഷിതമായി ഉപയോഗിക്കാം എന്നതിന്റെ സൂചികയാണ് യൂസ് ബൈ എന്ന തീയതി. യൂസ് ബൈ ഡേറ്റ് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ബെസ്റ്റ് ബിഫോർ എന്നത് ആ തീയതി വരെ ഭക്ഷണം ഗുണനിലവാരം മികച്ചതായിരിക്കും എന്നാണ് അർത്ഥം. പോഷക വിവരങ്ങൾ, ഇതിൽ അടങ്ങിയിരിക്കുന്ന കലോറി, കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവയുടെ അളവ് പരിശോധിക്കുകയും പ്രധാനമായും ട്രാൻസ് ഫാറ്റ് 0 ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് അഥവാ ചേരുവകൾ. ഒരു ഉൽപ്പന്നത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ചേരുവകയാണ് പട്ടികയിൽ ആദ്യം നൽകിയിരിക്കുന്നത്. ഉദാഹരണത്തിന് മൈദ, പഞ്ചസാര തുടങ്ങിയവ ആദ്യത്തെ 3 ചേരുവകളിൽ ഉണ്ടെങ്കിൽ ആ ഭക്ഷണം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ്, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയുള്ളവർക്ക് ലേബലിലെ സോഡിയത്തിന്റെ അളവും പഞ്ചസാരയുടെ അളവും പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും സൂക്രോസ്, ഫ്രക്ടോസ്, കോൺ സിറപ്പ് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലാകാം പഞ്ചസാര രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേടുകൂടാതിരിക്കുവാനും ആകർഷകമാക്കുവാനും നിറം നൽകുവാനും ധാരാളം രാസവസ്തുക്കൾ പാക്കറ്റ് ഭക്ഷണങ്ങളിൽ ചേർത്തിട്ടുണ്ട്. ലേബലിൽ നൽകിയിരിക്കുന്ന ഈ നമ്പറിംഗ് സിസ്റ്റം, ഉദാഹരണത്തിന് E621 എന്നത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. ഇത്തരം കൃത്രിമ പദാർത്ഥങ്ങളെ ആണ് ഇവ സൂചിപ്പിക്കുന്നത്. ഇവ അമിതമായി ഉള്ളിൽ ചെന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭാരതീയ നിയമപ്രകാരം ഉൽപ്പന്നം സസ്യാഹാരമാണോ എന്ന് തിരിച്ചറിയാൻ പച്ച നിറത്തിലുള്ള ലോഗോയും, അതായത് ഒരു വട്ടവും അതിനു ചുറ്റും ഒരു ചതുരവും, മാംസാഹാരമാണെങ്കിൽ തൗട്ട് നിറത്തിലെ ലോഗോയും പാക്കറ്റിൽ ഉണ്ടായിരിക്കും. ഇത് ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഒരു ഉൽപ്പന്നത്തിന്റെ പരസ്യമോ ആകർഷകമായ പാക്കിങ്ങോ കണ്ടല്ല ഭക്ഷണം തിരഞ്ഞെടുക്കേണ്ടത്, മറിച്ച് അതിനു പിന്നിലെ ലേബലുകൾ വായിച്ച് അതിലെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിയാണ്. ജാഗ്രതയുള്ള ഒരു ഉപഭോക്താവാകുക എന്നത് ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള ആദ്യ പടിയാണ്. വാങ്ങുന്നതിന് മുൻപ് വായിക്കുക എന്നതൊരു ശീലമാക്കിയാൽ പാക്കറ്റ് ഭക്ഷണം മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് പാക്കറ്റ് ഫുഡും ഫുഡ് ലേബലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനി മേരി വർഗീസ്.
2: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
9: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം.
10: തൊഴിൽ ദർശനം.
11: ഒഡീഷയിലെ കട്ടക്കിലുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2026 ജൂലൈ നവംബർ സെമസ്റ്ററിലേക്കാണ് നിയമനം. ലോ 6, സോഷ്യോളജി 1, എക്കണോമിക്സ് 1 എന്നിങ്ങനെയാണ് വിഷയം തിരിച്ചുള്ള ഒഴിവുകൾ. അപേക്ഷാ ഫീസ് 500 രൂപ. തപാൽ മുഖേനയാണ് അപേക്ഷ അയക്കേണ്ടത്. വിലാസം: ദി രജിസ്റ്റർ, NLU ഒഡീഷ, കത്തജോടി ക്യാമ്പസ്, CDA സെക്ടർ 13, കട്ടക്ക് 753015. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nluo.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nluo.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 11. ഉത്തർപ്രദേശിലെ കാൻപൂരിലുള്ള ആർട്ടിഫിഷ്യൽ ലിംബസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അലിംകോ, വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വകുപ്പുകളിലായി 165 ഒഴിവുണ്ട്. ഒഴിവുള്ള വകുപ്പുകൾ IT, പ്രൊഡക്ഷൻ ആൻഡ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പ്രോജക്ട് ആൻഡ് മെയിൻ്റനൻസ്, ക്വാളിറ്റി കൺട്രോൾ, മാർക്കറ്റിംഗ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. തസ്തികകളും ഒഴിവും. IT കൺസൾട്ടന്റ് 2, ലീഡ് AI എക്സ്പേർട്ട് 1, UI UX ഡെവലപ്പർ 1, AI ആക്സസിബിലിറ്റി കൺസൾട്ടന്റ് 1, യങ് പ്രൊഫഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 2, IT അസിസ്റ്റന്റ് 1, അസിസ്റ്റന്റ് മാനേജർ പ്ലാസ്റ്റിക് 1, ജൂനിയർ മാനേജർ പ്രൊഡക്ഷൻ 1, ജൂനിയർ മാനേജർ സിവിൽ 1, സേഫ്റ്റി ഓഫീസർ 1, ക്വാളിറ്റി കൺട്രോളർ ലാബ് 1, QC അസിസ്റ്റന്റ് മെക്കാനിക്കൽ 2, ജൂനിയർ മാനേജർ PO ക്ലിനിക്കൽ 8, PO ക്ലിനിക്കൽ 2, പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക് 30, പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് ടെക്നീഷ്യൻ 20, ഓഡിയോളജിസ്റ്റ് 50, ഒപ്റ്റോമെട്രിസ്റ്റ് 10, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ 20, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി 15, വിഷ്വൽ ഇംപെയർമെന്റ് 5, വെയർഹൌസ്

0: അസിസ്റ്റന്റ് 1, സ്റ്റോർ അസിസ്റ്റന്റ് 2, പ്രോക്യൂർമെന്റ് അസിസ്റ്റന്റ് 3, മീഡിയ കൺസൾട്ടന്റ് 2, SAP HR 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.alimco.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.alimco.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 13. നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന് കീഴിൽ കോഴിക്കോട്ടുള്ള റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിൽ സയൻസ് കമ്മ്യൂണിക്കേറ്ററുടെ തസ്തികയിൽ അവസരം. 2 ഒഴിവുണ്ട്. യോഗ്യത: ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, എൻവയോൺമെന്റൽ, ബയോടെക്നോളജി ഉൾപ്പെട്ട ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദം. യോഗ്യത 2023 അതിനുശേഷമോ നേടിയതാവണം. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം May 13 രാവിലെ 9 പരീക്ഷയ്ക്ക് ഹാജരാകണം. വിശദവിവരങ്ങൾക്കും അപേക്ഷാഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rscp.calicut.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rscp.calicut.org.in. മുംബൈയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് 4, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iimmumbai.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iimmumbai.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 13.
1: തൊഴിൽ ദർശനം.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ എത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ആലവട്ടം എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ പാടിയത്.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
2: ഇനി കേൾക്കാം കാലം സാക്ഷി.
3: അഭിനേതാവും പാട്ടുകാരിയുമായിരുന്ന മാവേലിക്കര പൊന്നമ്മ 1927 ജനിച്ചു. പഠനകാലത്ത് തന്നെ നാടകത്തോടും സിനിമയോടും പൊന്നമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. അധ്യാപികയായി ജോലി കിട്ടിയപ്പോഴും കലയോടുള്ള അഭിനിവേശം അവർ ഉപേക്ഷിച്ചില്ല. സ്ത്രീകൾക്ക് നാടകവേദിയിലേക്ക് കടന്നു വരാൻ വിലക്കുണ്ടായിരുന്ന കാലത്താണ് പൊന്നമ്മ ഈ രംഗത്തേക്ക് എത്തുന്നത്. കേശവദേവിൻ്റെ സുഹൃത്ത് എന്ന നാടകത്തിൽ കൂടി അരങ്ങേറ്റം കുറിച്ച മാവേലിക്കര പൊന്നമ്മ തെക്കുറിശ്ശി സുകുമാരൻ നായരുടെ സ്ത്രീ എന്ന നാടകത്തിലെ പ്രകടനത്തിൽ കൂടി ശ്രദ്ധേയയായി. KPSC, കലാനിലയം തുടങ്ങിയ നാടക സംഘങ്ങളോടൊത്ത് ഏകദേശം 500+ വേദികളിൽ വേഷമിട്ടു. ഉദയായുടെ കടലമ്മ എന്ന ചിത്രത്തിൽ വേഷമിട്ടുകൊണ്ട് 1963 ചലച്ചിത്ര രംഗത്തെത്തി. അതിൽ സത്യൻ്റെ നായികയായിട്ടായിരുന്നു വേഷം. ഒരു സുന്ദരിയുടെ കഥ, രുക്മിണി, ആകാശക്കോട്ടയിലെ സുൽത്താൻ, എന്നോടിഷ്ടം കൂടാമോ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. ജ്ഞാനാംബികയിൽ പാടുകയും ചെയ്ത അവർ നിരവധി റേഡിയോ നാടകങ്ങൾക്കും ശബ്ദം നൽകിയിരുന്നു. 1995 സെപ്റ്റംബർ 6 മാവേലിക്കര പൊന്നമ്മ അന്തരിച്ചു.
4: കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ നാടകത്തോടെ എന്തോ ഞാൻ അറിയാതൊരു വളരെ ഇഷ്ടമാണുണ്ട്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നാടകത്തിനൊന്നും ആരും വിടവില്ല, പോവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു 7 വയസ്സ് 8 വയസ്സുള്ള സമയത്ത് ഒരിക്കൽ മാവേലിക്കര വലിയ മഠത്തിൽ നിന്ന് അവിടുത്തെ അഡ്വക്കേറ്റ് രാജാമണിയുടെ അമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരി, പിന്നെ എൻ്റെ ഒരു ടീച്ചർ, ഒരു ചേച്ചി ഉണ്ടായിരുന്നു, രാജം ചേച്ചി, ഹിന്ദി ടീച്ചറായിരുന്നു. അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ശിവരാത്രിക്ക് ഉറക്കൊഴിയാൻ വേണ്ടിയിട്ട് നാടകം. അപ്പം ഞാനും ചെന്ന് എനിക്കും വേണമല്ലോ ഒരു വേഷം. ശരി, എന്നാൽ നീ കുജാലനായിക്കോ എന്ന് പറഞ്ഞു. ശരി, കുജാലനായി. ഈ കുജാലന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞില്ല. പിന്നെ വല്ല വരികളൊക്കെ പാടാനായിട്ടൊക്കെ ഉണ്ട്, അതിൽ പാട്ടുമൊക്കെ ഉണ്ട്, പറഞ്ഞെന്നാൽ ഉടനെ അത് പഠിക്കും. അങ്ങനെ ആദ്യമായിട്ട് വലിയ വീട്ടിലത്തെ മുറ്റത്ത് കുജേലനായിട്ടാ ഇറങ്ങുന്നത്.
5: അത് കഴിഞ്ഞ് പിന്നെ ഏത് നാടകത്തിലാണ് അഭിനയിച്ചിട്ടുള്ളതെന്ന്?
4: അതോടെ അതെല്ലാം തീർന്നു. പിന്നെ അങ്ങനെയുള്ളതിനൊന്നും പോയിട്ടില്ല. അതിന് തന്നെ വീട്ടില് വലിയ വഴക്കും, അമ്മ അടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞ ആദ്യമായിട്ട് നാടകത്തിന് പോകാനിടയായി. അത് വലിയ സംഭവമാണ്. നാടകം കാണുന്നത് എന്താന്ന് വെച്ചാൽ, CK രാജം എന്ന് പറഞ്ഞ ചേച്ചി എന്റെ അടുത്താണ് താമസിക്കുന്നത്, മാവേലിക്കര. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഒരു നാടകം വന്നു കായംകുളത്ത്, കൗടില്യ കുടീരം എന്ന് പറഞ്ഞു, കൊച്ചർ ശങ്കരൻകുട്ടി നായരൊക്കെ ഉണ്ടതിൽ. അവിടെ ചെന്നപ്പോ ഞാൻ ഏതോ ഒരു സ്വർഗത്ത് എത്തിയ മാതിരി ഫ്രണ്ടിൽ എന്നെ കൊണ്ടിരുത്തി ശരി പോയിരുന്ന് കണ്ടു. അയ്യോ, ഈ കൊട്ടാരം പോലത്തെ കർട്ടനും ഇതെല്ലാം കൂടെ കണ്ടപ്പോ ഞാൻ അവിടെ തീരുമാനിച്ചു, മനുഷ്യരായിട്ട് ജീവിക്കുന്നെങ്കിൽ
5: നാടകം
4: ഇല്ല, പിന്നെ എന്താ ജീവിതം കൊണ്ട് പ്രയോജനം? ഏതാ തീരുമാനിച്ചിരുന്നു. പക്ഷെ രക്ഷയില്ല, മിണ്ടിയാ കൊല്ലും. പക്ഷെ എന്നെ ഇവിടെ വെച്ച് കണ്ടു ഈ ചങ്ങണി ചേട്ടൻ. ചങ്ങനാശ്ശേരിയിൽ ഈ നാടകം ഇത് തുടങ്ങിയപ്പോ ഈ ചേടൻ പറഞ്ഞു കൊടുത്തു, ഇതാ മാവേലിക്കര ഒരെണ്ണം ഇങ്ങനെ പാസ്സായി വന്നിട്ടുണ്ട്, അക്കാഡമിയിലൊക്കെ പാസ്സായതാ, പാട്ടൊക്കെ പാടും, അപ്പൊ അതിനെ പോയി വിളിക്കാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവരന്വേഷിച്ച ഒരു ദിവസം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു കച്ചേരിക്ക് വിളിക്കാന്ന്, അപ്പൊ പാട്ട് കച്ചേരിക്കല്ലേ പോകുന്നു, അതല്ല ഇങ്ങനെയാണ് നാടകമാണ്. അപ്പഴെ അവര് കമ്പനി തുടങ്ങിക്കഴിഞ്ഞു, നായികയെ ശരിയായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല, അതിനാണ് ഈ വന്നത്.
3: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് മാവേലിക്കര പൊന്നമ്മയുടെ ശബ്ദം.

0: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
1: അതെങ്ങനെ?
0: 12 കോടിയുടെ വിഷ് ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിന്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
3: അടുത്തതായി
4: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ.ബി. രഘുനാഥൻ നായർ.
5: വരമൊഴിയിലൂടെ എന്നതിനേക്കാൾ വാമൊഴിയിലൂടെയാണ് ഏത് ഭാഷയും പിൻതലമുറകളിലേക്ക് എത്തുന്നത്. തലമുറകൾ പിന്നിടുന്തോറും നിലവിലുള്ള പദങ്ങളിൽ പലതും പ്രചാരലുപ്തമായിത്തീരും. നമ്മുടെ പൂർവികരുടെ നിത്യവ്യവഹാരത്തിലുണ്ടായിരുന്ന എത്രയോ വാക്കുകൾ ഇന്നത്തെ തലമുറ കേട്ടിട്ടുപോലും ഉണ്ടായിരിക്കില്ല. പുതുതലമുറ അറിയാനിടയില്ലാത്ത ഒരു പ്രയോഗമാണ് അറമ്പാദം. അവസാനം, തീർപ്പ്, പ്രശ്നപരിഹാരം എന്നൊക്കെയാണ് അറമ്പാദത്തിൻ്റെ അർത്ഥം. രണ്ട് കൂട്ടർ തമ്മിൽ ഒരു വിഷയത്തെക്കുറിച്ച് തർക്കമുണ്ടാകുകയും ഇരുകൂട്ടരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ലല്ലോ. അപ്പോഴാണ് കാര്യത്തിന് ഒരറമ്പാദവുമില്ല എന്ന് പറയുന്നത്. തൊന്തരവ്, കൊനഷ്ട് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ പഴയ തലമുറ ഇന്നും ഉപയോഗിച്ചേക്കാമെങ്കിലും യുവതലമുറയുടെ വിനിമയത്തിൽ ഈ പദങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശല്യം, ഉപദ്രവം, കുഴപ്പം, മുഷിവ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളിലാണ് തൊന്തരവ് പ്രയോഗിച്ചു വന്നിരുന്നത്. ഗുണത്തിനു വേണ്ടി ചെയ്ത ഒരു സംഗതി ദോഷമായി ഭവിക്കുമ്പോൾ ഇതൊരു തൊന്തരവായല്ലോ എന്ന് പറയും. പൊല്ലാപ്പ് എന്ന പ്രയോഗത്തിനും ഇതേ അർത്ഥമാണുള്ളത്. ദോഷം, പരിഭവം എന്നീ അർത്ഥങ്ങളിലും പൊല്ലാപ്പ് എന്ന് പ്രയോഗിക്കാറുണ്ട്. വിഷമം, പ്രയാസം എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് കൊനഷ്ട്. വേഗം പൂർത്തിയാക്കാമെന്ന് വിചാരിച്ച ഒരു കർമ്മം ക്ലേശകരമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഇതൊരു കൊനഷ്ട് പിടിച്ച ഏർപ്പാടായി പോയല്ലോ എന്ന് പറഞ്ഞു പോകും. കുണ്ടണി, കുണ്ടാമണ്ടി എന്നതൊക്കെ ഗ്രാമ്യ ശൈലികളാണ്. അതുകൊണ്ടുതന്നെ അവ പ്രാദേശിക പ്രയോഗങ്ങളുമായിരിക്കും. കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കുസൃതികൾക്കാണ് കുണ്ടണി എന്ന് പറയുന്നത്. ഏഷണി കൂട്ടുന്നവരെ പറ്റിയും കുണ്ടണിക്കാരൻ എന്ന് പറയാറുണ്ട്. കശപിശ എന്ന പ്രയോഗം അപരിചിതമാണെന്ന് പറയാനാവില്ല. കുഴപ്പം, തിരക്ക്, ബഹളം എന്നൊക്കെയാണ് കശ എന്ന പദത്തിൻ്റെ അർത്ഥം. ചാട്ട എന്നൊരർത്ഥം കൂടിയുണ്ട് കശയ്ക്ക്. വണ്ടിയിൽ കെട്ടിയ കാളകളെ വേഗം കൂട്ടി ഉഷാറാക്കുന്നതിന് വണ്ടിക്കാരൻ കശ പ്രയോഗിക്കുകയും ഒപ്പം ചില വായ്ത്താരികൾ ഉരുവിടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ബഹളമുണ്ടാക്കുന്നതിന് കശപിശയെന്ന് പറയും. കലശൽ കൂട്ടുക എന്നതിന് ശുണ്ഠി പിടിപ്പിക്കുക, അടിപിടി ഉണ്ടാക്കുക എന്നിവയ്ക്കു പുറമെ ആധിക്യം എന്നൊരർത്ഥവുമുണ്ട്. കലശലായ വിശപ്പ് എന്ന് പറയുമ്പോൾ അടക്കാനാവാത്ത വിശപ്പെന്ന് അർത്ഥം ഗ്രഹിക്കണം. അശട് എന്ന പ്രയോഗത്തിനും ഇക്കാലത്ത് കാര്യമായ പ്രചാരമില്ല. അനാസ്ഥ, താല്പര്യക്കുറവ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അശട് എന്ന് പ്രയോഗിക്കുന്നത്. ഭീതി, സൂക്ഷ്മക്കുറവ് എന്നീ അർത്ഥങ്ങളിലും പ്രയോഗിക്കാറുണ്ട്. മൂഢൻ, നീചൻ എന്നീ അർത്ഥങ്ങളിൽ ഒരാളെ അശടൻ എന്ന് ആക്ഷേപിക്കാറുമുണ്ട്. ഉപ്പാട്ടി എന്ന പദം ഇക്കാലത്ത് പ്രാദേശികമായി പോലും പ്രയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഭാര്യ, പരിചാരിക, തോഴി എന്നൊക്കെയുള്ള അർത്ഥങ്ങളിൽ പണ്ട് പ്രയോഗിച്ചിരുന്ന പദമാണ് ഉപ്പാട്ടി. ഉപ്പരിക്ക എന്ന പദത്തിന് ഉപ്പുമായോ അരിയുമായോ ബന്ധമില്ല. പുതുതലമുറയ്ക്ക് അതിൻ്റെ പൊരുളറിയുമോ എന്നും സംശയമാണ്. തിരുവിതാംകൂറിൻ്റെ ആദ്യകാല തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്തെയും പത്മനാഭ

0: പൂരം കൊട്ടാരത്തെയും പറ്റി കേട്ടിട്ടുള്ളവർ ഉപ്പരിക്ക മാളികയെന്ന് കേട്ടിരിക്കാനിടയുണ്ട്. കൊട്ടാരക്കെട്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ആസ്ഥാനം ഉപ്പരിക്ക മാളികയായിരുന്നു. ബഹുനില മാളികയാണ് ഉപ്പരിക്ക.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് എ ബി രഘുനാഥൻ നായർ.

0: സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: അവസാനമായി ഒരു ഗാനം കൂടി. ശ്വാസം എന്ന ചിത്രത്തിൽ ദേവാനന്ദ് പാടിയത്, രചന വിനു കൃഷ്ണൻ, സംഗീതം കണ്ണൻ.

നമസ്തേ അനന്തപുരിയുടെ സായാഹ്നാധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് രഞ്ജിനി മനോജ്. ഏവർക്കും ശുഭദിനാശംസകൾ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9444-734-1484.
0: നഗരപുരാണം.
3: മാവേലിക്കരയ്ക്കടുത്തുള്ള കണ്ടിയൂരിലായിരുന്നു പണ്ടത്തെ ഓടനാടിന്റെ ആസ്ഥാനം. ധീരരായ പോരാളികൾക്കും സുന്ദരിമാരായ നർത്തകിമാർക്കും എല്ലിൻപാടങ്ങൾക്കും കെട്ടുകാഴ്ചകളോടുകൂടിയ ഭഗവതി ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട സ്ഥലമായിരുന്നു ഓടനാട്. ആയിരാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന വിക്രമാദിത്യ വരകുണന്റെ പിൻഗാമികളാണ് ഓടനാട് ആദ്യകാലങ്ങളിൽ ഭരിച്ചിരുന്നതെന്ന് ചരിത്രകാരന്മാർ പറയും. വേനാട്ടടികളും ഓണാട്ടടികളും ബന്ധുക്കളായിരുന്നുവെന്ന് വീരരാഘവ പട്ടയവും സൂചിപ്പിക്കുന്നു. മലനാട്ട് കണ്ടിയൂർ വേൽക്കുല സുന്ദരൻ എന്നൊരു വീരയോദ്ധാവിനെ പറ്റി തിരുനാമനല്ലൂരിലെ ചോഴശാസനം പറയുന്നുണ്ട്. ഓടനാടിന്റെ സ്ഥാപകൻ 9-ാം നൂറ്റാണ്ടിലെ ഈ വേൽക്കുല സുന്ദരനാണെന്ന് വരാം. ചോഴാക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ പിൽക്കാലത്ത് പാണ്ഡ്യരെ തുണച്ചവരിൽ ഓടനാട്ടിൽ നിന്നും ധീര പോരാളികളുമുണ്ടായിരുന്നു. അച്ചൻകോവിലാറിന്റെ തീരത്താണ് കണ്ടിയൂർ ഗ്രാമം. ശിവക്ഷേത്രമാണ് ഗ്രാമത്തിന്റെ കേന്ദ്രം. സഹ്യപർവ്വതത്തിൽ നിന്നാരംഭിച്ച് ഹരിപ്പാടിനടുത്തുള്ള വീയപുരത്ത് വച്ച് പലതായി പിരിയുന്ന അച്ചൻകോവിലാറിന് ആ പേര് കിട്ടാൻ കാരണം സഹ്യപർവ്വത സാനുവിനുള്ള അച്ചൻകോവിൽ എന്ന പ്രാചീന ശാസ്താക്ഷേത്രമാണ്. 9-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് കേരളം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിരുന്ന ശൈവഭക്തി പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണ് കണ്ടിയൂർ ക്ഷേത്രം. കാളകൂടം കഴിച്ച തിരുനീലകണ്ഠ സങ്കല്പത്തിലായിരുന്നു പണ്ടത്തെ ശിവലിംഗ പ്രതിഷ്ഠ. നീലകണ്ഠന്റെ ഊര് അങ്ങനെ കണ്ടിയൂരായി. ഇന്നു കാണുന്ന ഗംഭീരമായ ക്ഷേത്രം ദേവദാസിയായിരുന്ന ഉണ്ണിക്കളത്തിരത്തിന്റെ പ്രേരണയാൽ വേണാട്ടടികളായ വീരകേരളവർമ്മയുടെ നിർദ്ദേശാനുസരണം ഓണാട്ടടികളായ ഇരാമൻ കോദവർമ്മൻ കൊല്ലവർഷം 393-ാം ആണ്ട് മേടം 8-ന് പൂർത്തിയാക്കിയതാണ്. കൊല്ലവർഷം തുടങ്ങുന്നതിനു മുൻപ് പൂർത്തിയായതാണ് ആദ്യത്തെ കണ്ടിയൂർ അമ്പലം. സാക്ഷാൽ ചേരമാൻ പെരുമാളാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പിന്നിലെന്ന് സ്ഥലപുരാണവും പറയും. തഞ്ചാവൂരിലെ തിരുകണ്ടിയൂർ ശിവക്ഷേത്രത്തിന്റെ സ്മരണകളാണെന്ന് വരാം അച്ചൻകോവിലാറിന്റെ തീരത്തും ഒരു കണ്ടിയൂർ ക്ഷേത്രമുണ്ടാകാൻ കാരണം. കണ്ടിയൂരിലെ മഹാദേവ പ്രതിഷ്ഠയുടെ 123-ാം തളിയാണ്ട് രേഖപ്പെടുത്തുന്ന ഒരു ലിഖിതവും കണ്ടിയൂർ അമ്പലത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സ്വസ്തി ശ്രീ തിരുകണ്ടിയൂർ മാദേവർക്ക് എന്ന് തുടങ്ങുന്ന പ്രസ്തുത ലിഖിതം കണ്ടിയൂർ ക്ഷേത്രത്തിന് ലഭിച്ച വസ്തുവകകളുടെ വിവരങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നു. 14-ാം നൂറ്റാണ്ടിലെ ഉണ്ണുനീലി സന്ദേശവും ഉണ്ണിയാടി ചരിതവും ശിവവിലാസവും 17-ാം നൂറ്റാണ്ടിലെ ഹര്യക്ഷമാസ സമരോത്സവവും കണ്ടിയൂർ ക്ഷേത്രത്തെപ്പറ്റിയും ഗതകാല സാംസ്കാരിക സവിശേഷതകളെപ്പറ്റിയും പ്രശംസിക്കുന്നു. ശ്രീപർവ്വതം അങ്ങാടിയെപ്പറ്റിയാണ് ശിവവിലാസകാരന് പ്രകീർത്തിക്കാനുണ്ടായിരുന്നത്. ഇടനാട് നാരായണൻ ചന്ദ്രശേഖരനെ പോലെയുള്ള ഭൂ ഉടമകൾ ബ്രാഹ്മണ ഭോജനത്തിനു വേണ്ടി ദാനം ചെയ്ത വിസ്തൃത ഭൂമിയെപ്പറ്റി ക്ഷേത്രരേഖകൾ വിശദീകരിക്കുന്നുണ്ട്. കുന്നം, മന്തി, മരങ്ങാട്, മുഞ്ഞനാട്, പുല്ലേലി, മണപ്പള്ളി എന്നിങ്ങനെ 6 പ്രഭു കുടുംബങ്ങൾക്കായിരുന്നു ക്ഷേത്രഭൂമിയിൽ കാരാളർ എന്ന നിലയിൽ കൃഷി നടത്താനുള്ള അവകാശം. മാവേലി, ആയിക്കാട്, പത്തായത്തുങ്കൽ, പനക്കൽ, പള്ളിയിൽ, അമ്പലാത്ത്, കൈനിക്കര എന്നീ ബ്രാഹ്മണർക്കായിരുന്നു ക്ഷേത്രഭരണ ചുമതല. അമ്പലാത്ത് കുടുംബം ആദ്യം നിന്നപ്പോൾ അവരുടെ സ്ഥാനം ചെങ്ങന്നൂർ കോളഭാഗം ഇല്ലത്തിന് ലഭിച്ചു. ഊരാള സമിതിയിലെ മാവേലി ഇല്ലക്കാരുടെ സ്ഥലമെന്ന നിലയിലാണ് മാവേലിക്കരയ്ക്ക് ആ പേര് വന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ മാവേലിക്കരയ്ക്ക് മഹാബലിയുമായി ബന്ധമൊന്നുമില്ല. മാടത്തിൻകൂർ, ഷായിക്കൂർ എന്നിങ്ങനെ ഒരേ കുടുംബത്തിലെ 2 ശാഖക്കാർക്കായിരുന്നു കണ്ടിയൂരമ്പലത്തിന്റെ മേൽക്കോയ്മ. കേണൽ മൺറോയുടെ കാലത്ത് ക്ഷേത്രം തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി. ക്ഷേത്രഭരണം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. വെട്ടുകല്ലുകളിൽ നിർമ്മിച്ചതും മധ്യഭാഗം അർദ്ധവൃത്താകൃതിയിലുള്ളതുമായ മതിലാണ് കണ്ടിയൂർ ക്ഷേത്രത്തിന്. ഏറ്റവും കൂടുതൽ ഉപപ്രതിഷ്ഠകളുള്ള കേരളീയ ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ടിയൂർ.
4: രചന ഡോക്ടർ MG ശശിഭൂഷൺ. ആഖ്യാനം അർച്ചന ചന്ദ്രൻ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി സോൾട്ട് മൈ ഗോട്രി എന്ന ചിത്രത്തിൽ ഹേഷം അബ്ദുൽ വഹാബ് സംഗീതം നൽകി പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന അസ്ലാം കൊടുങ്ങല്ലൂർ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഈസ്റ്റ് കോസ്റ്റ് വിജയൻ വരികളെഴുതി ബിജിബാൽ, സംഗീതം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം ജിലേബി.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: രസതന്ത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പിന് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബംഗാളിൽ സുവേന്ദു അധികാരി ബിജെപിയുടെ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി തമിഴക വെട്രി ഘടകത്തിന് TVK CPMന്റെയും CPIയുടെയും പിന്തുണ. ഇതോടെ TVKക്ക് 116 സീറ്റായി. കേവല ഭൂരിപക്ഷത്തിന് ഇനി 2 സീറ്റുകളാണ് വേണ്ടത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. റെയിൽവേ സുരക്ഷയും ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് ഉത്തരേന്ത്യൻ റെയിൽപാതകളിൽ തദ്ദേശീയമായി വികസിപ്പിച്ച കവച് എന്ന ഓട്ടോമാറ്റിക് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കാൻ ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നു. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി

ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. May 25 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിൽ. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിൽ നിരഞ്ജൻ ചൌധരി, സയ്യിദ് ഹസൻ അലി എന്നിവരാണ് അറസ്റ്റിലായത്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ മത്സരം പുരോഗമിക്കുന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ: 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഡോക്ടർ അബ്ദുൽ ഹക്കീം VMമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:02 സംഗീത സുധ എസ് രുക്മിണി അവതരിപ്പിച്ച വീണക്കച്ചേരി, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ഗസൽ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. 6:02 കച്ചേരി, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ഗസൽ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. 6:02

സംവിധാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂ എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 12. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം പുത്തൻപാട്ടുകൾ തുടരും. 11:00 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, മലയാള കവികളുടെ രചനകൾ ഭാഗം 2. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 നവമാധുരി. 12:40 പ്രകാശധാര, നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും, ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി, റിട്ടയേർഡ് വിംഗ് കമാൻഡറും സ്റ്റാർട്ടപ്പ് മെന്ററുമായ രാഗശ്രീ ഡി നായർ പങ്കെടുക്കുന്നു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 നമസ്തേ അനന്തപുരിയിൽ ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 5:40 ഉള്ളത് പറയാം. 5:45 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ, ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും, ഇതിൽ കൂർക്കയുടെയും കൂവയുടെയും കൃഷിരീതികൾ, ഡോക്ടർ ജി സുജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 8:02 സംഗീതസുധ, KS ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, ജെ ജേക്കബ് അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വരുന്ന 5 ദിവസങ്ങളിൽ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.8°C, കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3°C, കുറഞ്ഞ താപനില 25.5°C. അറിയിപ്പുകൾ സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കെ ജയകുമാർ വരികളെഴുതി ജോൺസൺ സംഗീതം നൽകി, യേശുദാസ് പാടിയത് ചിത്രം പക്ഷേ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളെഴുതി, ഇളയരാജ സംഗീതം നൽകി, വിജയ് യേശുദാസും ശ്വേതയും പാടിയത് ചിത്രം കഥ തുടരുന്നു.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:20 സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.
1: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
2: അല്ല ഇത് എവിടെ സംഭവം?
1: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
2: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
3: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. മെയ് 11 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ

സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321. മറ്റൊരു നമ്പർ കൂടി 9496593321. അറിയിപ്പ് സമാപിക്കുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ഇന്നാദ്യം ശ്രീമുരുകൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: സ്വർഗം എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും ചിത്രയും പാടിയ ഗാനം, ഗാനരചന ബേബി ജോൺ കലയന്താണി, സംഗീതം ജിൻഡോ ജോൺ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVK പിന്തുണ അറിയിച്ച് CPMഉം CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ നിയുക്ത MLA മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK CPIയും CPIMഉം പിന്തുണ അറിയിച്ചു. VCKയുടെ തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVKക്ക് കോൺഗ്രസിന്റെ 5 MLA മാർ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIക്കും CPMനും VCKക്കും 2 MLA മാർ വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്ടറി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI Net ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ നാറാണുമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ നാറാണുമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തീരുമാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാകുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
1: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 കോടിയോളം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 പോയിന്റ് താഴ്ന്ന് 77,328 നിഫ്റ്റി 151 പോയിന്റ് നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആൻഡ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 വർഷം മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 മണിയോടെ കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം രണ്ട് ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVK പിന്തുണ അറിയിച്ച് CPMഉം CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
0: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ഹർഷബാഷ്പം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, രചന MK ഖാൻ സാഹിബ്, സംഗീതം MK അർജുനൻ.

വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കൂ. ചിത്രം ദേവി കന്യാകുമാരി.

സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. വയലും വേടും.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്, വെറും വിശ്വാസം മാത്രം. ജീവിതത്തിന് നിറം പകരുന്ന അനുഭവങ്ങൾ മാറ്റിവെക്കാനുള്ളതല്ല. ഈ ഒരു ശുഭചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഇതേക്കുറിച്ച് തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വി എമ്മുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ഇന്നത്തെ ചോദ്യം എന്താണെന്നല്ലേ? കാർഷിക വൃത്തിയുടെ ഇന്നലകളിൽ നാം കേട്ടു പരിചയിച്ച ഒരു വാക്കാണ് വിത്തായം. കഥകളിലും കവിതകളിലുമൊക്കെ നാം വിത്തായം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിത്തായം? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും.
1: ഇന്ന് നമുക്കൊരു പഴമൊഴി കേട്ടാലോ. കൊട്ടാൻ ഉറുമ്പ് കുരങ്ങ്, തെങ്ങ് കവുങ്ങ് പിലാവ്. നമ്മുടെ വീട്ടുവളപ്പിൽ ഫലവൃക്ഷങ്ങൾ നടുമ്പോൾ അവ എത്ര കണ്ട് അകലം നൽകി നടണമെന്ന് സൂചന നൽകുന്ന ചൊല്ലാണിത്. പ്രത്യേകിച്ച് തെങ്ങ്, കവുങ്ങ്, പ്ലാവ് എന്നിവ എത്ര കണ്ട് അകലം നൽകി നടണമെന്ന് ഈ ചൊല്ലിലൂടെ വ്യക്തമാണ്. തെങ്ങ് നടുമ്പോൾ ഓലകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത വിധത്തിൽ അകലം നൽകി വേണം നടേണ്ടത്. കൊട്ടൻ എന്നാൽ അണ്ണാൻ അഥവാ അണ്ണാറക്കണ്ണൻ എന്നാണ്. ഒരു തെങ്ങിന്റെ ഓലത്തുഞ്ചത്ത് നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന തെങ്ങിന്റെ ഓലത്തുഞ്ചത്തേക്ക് നന്നായി കുതിച്ചു ചാടിയാൽ മാത്രമേ അണ്ണാന് എത്താൻ കഴിയാവൂ. അതായത് അണ്ണാന് പോലും നല്ലതുപോലെ ചാടിയാൽ മാത്രം എത്താവുന്നത്ര അകലത്തിൽ ഓലകൾ നിൽക്കത്തക്ക വിധം കൃത്യമായ അകലം കൊടുത്തു വേണം തെങ്ങ് നടേണ്ടതെന്ന് സാരം. ഇനി കവുങ്ങിന്റെ കാര്യമെടുത്താലോ? ഒരു കവുങ്ങിന്റെ ഓലയുടെ അഥവാ പട്ടയുടെ തുഞ്ചത്ത് നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന കവുങ്ങിന്റെ ഓലത്തുമ്പിലേക്ക് ഇഴഞ്ഞു കയറുവാൻ ഉറുമ്പിന് കഴിയണമെന്നാണ് ചൊല്ല്. ഉറുമ്പ് മാത്രമല്ല, അടയ്ക്ക പറിക്കുവാൻ കയറ്റക്കാർ കമുകിൽ കയറുമ്പോൾ ഒരു കമുകിൽ നിന്നും അടയ്ക്കാക്കുലകൾ പറിച്ച ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന കമുകിന്റെ ഓല പിടിച്ചടുപ്പിച്ച് അതിലേക്ക് ചാടിക്കയറുകയാണ് ചെയ്യുന്നത്. ഇത് സാധ്യമാകണമെങ്കിൽ കമുക് നടുമ്പോൾ അടുപ്പിച്ച് തന്നെ നടണം. അടുത്തതായി പ്ലാവിന്റെ കാര്യമാണ്. ഒരു പ്ലാവിന്റെ കൊമ്പിൽ നിന്നും അടുത്ത് നിൽക്കുന്ന പ്ലാവിന്റെ കൊമ്പിലേക്ക് കുരങ്ങുകൾക്ക് പോലും നല്ല ആയത്തിൽ ചാടിയാൽ മാത്രമേ ചെന്നെത്തുവാൻ കഴിയാവൂ. അതായത് പ്ലാവ് നടുമ്പോൾ വേണ്ടത്ര അകലം നൽകി നടുവാൻ ശ്രദ്ധിക്കണം. വീട്ടുവളപ്പിലെ പ്രധാന വൃക്ഷങ്ങളായ തെങ്ങും കവുങ്ങും പ്ലാവും നടുമ്പോൾ നൽകേണ്ടതായ അകലം എത്രയായിരിക്കണമെന്ന് അണ്ണാറക്കണ്ണന്റെയും ഉറുമ്പിന്റെയും കുരങ്ങിന്റെയും സഞ്ചാരഗതിയും അതിലെ വേഗതയുടെ വ്യത്യസ്തതയും അനുസരിച്ച് നമ്മുടെ പഴമക്കാരായ കർഷകർ തിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ പഴമൊഴിയിലൂടെ. വിളകൾക്ക് ലഭ്യമാകേണ്ട സൂര്യപ്രകാശത്തിന്റെ അളവ്, വളർച്ചയുടെയും ഇലപ്പടർപ്പിന്റെയും വ്യത്യസ്തതകൾ, നൈസർഗികമായ വളർച്ചാരീതി എന്നീ ഘടകങ്ങളെല്ലാം കണക്കിലെടുത്ത് ഓരോ വിളയുടെയും കൃത്യമായ നടീൽ അകലം ഗവേഷണ പഠനങ്ങളിലൂടെ ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നതും ഏതാണ്ട് ഈ ചൊല്ലിനോട് യോജിക്കത്തക്ക വിധത്തിലാണ്. അതുകൊണ്ടാണ് കൊട്ടാൻ ഉറുമ്പ് കുരങ്ങ്, തെങ്ങ് കവുങ്ങ് പിലാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഇതേക്കുറിച്ച് തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വി എമ്മുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: ഡോക്ടർ ഹക്കീം, ഈ സംരക്ഷിത കൃഷി എന്ന് പറയുമ്പം നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ തരത്തിലെ കൃഷി രീതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
3: വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയ്ക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ, കൃത്രിമമായ ഒരു ചട്ടക്കൂടിനകത്ത് ഒരുക്കിയെടുത്തുകൊണ്ട് കൃഷി ചെയ്യുക. അപ്പം പുറമേയുള്ള കാലാവസ്ഥ എന്തു തന്നെ ആയാലും അതിൽ നിന്നും വിഭിന്നമായി നമ്മൾ ഉദ്ദേശിക്കുന്ന വിളക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ, ഒരു മൈക്രോ ക്ലൈമറ്റ്, നമ്മളതിന് ഇംഗ്ലീഷിൽ പറയാം ക്രിയേറ്റിംഗ് ആൻ ആർട്ടിഫിഷ്യൽ മൈക്രോ ക്ലൈമറ്റ് ഫേവറബിൾ ഫോർ ദ ക്രോപ്പ്. അപ്പൊ നമ്മൾ പൊതുവെയുള്ള കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സൂക്ഷ്മ കാലാവസ്ഥ അല്ലെങ്കിൽ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയും ആ ചെടി അതിന് ചുറ്റും അതിന് അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിന് വേണ്ട ഒരു സൂക്ഷ്മ കാലാവസ്ഥ നമ്മൾ കൃത്രിമമായിട്ട് ഒരു ഒരു ചട്ടക്കൂടിനകത്ത്. അപ്പൊ ഇതൊരു പുതിയ സംരംഭം ഒന്നുമല്ല, നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോമാ സാമ്രാജ്യ കാലത്ത് തന്നെ ലോകത്ത് സംരക്ഷിത കൃഷി നിലനിന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മളതിനെ ഹരിതഗൃഹ കൃഷി എന്നാണ് പൊതുവെ പറയുന്ന ഒരു ഒരു ടേം. നമുക്ക് എല്ലാവർക്കും അറിയാം ഹരിതഗൃഹ പ്രഭാവം, സൂര്യൻ നിന്ന് വരുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശ രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നു, അത് പ്രതിഫലിക്കുന്നു, തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശ രശ്മികളാവുന്നു, അവ തിരിഞ്ഞു പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ അവയെ തടഞ്ഞു നിർത്തുന്നു. അപ്പൊ തൽഫലമായിട്ട് ഭൂമിയിൽ വെളിച്ചവും ചൂടും നിൽക്കുന്നു. അപ്പൊ നമുക്ക് ജീവന നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടൊരു പ്രതിഭാസമാണ് ഭൂമിയിലെ ഹരിതഗൃഹ പ്രഭാവം. ഒരു പക്ഷേ ഈ ഹരിതഗൃഹ

0: അപ്പൊ ഈ ഹരിതഗൃഹം എന്ന് പറഞ്ഞത് ഒരു പൊതുവായുള്ള പദമാണ്. നമ്മൾ ഉദാഹരണത്തിന് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഞാനിപ്പം മനസ്സിലാക്കി വരാണ്, പ്രഭാത ഭക്ഷണം അതൊരു പൊതുവായുള്ള പദമാണ്. അപ്പൊ ഈ പ്രഭാത ഭക്ഷണത്തിൽ പെടുന്നതാണ്, നമ്മളിപ്പം ഇഡലി കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഉത്തി കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ദോശ കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷേ പ്രഭാത ഭക്ഷണം എന്നുള്ള ഒരു കോമൺ പദത്തിന് കീഴേ വരുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ഹരിതഗൃഹം എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള ഒരു പദമാണ്. ഹരിതഗൃഹങ്ങളെ ആദ്യകാലത്ത് നമ്മൾ ഗ്രീൻ ഹൗസിൽ നിർമ്മിച്ചത് ഗ്ലാസ് ഉപയോഗിച്ചാണ്. ഈ ഗ്ലാസ് ഹരിതഗൃഹങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ചില പരിമിതികളുണ്ട്. ഗ്ലാസിന് ഭാരം കൂടുതലാണ്, ഗ്ലാസിന് വില കൂടുതലാണ്, ഗ്ലാസ് പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്, ഗ്ലാസ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വളച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പൊ അതിനെ നമ്മൾ ഗ്ലാസ് ഹൗസ് എന്ന് വിളിച്ചിരുന്നു. പിൽക്കാലത്ത് ദൃഢവും സുതാര്യവുമായ ബോർഡുകൾ കൊണ്ട് നമ്മൾ ഹരിതഗൃഹങ്ങൾ ഉണ്ടാക്കി, റിജിഡ് പാനൽസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ നിർമ്മിച്ച ഹരിതഗൃഹങ്ങളെ റിജിഡ് പാനൽ ഗ്രീൻ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പോളികാർബണേറ്റ് പോലുള്ള ഷീറ്റുകൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി, ഭാരം കുറഞ്ഞു, പൊട്ടിപ്പോവാനുള്ള ചാൻസും കുറഞ്ഞു, പക്ഷേ വിലയും കുറച്ചു കുറഞ്ഞു. പക്ഷേ അതിനകത്തും വീണ്ടും അത് റിജിഡ് ആയ ദൃഢമായ ബോർഡുകളായതുകൊണ്ട് അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലോട്ട് നമുക്ക് വളച്ചൊടിച്ച് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് സമീപകാലത്ത് മൃദുലവും സുതാര്യവുമായ പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് ഹരിതഗൃഹങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മഴമറകൾ പോലും ഹരിതഗൃഹങ്ങളാണ്. അപ്പം ഹരിതഗൃഹം എന്ന് പറഞ്ഞൊരു പൊതുവായ പദത്തിന് കീഴിൽ വരുന്നാൽ വിഭാഗങ്ങളാണ് ഗ്ലാസ് ഹൗസുകൾ, ദൃഢവും സുതാര്യവുമായ ബോർഡുകൾ കൊണ്ടുള്ള ഹരിതഗൃഹങ്ങൾ, പോളി ഹൗസുകൾ പോളിത്തീൻ ഷീറ്റ് കൊണ്ടുള്ളത്, മഴമറകൾ, ഇതെല്ലാം തന്നെ ഹരിതഗൃഹങ്ങളുടെ ഗണത്തിൽ പെടുത്താവുന്നതാണ്.
1: അപ്പൊ സാർ, നമ്മുടെ ഇവിടെ സാമാന്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോളി ഹൗസ് അല്ലെങ്കിൽ സാർ പറഞ്ഞ മാതിരി റെയിൻ ഷെൽട്ടേഴ്സ്, മഴമറകളൊക്കെയാണ്. ഈ സംരക്ഷിത കൃഷിയുടെ തൽസ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ്?
0: പോളി ഹൗസുകൾ നമ്മൾ 2013-14 കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ പോളി ഹൗസുകൾ വലിയ പ്രചാരത്തിൽ വന്നത്. കൃത്രിമ വായു സഞ്ചാര മാർഗങ്ങൾ അവലംബിച്ചിട്ടുള്ള പോളി ഹൗസുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസുകളുണ്ട്. അത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഈ ഹരിതഗൃഹങ്ങൾ നിർമ്മിച്ചു കഴിയുമ്പം അതിനകത്ത് നമുക്ക് വെളിച്ചവും ചൂടും നമുക്ക് കിട്ടുന്നു. ഒരു ഒരു ചട്ടക്കൂടിനകത്ത് വെളിച്ചവും ചൂടും മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് കൃഷിക്ക് അനുയോജ്യമല്ല. നമുക്ക് ആവശ്യമുള്ള വായു സഞ്ചാരം, ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും വെന്റിലേഷനും നമുക്ക് അതിനകത്ത് സംജാതമാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വെന്റിലേഷൻ നമ്മൾ സംജാതമാക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു വായു സഞ്ചാര മാർഗം ഉറപ്പു വരുത്തണം. അപ്പൊ നമ്മൾ പ്രകൃതിദത്ത സഞ്ചാരത്തിലുള്ളത് പോലെയല്ല, നമ്മൾ ബാഹ്യ ഊർജ്ജ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ടാണ് വായു സഞ്ചാരം ക്രമപ്പെടുത്തുന്നത്. അപ്പൊ ഒരു കൃത്രിമ വായു സഞ്ചാര മാർഗം പ്രയോജനപ്പെടുത്തിയുള്ള ഒരു ഹരിതഗൃഹത്തെ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് വെന്റിലേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ കൃത്രിമ വായു സഞ്ചാര മാർഗം എന്നാണ്. അത് സാധാരണ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെയും നമ്മൾ കൂറ്റൻ ഗ്ലാസ് ഹൗസുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസുകൾ ഉണ്ടാക്കിയിട്ട് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്, ഒരുപാട് ചെലവുണ്ട്. നമ്മുടെ വീടുകളിൽ പോലും എ സി വെക്കാൻ മടിക്കുന്ന മലയാളികൾ ഒരിക്കലും എ സി വെച്ചിട്ട് കൃഷിയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ മിഡിൽ ഈസ്റ്റിലും ഫാർ ഈസ്റ്റിലും ഒക്കെ എല്ലാ വികസിത രാജ്യങ്ങളിലും അവർ ഇത്തരം ഗ്രീൻ ഹൗസുകൾ നിർമ്മിച്ച് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം വെച്ച് അതിനകത്ത് ഓട്ടോമാറ്റഡ് സിസ്റ്റം ഒക്കെ വെച്ചാൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലുള്ള സംവിധാനം ഒന്നും നമുക്ക് ഒരു വികസന രാജ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അവർ ഉപയോഗിക്കുന്നത് ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റമാണ്. ഗ്രീൻ ഹൗസിന്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് കൂറ്റൻ എക്സോസ്റ്റ് ഫാൻ വെക്കുന്നു, ബാക്കിൽ ഒരു വായു കടന്നു വരുന്ന ഒരു പാഡ് വെക്കുന്നു. ഈ പാഡിലോട്ട് എപ്പോഴും നമ്മൾ വെള്ളം ഇറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള, ഈർപ്പ സാന്നിധ്യമുള്ള ഒരു പാഡാണ്. അപ്പൊ അടച്ചുകൂടിയ ചട്ടക്കൂടിനകത്ത് ഈ എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ചൂടുള്ള വായുവിനെ പുറത്തേക്ക് തള്ളുന്നു. അപ്പൊ ഒരു ശൂന്യത വരുമ്പോൾ പുറകിലുള്ള പാഡിലൂടെ ഈ വായു അകത്തേക്ക് കടന്നു വരുന്നു. അപ്പൊ അകത്തേക്ക് കടന്നു വരുന്നത് തണുത്ത നനുത്ത കാറ്റാണ് അകത്തേക്ക് വരിക. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും, ആർദ്രതയും ഊഷ്മാവും. പക്ഷെ ഈ ഒരു കൃത്രിമ വായു സഞ്ചാര മാർഗം കേരളത്തിന് മാത്രം ഇന്ത്യയിൽ അനുയോജ്യമല്ല. കാരണം കേരളത്തിൽ മാത്രമുള്ള ഒരു കാലാവസ്ഥയാണ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ആർദ്രത കൂടിയ ഉഷ്ണമേഖലാ പ്രദേശം. നമുക്കിവിടെ ആർദ്രതയും കൂടുതലാണ്, എന്നാൽ നമ്മൾ ഉഷ്ണമേഖലയുമാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ആർദ്രത കൂടിയ ഉഷ്ണമേഖലാ പ്രദേശമാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടിയ മഴ, കൂടിയ ഊഷ്മാവ്, കൂടിയ ആപേക്ഷിക ആർദ്രത. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആപേക്ഷിക ആർദ്രത എപ്പോഴും നമുക്ക് 80-90 ചില സമയത്ത് 100 വരുന്നതാണ്. അപ്പൊ നമ്മൾ വീടുകളിൽ എയർ കൂളർ വെച്ച് കിടന്നാൽ നമുക്ക് എങ്ങനെ ഇൻഫെക്ഷൻ വരും? നമ്മുടെ എയർ കൂളർ വെച്ച്, കേരളത്തിൽ ആരും എയർ കൂളർ വെച്ച് കിടക്കാറില്ല, നമ്മൾ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ ഫാന്. പക്ഷെ നമ്മൾ മറ്റ് തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഉഷ്ണകാലത്ത് എയർ കൂളറുകളാണ് ഉപയോഗിക്കുന്നത്. ഈ എയർ കൂളറുകളും ഇതേ പ്രവർത്തന തത്വമാണ്. എയറിന് കൂടെ തന്നെ ചില ജല ബാഷ്പങ്ങൾ പുറത്തേക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ള എയർ കാറ്റിനോടൊപ്പം. ഇത്തരം ഒരു സംവിധാനമാണ് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിനകത്ത്. അപ്പൊ നമ്മൾ ഓൾറെഡി ആപേക്ഷിക ആർദ്രത, നല്ല നിലവിൽ നല്ല ആർദ്രതയുള്ള ഒരു മൈക്രോ ക്ലൈമറ്റ് സൂക്ഷ്മ കാലാവസ്ഥക്കകത്തോട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ രോഗകീടബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ കുമിൾ രോഗബാധയൊക്കെ വന്ന് ചെടി മൊത്തം നശിക്കുമ്പോൾ. അപ്പൊ നമുക്ക് കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് എയർ കണ്ടീഷനിങ് സിസ്റ്റം സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾക്കൊന്നും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പരിസ്ഥിതി മൂലം, അല്ലെങ്കിൽ കാലാവസ്ഥ കൊണ്ടുള്ള ഒരു പരിമിതി മൂലം നമുക്ക് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റവും അനുയോജ്യമല്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അനുയോജ്യമായത് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസുകളാണ് കേരളത്തിന്.

0: ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസിന്റെ ഒരു താഴെ വരുന്നതാണ് നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസ്. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ തന്നെ ചെലവ് കുറഞ്ഞൊരു വേർഷനാണ് ഈ റെയിൻ ഷെൽട്ടർ. റെയിൻ ഷെൽട്ടർ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചിലവ് കുറഞ്ഞ പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഹരിതഗൃഹം എന്നാണ് പറയുന്നത്. നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിനകത്തൊരു പ്രശ്നം വെച്ചാൽ സൈഡ് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളി ഹൗസുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസുകൾക്കകത്ത് സെൽഫ് പോളിനേറ്റഡ് ആയിട്ടുള്ള വിളകൾ, സ്വയം പരാഗണം നടക്കുന്നതോ പാത്തനോകാർപ്പിക് എന്ന് പറഞ്ഞ വിളകളോ മാത്രമാണ് നമുക്ക് പറ്റുക. സ്വയം പരാഗണം നടക്കണം. പരാഗണം നടക്കാനുള്ള ആ പരാഗണത്തിന് ആവശ്യമായിട്ടുള്ള കീടങ്ങൾക്കകത്തേക്ക് കടക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വല്ല കാപ്സിക്കം, പയർ അല്ലെങ്കിൽ സലാഡ് കുക്കുമ്പറൊക്കെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കയ്പ, പടവലം, അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ കുക്കുർബിറ്റേസിയ ഫാമിലിയുള്ള അതൊന്നും അതൊക്കെ തന്നെയും നമുക്ക് പരപരാഗണം വഴിയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ലിമിറ്റേഷൻ നമുക്കുണ്ട്. ഈ പോളി ഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ തനത് ക്രോപ്പുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിന് വേറെ ചില പരിമിതികളും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് കേരളത്തിൽ ഒരുപാട് നമ്മുടെ പ്രത്യേകമായ സവിശേഷമായ കാലാവസ്ഥ കാരണം അതിനകത്തും ഈ രോഗകീടബാധയ്ക്ക് ധാരാളം വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ ഒരു പരിഹാരം എന്നോണമാണ് കേരള കാർഷിക സർവകലാശാല ഒരുപാട് വർഷത്തെ ഗവേഷണത്തിന് ശേഷം പുറത്തിറക്കിയതാണ് മഴ മറകൾ. റെയിൻ ഷെൽട്ടറിൽ ശരിക്കും പറഞ്ഞാൽ കേരള കാർഷിക സർവകലാശാല കീഴിലുള്ള തമിഴ്നൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വർഷങ്ങളോളം നീണ്ട ഗവേഷണത്തിന്റെ ഒടുവിലാണ് നമുക്ക് ഈ റെയിൻ ഷെൽട്ടറുകളാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംരക്ഷിത കൃഷി രീതി എന്ന രീതിയിലേക്ക് വരികയും അത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ വരികയും നമ്മൾ ഗവൺമെന്റിന് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ലാതെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംരക്ഷിത കൃഷി രീതിയായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് മഴമറകളെയാണ്.
1: അപ്പൊ സാർ, ഈ മഴമറകൾ എന്ന് പറയുമ്പം ഈ സംരക്ഷിത കൃഷിയിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പം ഇതിൽ നാല് സൈഡും എന്തായാലും നമ്മൾ മറയ്ക്കുന്നില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് മാത്രം നമ്മൾ റെയിൻ അല്ലെങ്കിൽ മഴയെ നിർത്തുന്നതേ ഉള്ളോ, അതോ ഇതിന്റെ വേറെ സംവിധാനങ്ങളും ഇതിലുണ്ടോ?
0: അല്ല, മഴ നമ്മൾ മഴ നിർത്തുന്നില്ല. മഴ മറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വർഷക്കാലത്ത് നമുക്ക് ചില പരിമിതികളുണ്ട്. ചില ക്രോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യമാണ് ആവശ്യമുള്ളത് പച്ചക്കറികളാണ്. നമ്മുടെ വീടുകളിൽ ആവശ്യമായ പച്ചക്കറി നമുക്ക് വർഷക്കാലത്ത് നമ്മുടെ തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓപ്പൺ ഫീൽഡിൽ നമുക്ക് മഴ, ശക്തമായ മഴയിൽ നമുക്ക് പച്ചക്കറികൾ ഒന്നുമില്ല, അതിന്റെ പൂവ് കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ കാ കൊഴിഞ്ഞു പോകും, ചെടി ഒടിഞ്ഞു പോകും. നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി ആവശ്യമായിട്ട് വന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ വിശപ്പുള്ള, ഏറ്റവും കൂടുതൽ പച്ചക്കറി ആവശ്യമുള്ള വർഷക്കാലത്ത് നമുക്ക് തുറന്ന കൃഷിയിടത്തിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കൃഷി ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഇതിന്റെ സംരക്ഷിത കൃഷിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപ്പാദനം ഉറപ്പുവരുത്തുക. അതാണ് ഏറ്റവും പ്രധാനമായത്. അപ്പൊ നമുക്ക് വർഷകാലത്ത് ആവശ്യമായതും തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ കഴിയാത്തതുമായ പച്ചക്കറികളെ നമ്മൾ ഇതിനകത്ത് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഒരു പ്രദേശത്തിന് ഏറ്റവും അനുയോജ്യമല്ലാത്ത വിള, അത് പക്ഷേ ഇവിടെ നമുക്ക് പ്രാധാന്യമില്ല. കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി വരുന്നത് ഈ ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപ്പാദനമാണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് വർഷക്കാലത്താണ്. അപ്പൊ ഈ വർഷക്കാലത്ത് 150 മഴ ദിനങ്ങളുള്ള കേരളത്തിൽ അല്ലെങ്കിൽ 5 മഴ ദിനങ്ങളുള്ള കേരളത്തിൽ നമുക്ക് ഈ സുസ്ഥിരമായിട്ട് ഈ പച്ചക്കറിയുടെ ഉൽപ്പാദനം ഉറപ്പു വരുത്തുക എന്നുള്ളതാണ്. മഴമറയുടെ സൈഡ് ഒരിക്കലും നമുക്കൊരു പ്രശ്നമല്ല. കാര്യം സൈഡ് തുറന്നതുകൊണ്ട് പരപരാഗണം സുഗമമായിട്ട് നടക്കും. അപ്പൊ മഴമറയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 100% ഹരിതഗൃഹത്തിൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന ക്രോപ്പും ചെയ്യാം, 100% തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ പറ്റിയ ക്രോപ്പും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ മഴമറ എന്ന് പറഞ്ഞത് ഈ പോളി ഹൗസുകളുടെയും തുറന്ന കൃഷിയുടെയും ഒരു ഹൈബ്രിഡാണ്. ഇതാണ് ഇതിന്റെ ഒരു വലിയ നേട്ടം.
1: സാർ, ഈ മഴമറകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അനുയോജ്യമായ അതിന്റെ സൈസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടല്ലേ?
0: അപ്പൊ നമ്മള് മഴമറ എന്നല്ല, ഏത് ഹരിതഗൃഹത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റ് 100% സുതാര്യമായിട്ടുള്ള ഷീറ്റാണ്. അപ്പൊ നമ്മുടെ ഇന്ന് ഇപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 200 കട്ടിയുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകളാണ്. അതിന് പ്രധാനമായിട്ടും നമ്മൾ 5 സവിശേഷതകളാണ് പറയുന്നത്. 1 അൾട്രാ വയലറ്റ് സ്റ്റെബിലൈസേഷൻ, 2 IR ബ്ലോക്കിംഗ് ഇൻഫ്രാറെഡ് ബ്ലോക്കിംഗ്, 3 ഡിഫ്യൂസ്ഡ്, 4 ആന്റി ഡസ്റ്റ്, 5 ആന്റി ഡ്രിപ്പ്. പറഞ്ഞ 5 സവിശേഷതകളിൽ 4 സവിശേഷതകളും ഷീറ്റിന്റെ മുകളിലാണ്. 1 സവിശേഷതയാണ് ഷീറ്റിന്റെ അടിയിൽ വരുന്നത്. ഈ ഒരു ഷീറ്റാണ്, ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഷീറ്റാണ്. അപ്പൊ നമ്മൾ ഇതിനെ 5-ലെയർ ഷീറ്റ് എന്നാ പറയാം. ഇത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. രാസ പ്രക്രിയകളിലൂടെ സാധാരണയായിട്ട് 200 കട്ടിയുള്ള ഒരു പോളിത്തീൻ ഷീറ്റ് എടുത്ത് വിവിധ രാസ പ്രക്രിയകളിലൂടെ 5 സവിശേഷതകൾ അതിനകത്തോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഓരോ സവിശേഷത കൂട്ടിച്ചേർക്കുമ്പോഴും 1 എന്നാണ് പറയുക. അങ്ങനെ 5-ലെയർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 1 UV സ്റ്റെബിലൈസേഷൻ. ഇപ്പൊ സൂര്യപ്രകാശത്തിനകത്ത് നമുക്കറിയാം ഇൻഫ്രാറെഡ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്. നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റിന് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയാണ് അൾട്രാ വയലറ്റ്, മുകളിലുള്ളതാണ് ഇൻഫ്രാറെഡ്. ഈ അൾട്രാ വയലറ്റ് തന്നെ മൂന്ന് തരം അൾട്രാ വയലറ്റ് ഉണ്ട്, അൾട്രാ വയലറ്റ് എ, അൾട്രാ വയലറ്റ് ബി, അൾട്രാ വയലറ്റ് സി. ഇതിൽ അൾട്രാ വയലറ്റ് എ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട്. അഥവാ ഒരു വിളക്ക് മണവും നിറവും ഗുണവും തരുന്നത് അൾട്രാ വയലറ്റ് എ ആണ്, നമ്മുടെ വിസിബിൾ ലൈറ്റിന് തൊട്ടടുത്ത് കിടക്കുന്ന റേഞ്ച്. അപ്പൊ സൂര്യപ്രകാശം ഷീറ്റിൽ വീഴുന്ന സമയത്ത് അൾട്രാ വയലറ്റ് എ മാത്രം അകത്തേക്ക് കടന്നു പോകാൻ അനുവദിക്കുകയും അൾട്രാ വയലറ്റ് ബിയെയും സിയെയും നമ്മൾ പുറത്തേക്ക് റിജക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സ്റ്റെബിലൈസേഷൻ. നമ്മുടെ ഒരു അരിപ്പയിൽ പൊടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസ് താഴേക്ക് വരും, അല്ലാത്തത് അവിടെ തടഞ്ഞു നിൽക്കും. ഈ ഒരു പ്രക്രിയയാണ് ഈ യു വി സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയിൽ നടക്കുന്നത്. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇൻഫ്രാറെഡ് ബ്ലോക്കിംഗ് ആണ്. ഇൻഫ്രാറെഡ് നമുക്ക് വേണ്ടേ വേണ്ട, അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇൻഫ്രാറെഡ് നമ്മൾ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യുക. സെക്കൻഡ് പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മികളെ വിഘടിപ്പിക്കുക. അപ്പൊ നമ്മൾ ഈ വിഘടിച്ച പ്രകാശരശ്മികൾ, അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് ലൈറ്റിന് ഒരു ഗുണമുണ്ട്. എന്ന് വെച്ചാൽ അതിന് ചൂടും കുറവായിരിക്കും, നിഴലുകളും ഉണ്ടാവില്ല. നമ്മളിപ്പോ പഴയ നമ്മളെ എഡിസൺ കണ്ടുപിടിച്ച ഇൻകാൻഡിസന്റ് ലൈറ്റിന്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് നിഴലുണ്ടാവും, ചൂടുണ്ടാവും. ഫ്ലൂറസൻ ട്യൂബാകുമ്പോൾ ഒന്നും കൂടെ ചൂട് കുറയും, നിഴൽ എന്നാലും നിഴലുണ്ടാവും. സി എഫ് എല്ലാം ആകുമ്പോൾ, പക്ഷെ നമ്മൾ എൽ ഇ ഡി ലൈറ്റിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഡിഫ്യൂസ്ഡ് ലൈറ്റ് ആണ്. അപ്പൊ ഈ നിഴലുകൾ ഇല്ലാത്തൊരവസ്ഥ ഈ ഹരിതഗ്രഹത്തിനകത്ത് സംജാതമാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലയുടെ നിഴല് മറ്റേ ഇലയിൽ പതിക്കില്ല. അങ്ങനെ ഒരു ഇലയുടെ നിഴല് മറ്റേ ഇലയിൽ പതിക്കാത്തതുകൊണ്ട് എല്ലാ ഇലകളും ഒരേപോലെ പ്രകാശ സംശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ പ്രകാശ സംശ്ലേഷണം കൂടുകയും അതിന്റെ വളർച്ചയും ഉൽപ്പാദനവും കൂടും. അപ്പൊ അതാണ് ഡിഫ്യൂഷന്റെ. നാലാമത്തത് ആന്റി ടസ്റ്റ്. ഷീറ്റിന്റെ മുകളിൽ പൊടി പിടിക്കാൻ പാടില്ല, പൊടി പിടിച്ചാൽ സുതാര്യം നഷ്ടപ്പെടും, വെളിച്ചം വരില്ല. അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് ആന്റി ഡ്രിപ്പ്. നമ്മൾ പകൽ സമയത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് അത് ബാഷ്പീകരിച്ച് ഷീറ്റിന്റെ അടിയിൽ പോയിട്ട് പറ്റി പിടിക്കും. അത് രാത്രി കാലങ്ങളിൽ ഖനീഭ വെച്ചിട്ട് തുള്ളി തുള്ളിയായിട്ട് ഇറ്റി താഴേക്ക് വീഴും. ഇതിനാണ് ഡ്രിപ്പിംഗ്. അപ്പൊ ഈ പറഞ്ഞ അഞ്ചാമത്തെ സവിശേഷത ഷീറ്റിന്റെ അടിയിലും മറ്റ് നാല് പ്രോപ്പർട്ടി ഷീറ്റിന് മുകളിലുമാണ് വേണ്ടത്. ഈ ഷീറ്റിന്റെ മുകളിൽ ദിസ് സൈഡ് അപ്പ് എന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിടണം, അല്ലെങ്കിൽ ഇൻസൈഡ് എന്ന് ഉൾവശത്ത്. അപ്പൊ എല്ലാ ഷീറ്റുകൾക്കും എല്ലാ കമ്പനിയും വ്യക്തമായിട്ട് മാർക്കിംഗ് ഉണ്ട്. അഥവാ ഷീറ്റ് ഇടുന്ന ആളുകളുടെ ഒരു അശ്രദ്ധ മൂലം ഈ ഷീറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഹരിതഗ്രഹം അല്ലാതായി മാറും. അപ്പൊ ഷീറ്റ് നമ്മൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരു സ്ക്വയർ മീറ്റർ ഷീറ്റിന്, സാധാരണ ഷീറ്റിന് നമുക്ക് ഏകദേശം 30 രൂപയാണ് ഉള്ളതെങ്കിൽ, നമ്മൾ വാങ്ങുന്ന ഷീറ്റിന് 90 രൂപ, മൂന്നിരട്ടിയോളം വിലയുള്ള ഷീറ്റാണ് നമ്മൾ ഈ പ്രത്യേകമായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഷീറ്റ്. ടീം വർക്ക് നമ്മൾ ജി ഐ പൈപ്പാണ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പാണ്. ജി ഐ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. തുരുമ്പ് പിടിക്കാത്തൊരു ജി ഐ പൈപ്പിന്റെ സക്കിൽ ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 15 വർഷത്തേക്കാണ് ഇവിടെ തിരിഞ്ഞു നോക്കേണ്ട. പക്ഷെ ഇന്ന് മാർക്കറ്റില് ആളുകളെ പറ്റിക്കുന്ന ജി പി പൈപ്പുകളുണ്ട്, ഗാൽവനൈസ്ഡ് പെയിന്റ് എന്ന് പറഞ്ഞ്. സാധാരണ തുരുമ്പ് പിടിക്കുന്ന എം എസ് പൈപ്പിന്റെ മുകളിൽ ഈ മറ്റേ സിൽവർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിരിക്കുന്ന ജി പി പൈപ്പുകളുണ്ട്. അതെല്ലാം നമുക്ക് വേണ്ട. നമുക്ക് ഒരു ഇമേഷൻ പ്രോസസ്സിലൂടെ തിളച്ചുമറിയുന്ന സിങ്കിനകത്തിട്ട് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകളാണ് നമുക്ക് വേണ്ടത്. അതൊരിക്കലും തുരുമ്പ് പിടിക്കില്ല. അപ്പൊ ജി ഐ പൈപ്പിന്റെ ഫ്രെയിം വർക്കും ഈ യു വി സ്റ്റെബിലൈസ്ഡ് ഡിഫ്യൂസ്ഡ് ഐ ആർ ബ്ലോക്ക്ഡ് ആന്റി ഡസ്റ്റ് ആന്റി ഡ്രിപ്പ് പ്രോപ്പർട്ടിയുള്ള പോളിത്തീൻ ഷീറ്റ് 200 മൈക്രോൺ കട്ടികൾ, ഇതാണ് നമ്മൾ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട മഴമറക്ക് വേണ്ട സംഗതികൾ. പിന്നെ മഴമറയുടെ ഹൈറ്റ് നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്നത് 3 മീറ്റർ സെന്റർ ഹൈറ്റും 1.9 മീറ്റർ സൈഡ് ഹൈറ്റുമാണ്. അതായത് ഒരു ശരാശരി ഉയരമുള്ള ഒരു സ്ത്രീക്ക് പോലും അതിന് സൈഡിൽ നിന്നുകൊണ്ട് ഒരു മോപ്പ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ റിഡ്ജ് വരെ നമുക്ക് കൈ ഉയർത്തി ഒരച്ച് വാഷ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. കേരളത്തിലെ പോളി ഹൗസുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ് ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഒറ്റ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും വെയിലടിച്ച് കഴിയുമ്പോൾ മുഴുവൻ അതിനകത്ത് ഫംഗസ് പിടിച്ച് പച്ച കളറാവും. അപ്പൊ ഇതിനെ കഴുകി കളയാൻ വളരെ പ്രയാസമാണ്. അപ്പൊ ഈ മഴമറയാണെങ്കിൽ നമുക്ക് അതിന്റെ, നമ്മളിപ്പോ കേരളത്തിന് സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്ന ഒരു മഴമറയുടെ സൈസ് എന്ന് പറയുന്നത് 100 സ്ക്വയർ മീറ്റർ ആണ്. ഒരു ശരാശരി കുടുംബത്തിന് നമുക്ക് സംരക്ഷിത കൃഷി വഴി എല്ലാ വിളകളും കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു മഴമറയുടെ സൈസ് നമ്മുടെ 2.5 സെന്റ് 100 സ്ക്വയർ മീറ്റർ ആണ്. 20 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും, സെന്റർ ഹൈറ്റ് 3 മീറ്റർ, സൈഡ് ഹൈറ്റ് 1.9 മീറ്റർ. അപ്പൊ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വീതി കുറഞ്ഞ പോളിത്തീൻ ഷീറ്റ് 7 മീറ്റർ ആണ്. 7 മീറ്റർ വീതിയുള്ള ഈ യു വി ഷീറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 മീറ്ററും ഈ കർവേച്ചറുമുള്ള സ്ട്രക്ചറിന്റെ മുകളിൽ കൃത്യമായിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പൊ 21 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഒരു 147 സ്ക്വയർ മീറ്റർ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 100 സ്ക്വയർ മീറ്ററിന്റെ മഴമറ കൃത്യമായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ട്രക്ചറിന്റെ ഒരു സ്പെസിഫിക്കേഷൻ.
1: ഡോക്ടർ ഹക്കീം, ഈ ഒരു സ്ട്രക്ചറിന്റെ സ്പെസിഫിക്കേഷൻ സാർ പറഞ്ഞ്, ഇതിന്റെ ഒരു മോഡൽ ആർക്കെങ്കിലും വേണം, അല്ലെങ്കിൽ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്, ഇതിന്റെ ഉള്ള സാങ്കേതിക നോളജ് വേണമെങ്കിൽ തവന്നൂരിലെ താങ്കളുടെ കോളേജിനെ അല്ലെങ്കിൽ താങ്കളുടെ അല്ലെങ്കിൽ കെ യുവിനെ നമ്മൾ കോൺടാക്ട് ചെയ്യാം.
0: നമ്മളെ തവന്നൂർ അല്ലെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, ഞാൻ അവർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതൊന്നൊരു പ്രശ്നമില്ല. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് സാധാരണയായിട്ട് ഒരു ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിക്കാരന് ചെയ്യാം. അതായത് 5 മീറ്റർ വീതിയും 20 മീറ്റർ നീളവുമുള്ള ഒരു സ്ട്രക്ചർ, അതിന്റെ സെന്ററായിട്ട് 3 മീറ്റർ, സൈഡ് ആയിട്ട് ജി ഐ പൈപ്പ് ആയിരിക്കണം. അത് രണ്ട് രീതിയിലൊക്കെ എ ഫ്രെയിം വേണമെങ്കിൽ ആക്കാം, റാപ്പ് പോലെയാക്കാം. ക്വിൻസെറ്റ് എന്ന് പറഞ്ഞ മോഡലും ഉണ്ട്, കേബിൾ ഉണ്ട്, രണ്ടും ഒരേപോലെ അനുയോജ്യമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുക റാ പോലെയാണ്, പക്ഷെ അത് ബെൻഡിങ് കറക്റ്റ് ആയിരിക്കണം. ബെൻഡ് അഥവാ പാളിപ്പോയി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്നിട്ട് തൂങ്ങി ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 5 വർഷം കൂടുമ്പോൾ ഈ ഷീറ്റ് മാറ്റുന്നതാണ് ഉചിതം, അല്ലെങ്കിൽ അതിന്റെ ലൈഫും അതിന്റെ എഫിഷ്യൻസി ഒക്കെ കുറയും. ഞങ്ങളിപ്പം തവനൂരിൽ തന്നെ നമ്മളൊരു മഴമറ ഉണ്ടാക്കി 20 വർഷമായിട്ടും സ്ട്രക്ചറിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോഴും അതിന്റെ ഷീറ്റ് മാറ്റുന്നുണ്ട്. ഇപ്പോഴും നല്ല കാര്യക്ഷമമായിട്ട് നമ്മളത് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ടെറസിന്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓപ്പൺ ടെറസിന്റെ മുകളിൽ നമ്മൾ സാധാരണ ഇപ്പൊ ആൾക്കാർ തുണി ഉണക്കാൻ വേണ്ടി ഇടുന്ന ആ ഓപ്പൺ ഏരിയയിൽ നമുക്ക് മഴമറയായിട്ട് അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും. കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ചെലവ് കുറഞ്ഞ, പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള എല്ലാ തരം വിളകളെയും ചെയ്യാൻ കഴിയുന്ന ഒരു സംരക്ഷിത കൃഷി രീതിയാണ് മഴമറകൾ.
1: ഡോക്ടർ ഹക്കീം, താങ്കൾ പരിപാടിയിലേക്ക് ഇത്രയും സമയം തന്ന് ഈ മഴമറ സംരക്ഷിത കൃഷിയുടെ ഈ രീതി നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ കർഷകർക്ക് പറഞ്ഞു തന്ന് വളരെ നന്ദി.
2: സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും. തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വിഎമ്മുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ അബ്ദുൾ ഹക്കീമിന്റെ ഫോൺ നമ്പർ പറയാം. 9446279626. ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം.
3: ആദ്യം പൊതു നിർദ്ദേശങ്ങളാണ്. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാനായി വിടുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. നെല്ല്, റബ്ബർ, കൊപ്ര മുതലായവ ഉണക്കുന്നതിനായി തുറന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ മഴ നനയാത്തിടത്തേക്ക് ഇവ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താങ്ങ് നൽകി നിർത്തേണ്ട വിളകൾക്ക് താങ്ങ് നൽകി സംരക്ഷിക്കുക. കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ മുന്നൊരുക്കമായി തെങ്ങിൻ മണ്ട വൃത്തിയാക്കിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുകയോ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തെങ്ങിന്റെ കൂമ്പോലയിലും ചുറ്റുമുള്ള ഇലക്കവിളുകളിലും ഒഴിക്കുന്നത് മണ്ടച്ചിയൽ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. ഓലച്ചിയൽ തടയുന്നതിനായി ആവശ്യമെങ്കിൽ കോണ്ടാഫ് 3 മില്ലി 300 മില്ലി വെള്ളത്തിൽ കലക്കി നാമ്പിലൊഴിക്കുക. കൃഷിയിടത്തിൽ ശുചിത്വം പാലിക്കുന്നത് വഴി തെങ്ങിലെ കൊമ്പൻ ചെല്ലിയുടെ പ്രജനനം തടഞ്ഞ് അവയെ നിയന്ത്രിക്കാവുന്നതാണ്. തെങ്ങിൻ മണ്ട വൃത്തിയാക്കിയ ശേഷം ഓലക്കവിളുകളിൽ രാസകീടനാശിനിയായ കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ 0.3 ഗ്രാം ഫിപ്രോനിൽ 200 ഗ്രാം മണലുമായി ചേർത്തിളക്കി മണ്ടയുടെ ഉൾഭാഗത്ത് 2 മുതൽ 3 മടലിൻ കവിൾ ഭാഗത്ത് ഇട്ടുകൊടുക്കേണ്ടതാണ്. ചാണകക്കുഴികളിലും കൊമ്പൻ ചെല്ലിയുടെ മറ്റു പ്രജനന സ്ഥലങ്ങളിലും മെറ്റാറൈസിയം ഉപയോഗിച്ച് പുഴുക്കളെ നിയന്ത്രിക്കേണ്ടതാണ്. വിരിപ്പ് നെൽകൃഷിക്കായി ചേറ്റുവിതയും പറിച്ചുനടിയിലും നടത്തുന്ന സ്ഥലങ്ങളിൽ നിലമൊരുക്കൽ ആരംഭിക്കാവുന്നതാണ്. മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ച് പാടത്ത് ഈർപ്പം നിലനിൽക്കുന്ന സമയത്ത് കുമ്മായം ചേർത്ത് ആദ്യ ഒഴിവ് നടത്തി 15 ദിവസത്തിന് ശേഷം ജൈവവളം ചേർത്ത് 2 ഒഴിവ് നടത്തുക. ഇനി നെൽകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പാടത്ത് പച്ചില വളച്ചെടികൾ ഉണ്ടെങ്കിൽ വെള്ളം കയറ്റി ഉഴുതുമറിക്കുക. 2 തവണ തുടക്കത്തിൽ ഉഴുത ശേഷം ജൈവ വസ്തുക്കൾ അഴുകുന്നതിന് 2 ആഴ്ച വിടുക. തുടർന്ന് അടിവളമായി രാസവളം വിതറി ഉഴുത് നിരപ്പാക്കിയ ശേഷം പാടത്ത് ആവശ്യത്തിന് വെള്ളമാകുന്ന മുറയ്ക്ക് ചേറ്റുവിത ചെയ്യുന്ന സ്ഥലങ്ങളിൽ മുളപ്പിച്ച വിത്തുകൾ വിതയ്ക്കുകയും പറിച്ചുനടിയിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ ഞാറുകൾ പറിച്ചുനടുകയും ചെയ്യാവുന്നതാണ്. ഇനി കുരുമുളക് കൃഷിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കാലവർഷ മഴയ്ക്ക് മുൻപായി കുരുമുളകിനായുള്ള താങ്ങുമരങ്ങൾ നടാവുന്നതാണ്. മുരിക്ക്, കിളിഞ്ഞിൽ, പെരുമരം, സുബാബുൾ തുടങ്ങിയവയാണ് കുരുമുളക് വളർത്തുന്നതിന് അനുയോജ്യമായ താങ്ങുമരങ്ങൾ. കാലവർഷത്തിന്റെ മുന്നൊരുക്കമായി കുരുമുളകിന്റെ വള്ളികളിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുക. ഇത് കുരുമുളകിലെ ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. കൂടാതെ കുരുമുളക് കൊടി 1 500 ഗ്രാം കുമ്മായം ഇട്ടുകൊടുക്കുകയും ചെയ്യുക. ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം 1 കിലോ 1 തടത്തിൽ എന്ന തോതിൽ ഇട്ടുകൊടുക്കുന്നതും രോഗങ്ങൾക്കെതിരെ ഫലപ്രദമാണ്.
2: ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി
3: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോയാലോ.
2: ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് വിത്തായം? ശരിയുത്തരം, കമുകിൻ പാള കൊണ്ടുണ്ടാക്കിയ ചെറുപാത്രമാണ് വിത്തായം. പ്ലാസ്റ്റിക്കും മറ്റ് ലോഹ സംഗ്രഹങ്ങളും ചേർന്ന പാത്രങ്ങൾ സർവ്വസാധാരണമാകും മുന്നേ നമ്മുടെ പൂർവ്വസൂര്യകൾ പച്ചക്കറി വിത്തുകൾ കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്തരം പാത്രങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും വെള്ളരി, വെണ്ട, വഴുതന, ചീര എന്നിവയുടെ വിത്തുകൾ. എത്ര തന്നെ ചൂടുകാലമായാലും എത്ര തന്നെ മഴക്കാലമായാലും വെയിൽ കായ്ച്ച് വിത്തായങ്ങളിൽ സൂക്ഷിക്കുന്ന വിത്തുകൾ ഒരിക്കലും കേടുവരാറില്ലായിരുന്നു. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
4: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
5: വയലും വീടും.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഇളയരാജ ഈണം നൽകി, ഹരിഹരൻ പാടിയ ഗാനം. ചിത്രം സ്നേഹവീട്.

രാഹുൽ രാജ്, ഹരിശങ്കർ, പൂർണശ്രീ ഹരിദാസ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം ആറാട്ട് എന്ന ചിത്രത്തിൽ. നികേഷ് കുമാർ ചെമ്പിലോടിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രാഹുൽ രാജ്.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ബി കെ ഹരിനാരായണൻ വരികളെഴുതി, റോണി റാഫേൽ സംഗീതം നൽകി. റോണി റാഫേലിനോടൊപ്പം ഹരിശങ്കർ, രേഷ്മ എന്നിവർ പാടിയത്. ചിത്രം മരക്കാർ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: കാംബോജി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീവത്സൻ ജെ മേനോനും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം MJ ചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബംഗാളിൽ സുവേന്ദു അധികാരി ബിജെപിയുടെ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് CPI, CPM, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ TVK. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. 12 കോടി രൂപ ഒന്നാം സമ്മാനം ലഭിക്കുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഈ മാസം 23 ഉച്ചയ്ക്ക് 2 നടക്കും. കഴിഞ്ഞ വർഷം മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനയ്ക്ക് ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റി നൽകുന്ന ജീൻ ഹെൻറി ഡ്യൂനന്റ് അവാർഡ് സന്നദ്ധ സംഘടനയായ കേരളീയത്തിന് ലഭിച്ചു. ഇന്ത്യൻ റെഡ്ക്രോസ് സൊസൈറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. പുതുതായി നടപ്പിലാക്കിയ ആദായ നികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിൻ പ്രാരംഭ് 2026 ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറുടെ ഓഫീസ് കേരളത്തിലും ലക്ഷദ്വീപിലും ആരംഭിക്കും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ എറണാകുളത്ത് 3 പേർ അറസ്റ്റിൽ. കുന്നത്തുനാട് കുമാരപുരം സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം സ്വദേശി സനോജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9
1: സംഗീതസുധ. ഇപ്പോൾ ശ്രീമതി എസ് രുക്മിണി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. മൃദംഗം അടൂർ ശ്രീ MV നാരായണൻകുട്ടി, ഗഞ്ചിറ അടൂർ ശ്രീ PK രമേശ്. ആദ്യം നാട്ടുകുറിഞ്ചി രാഗത്തിൽ അടതാളവർണം കേൾക്കാം. പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ചത്.

ഇനി സരസ്വതി രാഗത്തിൽ സരസ്വതി നമോസ്തുതേ എന്ന കൃതി കേൾക്കാം. രൂപകതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം, കൃതി.

ഇനി കാംബോജി രാഗത്തിൽ രത്നകഞ്ചുകധാരിണി എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം ഹരികേശനെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ചത്.

അവസാനമായി ബിഹാഗ് രാഗത്തിൽ സാരമൈന എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം. മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത് രൂപകതാളം.

ഇതുവരെ കേട്ടത് ശ്രീമതി എസ് രുക്മിണി അവതരിപ്പിച്ച വീണക്കച്ചേരി. മൃദംഗം അടൂർ ശ്രീ എം വി നാരായണൻകുട്ടി. ഗെഞ്ചിറ അടൂർ ശ്രീ പി കെ രമേശ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി എന്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ശ്രീമൂലനഗരം വിജയൻ, സംഗീതം നൽകിയത് വിദ്യാധരൻ.

ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം നൽകി. ദേവാനന്ദ്, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയത്. ചിത്രം ഇവൻ മര്യാദരാമൻ.

ആന്റണി എന്ന ചിത്രത്തിൽ കപിൽ കപിലൻ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ജ്യോതിഷ് ടി കാശി, സംഗീതം ജേക്സ് ബിജോയ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ് സംഗീതമൊരുക്കി. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും ജാനമ്മ ഡേവിഡും ചേർന്ന് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ജൂൺ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സൂരജ് സന്തോഷം ആൻഡ് ആമിയും പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന വിനായക് ശശികുമാർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാസുരഭിയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഗസൽ
1: ഇഷ്ക രംഗ് ഗഹരാ ഹേ ജമാനേ വാലു എന്ന് പാടിയ കവികൾ എത്രയുണ്ട്. പ്രണയം എന്ന വികാരം അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടതാണ്. വ്യക്തിപരമായ അടുപ്പം മാത്രമാണോ ഇത്? സാർവത്രിക പ്രണയമാവണ്ടേ നമ്മുടെ ലക്ഷ്യം? സ്നേഹം, കരുണ, സഹാനുഭൂതി എന്നിവ മനുഷ്യപ്രകൃതിയുടെ ഭാഗമാകുന്ന വിശ്വപ്രണയം. ആ പ്രണയം നിറയുമ്പോൾ ഈ ലോകം എത്ര സുന്ദരമാകും അല്ലേ?

ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കണമെന്നൂതുന്ന ഗസൽ. ഇവിടെ ലഹരിയാകുന്നത് പ്രണയമാണ്. ആ പ്രണയത്തിന്റെ ഉന്മാദം സിരകളിൽ നിറയുമ്പോൾ സന്ധ്യ കൂടുതൽ വർണ്ണാഭമാകുന്നു. ഹൃദയത്തിലെ വേദനകൾ ഇല്ലാതെയാകുന്നു. പ്രവീൺ ഭരദ്വാജിന്റെ കാവ്യാത്മകമായ വരികളെ കൂടുതൽ മനോഹരമാക്കുന്ന പങ്കജുദാസിന്റെ ആലാപനം.

ഗാനാസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് ശ്രേയാ ഘോഷാലിന്റെ ഈ ഗസൽ. പരമ്പരാഗത ഗസലിൽ നിന്ന് വേറിട്ട ശൈലിയിൽ ദീപക് പണ്ഡിത്തും മനോജ് മുംതാഷും ഒരുക്കിയ ഈ സംഗീത ശില്പം പ്രണയത്തിന്റെ മധുരമായ അനുഭൂതിയാണ് പ്രദാനം ചെയ്യുന്നത്. യേ ഇഷ്ക് ഹെ സച്ചാ സോന, ഈ വരി പ്രണയം എത്ര ശുദ്ധമാണ് എന്നടിവരയിടുന്നു. യേ മന്ദിർ മസ്ജിദ് സബ് ജൂട്ടേ എന്ന് പറയുമ്പോൾ പ്രണയത്തിന് അതിരുകളില്ല എന്നും ഊട്ടിയുറപ്പിക്കുന്നു. അതെ, പ്രണയത്തിൽ ഉല്ലസിക്കുന്ന ഈ ഗസലിനോടൊപ്പം നാമും ആഹ്ലാദത്തിന്റെ മായാലോകത്തേക്കെത്തുന്നു.

കാഹേ തർജായേ ബൽമ, അകലേക്ക് പോകുന്ന പ്രിയതമയെ നോക്കി ഹൃദയം പാടുകയാണ്. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്തിനാണ്? ഒരുമിച്ചു കണ്ട എല്ലാ സ്വപ്നങ്ങളും മായുകയാണ്. കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിനും പറയാനുള്ളത് നിന്റെ കഥകളാണ്. അദീൻ താജിയുടെ വരികളെ ഹൃദയങ്ങളിലേക്കൊഴുക്കുന്ന ഹരിഹരന്റെ സംഗീതവും

സാർവഭൗമമാണ് പ്രണയം. പ്രണയമൊരു ആന്തരിക ശക്തിയാണ്. ആ ശക്തിയെ തിരിച്ചറിയാൻ നമുക്കേവർക്കുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗസലിൽ നിന്നും വിടവാകുന്നു. സഭി ശ്രോതാവുംക്കും ശുഭരാത്രി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. May 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ താഴെ പറയുന്നു. 9495964321, 9496553231. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593231. അറിയിപ്പ് സമാപിക്കുന്നു.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ,
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ഒരു ഗാനം കൂടി. ഇന്ദ്രനീലം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയത്. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കേച്ചേരി, സംഗീതം രതീഷ് കണ്ണൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു.
1: ഇംഗ്ലീഷിൽ പൈറിക് വിക്ടറി എന്നൊരു പ്രയോഗമുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വലിയ വില കൊടുത്ത് നിഷ്പ്രയോജനപ്രദമായി നേടുന്ന ഒരു യുദ്ധവിജയം എന്നാണ് അതിനർത്ഥം. BC 272 ഗ്രീസിലെ പൈറസ് രാജാവ് റോമക്കാർക്കെതിരെ ഹെറാക്ലിയയിൽ വെച്ച് യുദ്ധം ചെയ്ത് ജയിച്ചെങ്കിലും തൻ്റെ സൈന്യത്തിലെ സകലരും മരണപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടതോടെ ഉടലെടുത്തതാണ് പൈറിക്കിൻ്റെ വിജയം എന്ന ഈ പ്രയോഗം. ലോകത്തിലെ ആദ്യത്തെ വലിയ മഹായുദ്ധമായിരുന്ന മഹാഭാരതത്തിലെ കഥയുടെ നട്ടെല്ല് കൗരവ പാണ്ഡവ വൈരമാണ്. തനിക്ക് പ്രതികൂലമായവ മറ്റുള്ളവരോട് ചെയ്യരുത് എന്ന ഉജ്ജ്വലമായ ചിന്തയോടെ തുടങ്ങിയെങ്കിലും എല്ലാ യുദ്ധനിയമങ്ങളും ലംഘിക്കപ്പെട്ട് നടന്ന ഈ യുദ്ധം പാണ്ഡവരും കൗരവരും തമ്മിലുള്ള പിന്തുടർച്ച അവകാശ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ യുദ്ധാവസാനം ജേതാവായ യുധിഷ്ഠിരൻ നേടിയെടുത്ത സിംഹാസനം തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് ആനകളും കുതിരകളും ആളുകളും മരണപ്പെട്ടു, തലമുറകൾ നശിച്ചു. കുരുക്ഷേത്രത്തിൽ വെച്ച് 18 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിനൊടുവിൽ പാണ്ഡവപക്ഷത്ത് 8 പേരും കൗരവപക്ഷത്ത് 3 പേരും മാത്രമാണ് അവശേഷിച്ചത് എന്നതിനാൽ ഇതൊരു പൈറിക് വിക്ടറി തന്നെയായിരുന്നു എന്ന് പറയാം. യുദ്ധമെന്ന പേരിൽ ആർക്കും ആരെയും ഒരു കാരണവും കൂടാതെ ആക്രമിക്കാമെന്ന സ്ഥിതിവിശേഷം മനുഷ്യരാശിയുടെ സ്വൈര്യ ജീവിതത്തിനുമേൽ ഭയത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തിയതോടെ ദശലക്ഷക്കണക്കിന് നിരായുധരും നിരപരാധികളും നിർദോഷികളുമായവർ കൊല്ലപ്പെടുമെന്നും അനേകർ ചാകാതെ ചത്ത് ജീവിക്കുമെന്ന അവസ്ഥയിലായി. അന്തമില്ലാത്ത അധിനിവേശ ചിന്തകളുടെയും അത്യാഗ്രഹത്തിൻ്റെയും അനന്തരഫലമായി ശത്രുക്കളെ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ യുദ്ധവും. ദാരുണമായ ദുരിതങ്ങളും തലമുറകളിലേക്ക് പടരുന്ന ജനിതക രോഗങ്ങളും അനാഥത്വവും സമ്പത്തിൻ്റെയും ജീവനോപാധികളുടെയും നാശവുമൊക്കെ അല്ലാതെ യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരം നൽകുന്നില്ല എന്ന് മഹാകവി വ്യാസഭഗവൻ തൻ്റെ മഹാകവിത്തിലൂടെ കാട്ടിത്തരുന്നു. ഒരിക്കലും മരണമില്ലാതെ നാടുകൾ തോറും അലയുന്ന മഹാഭാരതത്തിലെ അശ്വത്ഥാമാവ് പൈശാചികമായ പകയുടെ പ്രതിരൂപവും ആൾരൂപവുമാണ്. ഭാരതകഥയിലെ ഏറ്റവും നീചവും ഞെട്ടിപ്പിക്കുന്നതുമായ സന്ദർഭമാണ് യുദ്ധാനന്തരം അശ്വത്ഥാമാവ് കൃപരോട് ചെയ്തത്. മനുഷ്യച്ചോരയിലാണ്ട ഈ ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോടൊട്ടിപ്പിടിച്ച് ഒന്നായി തീർന്ന പോലെ ആയത്രേ. ഇരുളിൻ്റെ മറവിൽ പാണ്ഡവരുടെ കിടക്കറയിൽ കയറി പാണ്ഡവകുലത്തിലെ അനന്തരാവകാശികളാകുമായിരുന്ന എല്ലാവരെയും വാളിനിരയാക്കിയ എത്രയും നീചനായ അശ്വത്ഥാമാവ് ചിരഞ്ജീവിയായതോടെ പക എന്ന മലിനവികാരം നമ്മുടെ ഭവനങ്ങളിൽ സ്ഥായിയായി നിലകൊള്ളുന്നു. എല്ലാ കലാപങ്ങൾക്കും കാരണമാകുന്ന കാലൻ്റെ കോപവും പകയെന്ന വിനാശ മനോഭാവവുമുള്ള ആയുധത്തിൽ അന്തകൻ വസിക്കുന്ന ദ്രൗണിയുടെ കയ്യിൽ ഭൂമിയെ മുഴുവൻ ചാമ്പലാക്കാൻ കഴിവുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്രമുണ്ടത്രേ. ദ്രൗണിയുടെ ഈ വികാരം മനുഷ്യനുള്ള കാലത്തോളം നിലനിൽക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക എന്ന താക്കീതാണ് മഹാഭാരതം നമുക്ക് നൽകുന്നത്. വിനാശകാരിയായ പകയെ മറികടക്കാൻ മനുഷ്യന് കഴിയണം എന്ന സന്ദേശവും അത് നൽകുന്നു. മനുഷ്യനിലുള്ള അധികാരവാഞ്ഛയുടെ മൂർത്തിമത്ഭാവമായ ദുര്യോധനൻ ദ്വാപരയുഗത്തിൽ മാത്രം ജീവിച്ച ഒരു വ്യക്തിയല്ല, പ്രത്യുത മനുഷ്യ സമുദായത്തിൽ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശാശ്വത സത്യത്തിൻ്റെ പ്രതിഫലനമാണ്. നടന്ന കഥ എന്നതിനേക്കാൾ നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ് മഹാഭാരത കഥ. ഏതെല്ലാം കർക്കശ വ്യവസ്ഥകളോടെ തുടങ്ങിയാലും യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നത് അധർമ്മത്തിലായിരിക്കുമെന്നത് കാട്ടിത്തരുന്നു. മനുഷ്യരെ കൊന്നൊടുക്കുകയും വിഭവങ്ങൾ നശിപ്പിച്ചും നേടുന്ന വിജയം ഒരു ദിവസം പോലും സന്തോഷത്തോടെ അനുഭവിക്കാനാവില്ലെന്നതാണ് പ്രാപഞ്ചിക സത്യം. എതിരാളിയുടെ കുറവുകൊണ്ടല്ല, സ്വന്തം മികവുകൊണ്ട് വേണം യുദ്ധം ജയിക്കാനെന്ന് നിയമമുണ്ടാക്കിയ ശേഷം അതെല്ലാം കാറ്റിൽ പറത്തി യുദ്ധം മുന്നേറിയതോടെ മഹാരഥന്മാർ പോലും അധർമ്മത്തിൻ്റെ പാതയിലൂടെ നീങ്ങി. ധർമ്മത്തിൻ്റെ വിളനിലമായി ഉദ്ഘോഷിക്കപ്പെടുന്ന യുധിഷ്ഠിരന് പോലും യുദ്ധവിജയത്തിന് വേണ്ടി നേശേ ബലസ്വേദി ചരേത ധർമ്മം, താൻ ബലത്തിനാളല്ല എന്ന് വന്നാൽ യുദ്ധം ചെയ്യാം എന്ന മാർക്കണ്ഡേയ വാക്യമനുസരിച്ച് അധർമ്മം ചെയ്യേണ്ടി വന്നു. പരാജിതരുടെ മേൽ തങ്ങൾക്കിഷ്ടമുള്ള ഏത് വ്യവസ്ഥയും ഏർപ്പെടുത്താൻ യുദ്ധം ജേതാക്കൾക്ക് അവകാശം നൽകുന്നു എന്ന് രണധീരനായ റോമൻ ചക്രവർത്തി ജൂലിയസ് സീസർ അവകാശപ്പെട്ടുവെങ്കിലും യുദ്ധം കാട്ടാളന്മാരുടെ പ്രവൃത്തിയാണെന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടാള മേധാവികളിൽ ഒരാൾ എന്ന പ്രശംസ നേടിയെങ്കിലും പ്രസിദ്ധമായ വാട്ടർലി യുദ്ധത്തിൽ പരാജിതനായ ഫ്രഞ്ച് ചക്രവർത്തിയും സൈനിക മേധാവിയുമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വാക്കുകളല്ലേ ഏറെ ശ്രദ്ധേയമായത്?
0: പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വരുന്ന 5 ദിവസങ്ങളിൽ മഴ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് സമാപിക്കുന്നു. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 20 സെക്കൻഡും. ഇനി നാളെ രാവിലെ 5:48 വരെ തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതി റിലേ.

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।

0: कार्यक्रम तराने नए पुराने।
1: तराने।